0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You are listening to Home 92.2.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM എല്ലാ ലിസ്ണേഴ്സിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ഷോ നമുക്ക് ഇവിടെ ആരംഭിക്കാം. രാവിലെ തന്നെ വേക്കപ്പ് കോൾ വിത്ത് ജയ വിത്ത് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നമ്മുടെ ചിന്തകളുടെ സന്താനം ആരെന്നറിയാമോ? ഹൂ ഇസ് ദ ബേബി ഓഫ് അവർ തോട്ട്സ്? അതാണ് ഇന്നത്തെ ചോദ്യം. ആരാണ് നമ്മുടെ ചിന്തകളുടെ സന്താനം? നമ്മുടെ ചിന്തകളുടെ സന്താനം നാം തന്നെയാണ്. നാം എങ്ങനെ ചിന്തിക്കുന്നു അത് ശ്രദ്ധിച്ച് ചിന്തിക്കുക. നാം വളരെ കെയർഫുള്ളായിട്ടാണ് ചിന്തകൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മെ വാർത്തെടുക്കുന്നതിൽ നാം ഒരു പക്ഷേ നല്ലൊരു വിജയശതമാനം കണ്ടെത്തിയേക്കാം. അതായത്, നമ്മുടെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും സൂക്ഷ്മ നിരീക്ഷണത്തോടെയും നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയാൽ നമ്മുടെ വാല്യൂ തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും. വാക്കുകൾ ഒരു പക്ഷേ അപ്രധാനങ്ങളാകുന്ന അവസരങ്ങളിൽ പോലും നമ്മുടെ ചിന്തകൾ എപ്പോഴും ജീവസുറ്റതായിരിക്കും. അവ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദൂരം നമുക്കൊപ്പം സഞ്ചരിക്കും. നമ്മുടെ ഓരോ ചിന്തയിലും നമ്മുടെ സ്വഭാവത്തിന്റെ നിറം കലർന്നിരിക്കും. ശരിയല്ലേ? അപ്പോ തോട്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നാം എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് മാത്രമേ അറിയൂ. എത്രത്തോളം നമ്മൾ അഭിനയിച്ചാലും എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചാലും എത്രത്തോളം ഫേക്കാണോ എത്രത്തോളം നാച്ചുറൽ ആണോ ജെനുവിൻ ആണോ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നാം നമ്മുടെ ചിന്ത അത് മാത്രമാണ് നാം. സോ അതിന്റെ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിച്ചു നോക്കൂ. കാരണം സ്നേഹം എന്ന് പറയുന്നത്, ചിന്ത എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സ്വന്തമാക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയുണ്ടല്ലോ, ഒരു ആവേശമുണ്ടല്ലോ. അത് മേ ബി സം മെറ്റീരിയലിസ്റ്റിക് പ്രോഡക്റ്റ് ആവാം, വ്യക്തികളുടെ സ്നേഹം തിരിച്ചു കിട്ടാനാവാം. ആ കാണിക്കുന്ന ആവേശത്തെക്കാൾ നമുക്ക് വേണ്ട ഒരു ചിന്ത എന്താണെന്നോ അത് നഷ്ടപ്പെടാതിരിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ, അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയാ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. കഴിഞ്ഞ
2: ദിവസം അധ്യാപക ദിനത്തിൽ ഒരുപാടധികം മെസ്സേജുകൾ വായിക്കാനിടയായി. അതിൽ ഒന്ന് രണ്ടെണ്ണം അത് മനസ്സിൽ കാണാപാഠം പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായെന്ന് തോന്നും. നമ്മുടെ ഒരു ലൈഫ് ലോങ് ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ ടീനേജ്, നമ്മുടെ അഡോളസൻസ് ഏജ്, ഈവൻ നമ്മുടെ കൗമാരം, ഒരു യൗവനകാലം വരെ, കോളേജുകളിലെത്തുമ്പോൾ, യൂണിവേഴ്സിറ്റികളിലെത്തുമ്പോൾ വരെ അധ്യാപകർ നമുക്ക് ഒപ്പമുണ്ടാകും. അതിൽ ഒന്നോ രണ്ടോ പേരുടെ പേരുകളും അവരുടെ മുഖവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നാം ലോകത്ത് എവിടെ പോയാലും ഏത് തരം ജോലി ചെയ്താലും ചില അധ്യാപകർ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് ഒന്ന് ഒരു റീവൈൻഡ് ചെയ്ത് നോക്കൂ. ആ, എനിക്ക് ഈ ടീച്ചറിനെ മറക്കാൻ പറ്റില്ല, ആ ടീച്ചറായിരുന്നു എൻ്റെ ആദ്യത്തെ ടീച്ചർ എന്നിങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് വന്നിരിക്കാം ആ ഒരു ദിവസം. കാരണം ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു. പൊതുവെ പറയുന്നത് ഈ ഗുരുക്കന്മാരെല്ലാം പ്രത്യേക സ്വഭാവക്കാരാണെന്നൊക്കെ പറയുന്നുണ്ടോ എങ്കിലും രണ്ട് തരത്തിൽ നമുക്ക് അവരെ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് അധ്യാപകരെ ഡിവൈഡ് ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് തരം ഗുരുക്കന്മാരെ ഈ ഭൂമിയിലുള്ളൂ. ഒന്നെന്താണെന്നോ, കുട്ടികളുടെ ആ ഒരു സ്മാർട്ട്നെസ്, അവരുടെ പ്രൊഫൈൽ, അവരുടെ എഡ്യൂക്കേഷൻ മാർക്സ്, ഇതെല്ലാം ഇതിലൊക്കെ അഭിമാനിച്ച് ഇത് എൻ്റെ കുട്ടിയാണ്, ഇത് ഞാൻ വാർത്തെടുത്ത കുട്ടിയാണ് എന്നിങ്ങനെ ഒരു അല്പം മേനി പറഞ്ഞ് നടക്കുന്ന ഒരു ഗുരുക്കന്മാർ ഒരു സെറ്റ് ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു മേന്മ പറയുന്ന തരം അധ്യാപകർ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ച് പേരെങ്കിലും ഉണ്ടായേക്കാം. എന്നാൽ രണ്ടാമത്തെ തരം അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം അധ്യാപകർ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. അവർ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ, സ്റ്റുഡൻസ്, അവർ പല സന്ദർഭങ്ങളിൽ തോറ്റുപോയേക്കാം, അപമാനിതരായേക്കാം. ഒരു ക്ലാസ് റൂമിൽ ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ കണ്ട് സഹിച്ച് തല കൊമ്പിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരെക്കാൾ ദുഃഖത്തോടെ, അവരെക്കാൾ അപമാനിതരായി നിന്നുകൊണ്ട് ആ കുട്ടിക്ക് ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് ജീവിതത്തിൽ അവനെ ഒരു വിജയപാതയിലേക്ക് കയറ്റി നടത്താൻ സാധിച്ചുവെങ്കിൽ അതാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യുക. ഒന്ന്, വളരെ ഈസി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പാഠപുസ്തകങ്ങളുടെ മാർക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നവർ. മറ്റൊന്ന്, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാർക്ക് എന്നതിനേക്കാൾ ഉപരിയായി ആ ഒരു കുട്ടി, ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള വളർച്ച, അവൻ വലുതാവുമ്പോൾ ഒരു മാണിക്യമായി മാറണം എന്ന് വിചാരിക്കുന്ന അധ്യാപകർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളിൽ ഒരുപാട് പേര് കുറെ മുമ്പേ രക്ഷപ്പെട്ടു പോയേനെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാ ദിവസവും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിക്കാം. ക്ഷമയോടുകൂടി ഓരോ ദിവസവും നമുക്ക് അവസാനിപ്പിക്കാം. ജീവിതത്തിലെ സന്തോഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ്. അതെവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്നും. കാരണം വിദ്യാഭ്യാസം എന്നത് അത് വെറുതെ എഴുതുക, വായിക്കുക, പഠിക്കുക, മാർക്ക് നേടുക എന്നുള്ളത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ ശരിയാണ്, ഒരു പഠിച്ച് മുന്നോട്ട് പോയി ഒരു ജോലി സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ, ഒരു കാറ് വാങ്ങുക, വീട് വാങ്ങുക, ഇതിലൊക്കെ നമ്മൾ വിജയം കണ്ടെത്തും, ഒരു ഹാപ്പിനെസ് കണ്ടെത്തും. പക്ഷേ ദ പവർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അതിനും മുകളിലാണ്. അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മൾ ഇനിയും കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പറയും സാധാരണ ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ. നമ്മളുടെ ക്യാരക്ടറാണ്, നമ്മുടെ ബിഹേവിയറാണ് യഥാർത്ഥത്തിൽ ഡിഗ്രി. കഴിഞ്ഞ ദിവസം സുധാമൂർത്തി അവർ പറഞ്ഞൊരു വാചകം, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവർ പറയുന്നത് വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം? പലർക്കും പല ഡെഫിനിഷൻസ് തരാനുണ്ടാകും. പക്ഷെ അവർ പറഞ്ഞത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് എ ഡിഗ്രി, ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ് ഹൗ ടു ലിവ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ ഉതകുന്നു, ആ ഒരർത്ഥം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാകണം.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഉള്ള സ്നേഹം ഇല്ല എന്ന് കാണിക്കാൻ എളുപ്പമാണല്ലേ, അപ്പൊ ഇല്ലാത്ത സ്നേഹമോ? ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കാണിക്കാനും എളുപ്പമാണെന്ന് അഭിനയിച്ചാൽ മതി. എന്നാൽ ഉള്ള സ്നേഹം ഉള്ളതുപോലെ കാണിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയൊരു സന്തോഷമുള്ള വാർത്ത വായിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ചുറ്റും കാണുന്നതെല്ലാം ഇപ്പൊ വളരെ യങ് ആയിട്ടുള്ളവർ തന്നെ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞും പങ്കാളിയോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കേസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ഈ ഡിവോഴ്സ് ചെയ്ത് പോയവരെ ആരും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, അവരുടെ ന്യൂസ് നമുക്കറിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ചെയ്ത് പോയ രണ്ടു പേർ വീണ്ടും ചേരുന്നു എന്ന് കാണുന്നത് ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നി. ആഫ്റ്റർ 20 years ഓഫ് ഡിവോഴ്സ് നമ്മുടെ സംവിധായകൻ പ്രിയദർശനും ലിസിയും ഒന്നിച്ചു ചേർന്ന വാർത്ത വളരെ കൗതുകകരമായി. ഇവ നമ്മുടെ തലമുറയ്ക്കൊരു മെസ്സേജ് കൂടിയാണ്. അതായത് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ ശരിയാണ്, ഞാൻ എന്റെ കയ്യിലും തെറ്റുകളും പാളിച്ചകളും ഉണ്ടായിരുന്നു, ഒന്ന് തിരിഞ്ഞു നടക്കാം എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അല്ലേ. അതിൽ മക്കളുടെ പങ്ക് ഒരുപാടാണ്. അതിൽ അവരുടെ കുട്ടികളുടെ കാര്യവും അവർ പറയുന്നുണ്ട്. ശരിയാണ്, അവർ ലിസി ആഗ്രഹിച്ച പോലെ ഒരു ഭർത്താവ്, വലിയൊരു സംവിധായകൻ എന്നതിനേക്കാളും എൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, എൻ്റെ ഒപ്പം ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ, ആ സ്നേഹം പങ്കിടാനൊക്കെ ഉള്ളൊരു ആളുടെ ഒരു വോംത്ത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ തിരക്കുള്ള സമയങ്ങളിൽ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് നമുക്ക് മലയാളികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം അതേപ്പറ്റി ഓർത്തുപോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സിനിമയുടെ തിരക്കുകളിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. അത് പിന്നീട് ചെറിയ ചെറിയ പിണക്കങ്ങളായി, കരച്ചിലായി, പിന്നി വഴക്കായി, പൊട്ടിത്തെറിയായി അവസാനം കോടതി വരെ എത്തി. ആ ഒരു ചരിത്രമാണ്, അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. പക്ഷേ അവരെ പിന്തിരിഞ്ഞ് ചിന്തിപ്പിച്ച ആ ഒരു മുഹൂർത്തം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. അത്തരം ചില നല്ല കഥകളും കൂടെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട്. എന്തായാലും വാശിയും ഈഗോയും അതെപ്പോഴും തോൽക്കാനുള്ളത് തന്നെയാണ്. അത് തോൽക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെ സ്നേഹം ജയിക്കും എന്നുള്ളത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പഴയ പിണക്കങ്ങൾ മറന്ന് അവർ രണ്ടുപേരും ഒന്നാകുമ്പോൾ ഇതൊരു ചെറിയൊരു മാതൃക, ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ക്ഷമിക്കാനുള്ള ഒരു മൊമെന്റ്, മേ ബി ഒരു 5 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സ്, ഒരു ആർഗ്യുമെന്റ് കഴിഞ്ഞ് പലർക്കും ഉണ്ടാവുമോ? സാധ്യത കുറവാണ്. അങ്ങനെ ഒരു ക്ഷമിക്കാനുള്ള മൊമെന്റ് ഉണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളും നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കും. നോ വൺ ഇസ് പെർഫെക്റ്റ്, അതൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സാധ്യത. നമ്മളും പെർഫെക്റ്റ് അല്ല, പങ്കാളിയും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും സംഭവിച്ചേക്കാം തെറ്റുകൾ, എല്ലാവർക്കും വീഴ്ചകൾ പറ്റിയേക്കാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമ്മുടെ ലൈഫ് ലെസൺസിൽ ഉണ്ടായേക്കാം. അത് നിങ്ങളെ നിർവചിക്കുന്നത് കഴിഞ്ഞുപോയ തെറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങൾ എങ്ങനെ അതിനെ എടുക്കുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വീണ്ടും ജീവിതത്തിലേക്ക് കരകയറാനുള്ള ആ ശ്രമങ്ങളിൽ നന്മയുണ്ടെങ്കിൽ പോലും പല തെറ്റുകളും നമ്മൾ മറന്നുപോയേക്കാം. ഓരോ വീഴ്ചയും ഒരു പാഠമായി എടുക്കുക. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഒരു മനസാന്നിധ്യം കൊണ്ടുവരിക. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഒരിക്കലും ഇല്ലാതാക്കില്ല. ഒരു തിരിച്ചടി എന്നത് ഭാവിയെ തീരുമാനിക്കുന്ന ഒരു ആസ്പെക്റ്റ് പോലുമല്ല. നമ്മുടെ അടുത്ത തീരുമാനം, അടുത്ത ശീലം, വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു നാളേക്കായി, ഇന്ന് നമ്മൾ എങ്ങനെയാണോ അതിനേക്കാൾ മനോഹരമായൊരു നാളിലേക്ക് എന്നും ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. കാരണം അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകളാണ് നമ്മുടെ നാളെ രൂപപ്പെടുത്തുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേയ്സ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ സംഘർഷത്തിൽ തന്നെ ഗൾഫിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം. തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലെന്ന പിണറായി വിജയൻ, രാഷ്ട്രീയ പകപോക്കിലെന്ന CPM പൊളിറ്റ് ബ്യൂറോ, ഓപ്പറേഷൻ തൂഫാൻ ചരിത്രം കുറിച്ചെന്ന രമേശ് ചെന്നിത്തല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ US സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ ഗൾഫ് മേഖലയിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. നിരവധി കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്. ദുബായ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടു. ജിബ്രാൾട്ടർ പതാകയുള്ള ഹെർക്കുലി സ്റ്റാർ എന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന ഷിപ്പിംഗ് കമ്പനിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദുബായ് റാഷിദ് തുറമുഖത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞതായാണ് വിവരം. വടക്കൻ അറബിക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും നിരവധി കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 US കപ്പലുകൾ, 8 എണ്ണ ടാങ്കറുകൾ, 10 കപ്പലുകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ 10 ടാങ്കർ കപ്പലുകൾ തകർത്തുവെന്ന് അമേരിക്ക. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും എന്നാൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്നും US വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തിരിച്ച് ആക്രമണം നടത്തിയതെന്നും ഇറാനിയൻ ടാങ്കറുകൾ നശിപ്പിച്ചതെന്നും US സൈന്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും കുതിച്ചുയർന്ന എണ്ണവില. അസംസ്കൃത എണ്ണവില വീണ്ടും ബാരലിന് $100. ജൂലൈ മാസത്തിന് ശേഷം ഇതാദ്യമായാണ് ആഗോള എണ്ണവില $100 എത്തുന്നത്. ഹോർമോസ് പ്രതിസന്ധി ഉൾപ്പെടെ എണ്ണ വിതരണത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളാണ് വില വർധനവിന് കാരണമാകുന്നത്. CMR എക്സാലോജി കേസിൽ പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശ രാഷ്ട്രീയ പകപോക്കില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ. കേസെടുക്കരുതെന്നും ED ഏജന്റ് ആകരുതുമെന്നാണ് VD സതീശൻ സർക്കാരിന് PB മുന്നറിയിപ്പ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പൊളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരളത്തിൽ തനിക്കെതിരെയുള്ള വേട്ടയാടൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്നും തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ഉദ്ദേശിച്ച നിലയിലേക്ക് എവിടെയും എത്തിയിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ഏതെങ്കിലും തരത്തിൽ തന്നെ പഴി ചാരുക എന്നത് മാത്രമാണ് ED ലക്ഷ്യം. എന്നാൽ അതിന് തക്കതായത് ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും പിണറായി വിജയൻ. തനിക്കുവേണ്ടി വീണ പണം വാങ്ങിയെന്നും ആ പണം റിയാസ് മുഖേന വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ആരോപണങ്ങൾ ED പോലുള്ള ഒരു ഏജൻസി ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ 3 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് വലിയ അക്ഷരങ്ങളിൽ നിരത്തുകയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ. നിങ്ങളത് വലിയ അച്ചിൽ കൊടുത്തതുകൊണ്ട് മാത്രം ജനങ്ങളത് വിശ്വസിക്കുമോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. പിണറായി വിജയനെതിരായ ED കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ED കേസിൽ പ്രതികളായ സഖാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിനാകാനാണ് പിണറായിയുടെ ശ്രമമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തനിക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടിക്കെതിരെയെന്ന് വരുത്താൻ പിണറായി ശ്രമിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അതിന് ഒത്താശ ചെയ്യുന്നുവെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ലീഗ് നേതാവ് PK ഫിറോസ് MLA. മടിയിൽ കനമുണ്ട്, പിണറായിക്ക് ഭയമുണ്ട്. അന്വേഷണ ഏജൻസി റിപ്പോർട്ട് പുറത്തുവന്ന സ്ഥിതിക്ക് രാജിവെക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തട്ടെയെന്നും PK ഫിറോസ്. 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കേരളത്തിൽ വലിയ ചരിത്രം കുറിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ഈ പദ്ധതി സമൂഹത്തിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 2026 ജൂൺ 2 മുതൽ ആരംഭിച്ച ദൌത്യത്തിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടാവുകയും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവിൽ 19% വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചെന്നിത്തല. കേരളത്തിൽ ഇനി വൃദ്ധസദനങ്ങൾ ഇല്ല, സ്നേഹാലയങ്ങൾ മാത്രം. വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരുമാറ്റാൻ സാമൂഹിക നീതി വകുപ്പ് നിർദ്ദേശം നൽകി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയമെന്നാക്കണമെന്നും വൃദ്ധസദനം എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികൾക്ക് തിരിച്ചടി. പരോൾ നൽകാത്തതിനെതിരെ പ്രതികൾ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതികളായ ജിജിൻ സുബീഷ് എന്നിവരുടെ അമ്മമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ പരോൾ നിഷേധിച്ചുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ മുൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. റിപ്പോർട്ടിൽ സത്യസന്ധമായി ഒന്നുമില്ലെന്ന് അബ്ദുറഹ്മാൻ. ചൈനയിൽ അർജന്റീന പണം വാങ്ങിയിട്ടും കളിക്കാൻ പോയില്ല. അവരും കേസ് കൊടുത്തു. മെസ്സി വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും മുൻമന്ത്രി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ലെന്നും ഇത് ദേശീയ തലത്തിലുള്ള പ്രതിസന്ധിയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. എൽനിനോ പ്രതിഭാസവും കനത്ത ചൂടും കാരണം വൈദ്യുതി ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം 5200 മെഗാവോട്ടിലെത്തിയപ്പോൾ 900 മെഗാവോട്ടിന്റെ കുറവാണ് അനുഭവപ്പെട്ടതെന്നും വൈദ്യുതി മന്ത്രി. കനത്ത ചൂടിൽ ആശ്വാസമായി ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരപ്രദേശത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനഫലമായി സെപ്റ്റംബർ 10 മുതൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴക വിക്ടറി കഴകം അധ്യക്ഷൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിക്ക് സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് വിക്ടറി അലയൻസ് എന്ന് പേരിട്ടു. പനയൂരിലെ ടി വി കെ ആസ്ഥാനത്തായിരുന്നു പ്രഖ്യാപനം. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, വി സി കെ, എം ഡി എം കെ എന്നീ പാർട്ടികൾ മുന്നണിയിലുണ്ട്. സഖ്യത്തിന്റെ പേരിലും വിക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയാണ് സഖ്യത്തിന്റെ ചെയർമാൻ. ടി വി കെയും കോൺഗ്രസും അടക്കം 5 പാർട്ടികളാണ് സഖ്യത്തിൽ ഉള്ളത്. പുതിയ സർക്കാർ പ്രവർത്തന സീസന്റെ തുടക്കത്തിൽ സ്വന്തം ടീമിന് സന്ദേശവുമായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യു എ സർക്കാരിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും വരാനിരിക്കുന്ന ദിനങ്ങൾ ഇതിലും മികച്ചതായിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. യുഎയിലെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ഫിജൈറ പോലീസ്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സംശയാസ്പദമായ പണമിടപാടുകളിൽ പങ്കാളികളാകരുതെന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടുകളോ പേയ്മെന്റ് കാർഡുകളോ അപരിചിതർക്ക് കൈമാറാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കമ്മീഷനോ തൽക്ഷണ പണമോ വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകൾ നിയമവിരുദ്ധ തട്ടിപ്പുകളാകാമെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാവിയിലെ സുരക്ഷയ്ക്കായി ബാങ്ക് ട്രാൻസ്ഫർ റെസീറ്റുകളും വിവരങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനും സംശയകരമായ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ ബാങ്കിനെയോ വിവരമറിയിക്കാനും നിർദ്ദേശം. Keep listening to Home 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Very good morning, Dubai. ഇപ്പോ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിച്ച് മീൻസ് നല്ല കുറവാണ്. പക്ഷെ എക്സസീവ് ഹീറ്റ് ആണ് ഇന്നത്തെ ദിവസം കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. ബ്യൂട്ടിഫുൾ മോർണിംഗ്. അങ്ങനെ സെപ്റ്റംബർ 10 തേഴ്സ്ഡേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറയുന്നത് ഇന്നലെ നിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. അക്ഷയ് രാവിലെ ഞാൻ കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്നാണ് പറഞ്ഞത്. സി, എവ്രി ഡേ ഇസ് ബ്യൂട്ടിഫുൾ അല്ലേ? നമുക്ക് ദൈവം ദാനമായിട്ട് തരുന്ന ഓരോ ദിവസവും ആഘോഷിക്കുക, സന്തോഷിക്കുക, അങ്ങോട്ട് പോവാം. പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പല പല ടെൻഷൻസ് ഉണ്ടാവും, പക്ഷേ അതൊക്കെ നമ്മൾ ചാടിക്കിടിക്കുന്ന കാര്യം. നമ്മളീ പറയത്തില്ല പാവേറെ പാപ്പച്ചൻ വേറെ എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ഹഡിൽസ് ആണെങ്കിലും നമ്മളത് ചാടിക്കടന്നിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എന്തായാലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റോഡിൽ ട്രാഫിക് ഉണ്ടോ? ട്രാഫിക് ആണ്, ഉറപ്പായിട്ടും കാണും. കാരണം അതില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലോ. കാരണം ഈ സ്കൂൾ ബസ്സൊക്കെ ശ്രദ്ധിച്ചു നിങ്ങൾ വേറൊരു കാര്യം, അതായത് പണ്ട് കുറേ നേരം ഈ ബോർഡ് നിർത്തിയിടുമായിരുന്നു ഈ സൈഡിലേക്കുള്ള സ്റ്റോപ്പ് ബോർഡ്. ഇപ്പം അത്രയില്ല. അതൊക്കെ അവർ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് മാത്രമേ ഒരു സ്റ്റോപ്പിൽ സ്കൂൾ ബസ് നിർത്താൻ പാടുള്ളൂ എന്നുള്ളൊരു വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ രാവിലെ നല്ല സംഭവ ബഹുലമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. ഞാൻ വരുന്ന സമയത്തും നല്ല അടിപൊളി ട്രാഫിക്കിലാണ് ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ജില്ല ചെയ്ത് ഇങ്ങോട്ട് വന്നു. എന്തായാലും കയ്യിലൊരു കോഫി എടുത്ത് വെക്കാം, നമുക്കൊരു നല്ല പത്രങ്ങളിലേക്കൊക്കെ പോകാം. എന്താണ് പത്രങ്ങളിലെ തലക്കെട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് വേഗം ഓടിച്ച് നോക്കാം. ഓൾറൈറ്റ്, ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് കേരള കൗമുദിയിൽ കൊടുത്തിരിക്കുന്ന റിയാസുമായിട്ടുള്ള വിവാഹശേഷം വീണ 2.5 കോടിയുടെ ഇടപാട് നടത്തി. ED കത്തിൽ ഹവാല ഇടപാടിൻ്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, ചൂടിന് ആശ്വാസമായി മഴ എത്തുമോ? 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒന്ന് മഴ കുറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഭയങ്കര രീതിയിലുള്ള വരൾച്ചയിലായിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യം നോക്കുന്ന സമയത്ത് അതൊരു തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമില്ല, തൽക്കാലം ഇരുട്ടിൽ തപ്പേണ്ടി വരും, കട്ട് മുൻകൂട്ടി അറിയിക്കുമെന്ന് മന്ത്രി എന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള എന്താ പറയുന്നത് ചൂട് നാട്ടിൽ കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഒന്ന്, കൃഷിയെ നല്ല സാരമായിട്ട് ബാധിക്കും. കാരണം ഓണം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് മഴ സീസണിൻ്റെ ഒരു സീസണാണ്. അറ്റ്ലീസ്റ്റ് ഡിസംബർ വരെയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടി, അതിനുശേഷം കുറച്ച് തണുപ്പും, അതിനുശേഷമാണ് നമ്മൾ പിന്നെ വേനലിലേക്ക് പോകുന്നത്. ഇതിപ്പം ഫെബ്രുവരി മാർച്ചിലെ ആ ചൂടാണ് ഇപ്പം നാട്ടിൽ ഇപ്പോൾ മലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈദ്യുതി കട്ട് ഈ മാസം വീണ്ടും തുടർന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയത്തിലേക്ക് പോകും. കറണ്ട് ചാർജ് കൂടാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വരും. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ. ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് 80s ട്രെൻഡ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ 80s ട്രെൻഡിൻ്റെ പുറയിൽ ഈ ഭയങ്കര സ്റ്റോറേജ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കത് നേരത്തെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ 80s ട്രെൻഡ് കൊള്ളാം, ചെലവ് കേട്ടാൽ ഷോക്കാവും. ഒരു വീടിൻ്റെ 6.5 വർഷത്തെ വൈദ്യുതിയാണത്രേ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടതെന്നുള്ളതാണ് മറ്റൊരു തലക്കെട്ട് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയിൽ മറ്റൊരു വാർത്ത പറഞ്ഞേക്കുന്നത് ആപ്പിൾ വാച്ചിൻ്റെ സീരീസ് 12 പുതിയ ഫീച്ചറുകളൊക്കെ വന്നേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആപ്പിൾ വാച്ചിൻ്റെ കഴിഞ്ഞ ദിവസത്തെ എന്താ പറയുന്നത് റിവീലിംഗ് കാര്യങ്ങളുമൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. പുതിയ നമ്മുടെ ഡ്യുവോ, ആപ്പിളിൻ്റെ ഡ്യുവോനെ കുറിച്ച് എനിക്കൊന്ന് മനോരമയിൽ കുറേയധികം എന്താ പറയുന്നത് ടെക് വാർത്തകളൊക്കെ തന്നെ ആദ്യത്തെ പേജിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിവേസ്, മറ്റ് മലയാള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ മോദി പുടിൻ കൂടിക്കാഴ്ച നാളെ. ആണവ സഹകരണം സുഖമായി 57-ാം ചർച്ചയാകുമെന്നുള്ളൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. മലയാള പത്രങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നേക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മറ്റേ പശ്ചിമേഷ്യ സംഘർഷം, US അന്തർവാഹിനി പിടിച്ചെടുത്ത് നിറാൻ, 5 എണ്ണക്കപ്പലുകൾ തകർത്തെന്ന് US എന്നുള്ളൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിംഗിൾ വിസയുടെ കാര്യം, OGCC രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പുതിയ പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു വാർത്ത, ഞാൻ മറ്റു പത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് ഞാൻ നോക്കുന്ന 1-2 വാർത്തകളോട് ഉണ്ടായിരുന്നു കേട്ടോ. ഓളെ, ഞാൻ എന്തായാലും നമ്മുടെ ഗൾഫ് കലീസ് ടൈംസിലേക്ക് കൊണ്ടുവന്ന് പോകാം. കലീസ് ടൈംസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറാൻ USA ഹോൾ ടാങ്കർ ഇൻ ബിഗ്ഗസ്റ്റ് വേവ് ഓഫ് കൗണ്ടർ അറ്റാക്ക് സിൻസ് വാർ ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഫ്രണ്ട് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വിസയറിൻ്റെ റിട്ടേൺ, നമ്മുടെ വീക്ക്ലി ദുബായ് അബുദാബി ഫ്ലൈറ്റ്സിൻ്റെ കാര്യം, അതും കലീസ് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. UAE ലേബർ വയലേഷൻസ് ഫോർ 15%, ഇല്ലീഗൽ ഹയറിംഗ്, അൺപെയ്ഡ് വേജസ് റിമെയിൻസ് ടോപ്പ് ഒഫൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം. സി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണ്ട ഒരു സംഭവമാണ് ഇല്ലീഗൽ ഹയറിംഗ് എന്ന് പറയുന്നത്, അൺപെയ്ഡ് വേജസ് എന്ന് പറയുന്ന സംഭവം. ഈ രാജ്യം ഒട്ടും തന്നെ അതിനെ എന്താ പറയുന്നത് പിന്തുണയ്ക്കുന്ന ഒരു സംഭവം അല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ നിരീക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ഫൈനലിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളല്ല ഇത് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിച്ചാൽ അവർ ഫൈനലിൽ നിന്ന് മാറാമെന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വാർത്ത, യു കെ എയർ ട്രാവൽ കേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. കുറേയധികം ആളുകൾ ഇങ്ങനെ വലഞ്ഞ് ക്യൂവിൽ നിൽക്കുന്ന ഒരു, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം ഞാൻ എൻ്റെ ഇത് നോക്കുന്ന സമയത്ത് ഡിലേഡ് പാസഞ്ചർ ക്യൂ വിത്ത് ദ ലഗേജ് അറ്റ് ടെർമിനൽ 3 ഓഫ് ലണ്ടൻ ഹീത്രൂ എയർപോർട്ട്, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ though to have been affected by hundreds of flight cancellation and delay on Tuesday and Wednesday as Britain air traffic control services scrambled to recover from a technical glitch. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ യു എ അല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിൻ്റെ ഒക്കെ വില അറിയുന്നത്. ഇതാണ് എമിഗ്രേഷൻ പോലും പോണ ഇങ്ങോട്ട് അകത്ത് വന്നിട്ട് എന്നാ സിസ്റ്റം. അത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. ആ സമയത്താണ് ഇത്രയും അധികം ക്യൂ ഹീത്രൂ എയർപോർട്ടിൽ. പണ്ട് നമ്മൾ പറയായിരുന്നു ഹീത്രൂ എയർപോർട്ടും അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടും ഒക്കെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയർപോർട്ടാണ്, അത് അത്ര രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ദുബായ് ഉള്ളത് ദുബായ് എൻ്റെ സുമ്മാവാ എന്ന് പറയുന്ന പോലെ ദുബായ് എയർപോർട്ട് കണ്ടവർ എന്ത് ഹീത്രൂവും അല്ലെങ്കിൽ എന്ത് ഫ്രാങ്ക്ഫർട്ടും എയർപോർട്ടും ഒക്കെ. എനിവേസ്, അടുത്ത കലീസ് ടൈംസിൽ കൊടുത്തേക്കുന്ന എവറി സെക്കൻഡ് മേക്ക് എ ഡിഫറൻസ്, പോലീസ് once against non-emergency call in 999. That is 999 എന്ന് പറയുന്നത് നമുക്ക് എമർജൻസിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്, അല്ലാതെ നോൺ എമർജൻസി കോൾസിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് പറയുന്നത് എന്താണെന്ന് അറിയാം, 75% കഴിഞ്ഞ ഒരു വർഷം ഇവർക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് 5 million കോൾസ് ആണ്. അതിൽ 75% വന്നിരിക്കുന്നത് നോൺ അർജൻറ് കോൾസ് ആണ് ഒരു വർഷത്തിൽ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് 5 million കോൾസ് വരുന്നതിൻ്റെ അതിൻ്റെ 75% എന്ന് പറയുന്നത് അല്ലെ, അതിൽ മേലെന്ന് പറയുന്ന നോൺ എമർജൻസി ആണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യത്തിൽ റെസ്പോൺസ് ടൈം UAE പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദുബായ് പോലീസിൻ്റെ അത് എത്ര വേഗത്തിലാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ കുറച്ച് ഇതാവുക, നമ്മൾ വേണ്ടാത്ത രീതിയിലുള്ള എമർജൻസി കോൾസിന് 999 പോകാനിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. അടുത്തത് സെക്കൻഡ് പേജിലേക്ക് വരുമ്പോൾ, സ്കൂൾ ഓഫർ സ്കോളർഷിപ്പ് ഫോർ അപ് ടു 50% ഗ്രേഡ്സ് നോട്ട് കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ സ്കൂളുകളിൽ 50% കുട്ടികൾക്ക് ഓഫർ കിട്ടും. അത് ഈ പണ്ടൊക്കെ പറഞ്ഞാൽ ഈ അക്കാഡമിക്കലി മുന്നേ നിൽക്കുന്ന കുട്ടികൾക്കായിരുന്നു ഈ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് കൾച്ചറൽ ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ മാനറിസം ആൻഡ് ക്യാരക്ടർ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളവർക്ക് കുട്ടികൾക്ക് 50% വരെ റിഡക്ഷൻ. എന്ത് നല്ല ഇനിഷ്യേറ്റീവ് ആണ് ദുബായ് സ്കൂൾസൊക്കെ കൊണ്ടുവരുന്നത്. കുട്ടികളെ ഏതൊക്കെ തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ നോക്കുന്ന ഒരു സംഭവമാണ് ഈ, അതും സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുബായ് ഷെയർഡ് ഹൗസിംഗ് ലോ ഡീറ്റെയിൽ ടു ബി അനൗൺസ് സൂൺ എന്ന് പറയുന്നത് അത് വളരെ എനിക്കൊന്ന് വലിയൊരു മാറ്റം റിയൽ എസ്റ്റേറ്റിൻ്റെ രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. ഇനി ഒരു എന്താ ഡിവിഷൻസ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു സോണിൽ ഇത്ര ഫാമിലി, ഒരു സോണിൽ ഇത്ര ബാച്ചുലേഴ്സ്, അങ്ങനെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ദുബായ് എക്സിബിഷൻ സെൻറ്റർ ടു ഇൻക്രീസ് വിസിറ്റേഴ്സ് കപ്പാസിറ്റി. ഒഫ്കോഴ്സ് ദാണ് ഇനിയിപ്പം ജൈടെക്സ് തൊട്ട് ഗൾഫ് ഫുഡ് തൊട്ട് എന്തോരം ഈവൻസ് ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കപ്പാസിറ്റി കൂടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എക്സ്പോയിലെ ട്രേഡ് സെൻറ്ററിൽ അത്രമാത്രം കപ്പാസിറ്റി ഉണ്ടായത്, പക്ഷേ കഴിഞ്ഞ വട്ടം നമ്മൾ പലരും പോയപ്പോൾ കണ്ടു കാണാം ഇത്രയും ആളുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയണേ, കപ്പാസിറ്റി കൂടിയേ മതിയാവൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കലീസ് ടൈംസിലെ പ്രധാന വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, ബാക്കി വാർത്തകളൊക്കെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ 1x1 ആയിട്ട് മിനി പത്മ നിങ്ങളെ അറിയിക്കുന്നതാണ്. കലീസ് ടൈംസിൽ ഓൺലൈനിൽ എന്താണ് കൊടുത്തേക്കുന്നത്, UAE യൂണിവേഴ്സിറ്റീസ് വോൺ മേക്കിംഗ് ഇറ്റ് ടു ഈസി ഫോർ സ്റ്റുഡൻസ് ടു പാസ് ഇസ് എ വയലേഷൻ. ഓ, അങ്ങനെയുണ്ട്, അതായത് വളരെ ഈസി ആയിട്ട് പാസ്സാക്കുന്നതിന് ഒരു വയലേഷൻ ആയിട്ടുള്ള രീതിയിലാണ് എനിക്കൊന്നും ചില യൂണിവേഴ്സിറ്റീസും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഞാൻ പല ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസൊക്കെ കാണുന്ന സമയത്ത് അവരുടെ കരിക്കുലം മൊഡ്യൂൾസൊക്കെ ഈസിയാണ്, പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിയാണ്. പക്ഷേ എന്താണോ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകുക എന്നുള്ളത് തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും പാലിക്കേണ്ടത്. ഇപ്പം ഇങ്ങനെയൊരു വാർത്തയും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ തന്നെ ഫാമിലി ഗെറ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം എമിറേറ്റ്സ് ആഫ്റ്റർ 7-year-old റൈറ്റ് ലെറ്റർ ടു ടിം ക്ലാർക്ക് എന്ന് പറയുന്നുള്ളൊരു ഓ ശരി അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. എന്തായാലും ഞാൻ നോക്കട്ടെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഷോയിൽ തന്നെ പറയാം കേട്ടോ. ബാക്കി ഐഫോണിൻ്റെ ഫോൾഡബിളും ഐഫോൺ ഇന്നലെ ഫുൾ എല്ലായിടത്തും ഐഫോൺ തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിച്ചപ്പോൾ. ഇതേ 18 Pro അതുപോലെ 18 Pro Max 18 ഇറങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ വ്യത്യസ്ത കളറുകളും പുതിയ വാച്ചും അതുപോലെ തന്നെ ഫോൾഡും ഡുവോയും ഒക്കെ തന്നെ ഒരുപാട് എന്താ പറയുന്നത് ഫീച്ചറുകളാണ് കഴിഞ്ഞ ദിവസം. എനിക്കൊന്ന് പുതിയ പെന്നൊക്കെ വരുന്നുണ്ട് മറ്റേ ഫോൾഡിനകത്ത്, അങ്ങനെ കുറേ ഫീച്ചറും കാര്യങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സാംസങ്ങുമായിട്ടൊരു കമ്പാരിസണും കൂടെ ഐഫോണും കൂടെ കയറും. ഇത്ര നാളും ഐഫോൺ പെന്നില്ലായിരുന്നല്ലോ, അപ്പോൾ സാംസങ്ങിൻ്റെ കമ്പാരിസനകത്ത് ഐഫോൺ ലിസ്റ്റിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീച്ചറുകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആലോചിച്ചപ്പോൾ വന്നതാണ് കേട്ടോ. എനിവേസ് ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പെരുമണിക്കൂറിൽ ബാക്കി വാർത്തകളൊക്കെ തന്നെ മിനി പത്മ നിങ്ങളെ അപ്പോൾ അപ്പം ഓരോ മണിക്കൂറിലും ന്യൂസ് അവറിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും സിറ്റ് ബാക്ക് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ട്രെൻഡിങ് സോങ് കേട്ടാലോ. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. Until 11 o'clock and you are listening Home 92.2 FM.
2: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പുലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
0: Supported by AkbuTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
8: Ammane, endha idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: You are listening to Home 92.2 FM. Home is a feeling.
4: Sand Dunes! Sand Dunes!
2: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: Traffic update.
6: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഓൾ റൈറ്റ് ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ലോങ് സ്ട്രെച്ച് നാദൽ ഷബ വരെയുള്ള ഒരു ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. പ്രത്യേകിച്ച് അജ്മാനിൽ നിന്ന് കയറി നമ്മുടെ ദെയ്ദ് റോഡ്, നമ്മുടെ വാച്ച് സ്ക്വയറും ആ ഒരു എൻ്റയർ സ്ട്രെച്ച് ഉണ്ടല്ലോ കൾച്ചർ സ്ക്വയറും ഒക്കെ, അവിടുന്ന് കണക്ട് ചെയ്യുന്ന റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ആ റോഡ് എത്രയും എല്ലാ ദിവസവും ഇനിയൊന്ന് സിഗ്നൽ ഉള്ളത് കൊണ്ടാണോ അവിടെ എത്രയും രീതിയിൽ കൺജഷൻ, അതുവഴി ട്രാവൽ ചെയ്യുന്നവരൊന്ന് പറയണേ. എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ അവിടെ ട്രാഫിക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡ് ആസ് യൂഷ്വൽ പോലെ തന്നെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ. അൽക്കയിൽ റോഡ് ഈ ഒരാഴ്ചയായിട്ട് മുഴുവൻ ട്രാഫിക് സിറ്റുവേഷൻ, നല്ല ഇന്ന് നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ആണ് അൽക്കയിൽ റോഡിൽ നമുക്ക് കാണുന്നത് കേട്ടോ. ഷെയ്ഖ് സയ്യിദ് റോഡ് നല്ല കുട്ടിയായിട്ട് ഒരു വിഷയമില്ല, നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ജെ വി സി ഔട്ടോ സർക്കിൾസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ കൺജഷൻ ഉള്ള ഒരു കാര്യം കാണിക്കുന്നു. എമിറേറ്റ്സ് റോഡ് വലിയ വിഷയമില്ല, എമിറേറ്റ്സ് റോഡിൽ കൂടെ പോകുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പം എമിറേറ്റ്സ് റോഡിൽ ഇത്ര വലിയ ട്രാഫിക് സിറ്റുവേഷൻ കാണാത്തത്, അതൊന്നും അറിയണമല്ലോ. ഇത്രയും നാളെ നമ്മൾ ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവിടെ കൂടെ പോകുന്ന ഒരുപാട് പേര് അപ്ഡേറ്റ് തരാറുണ്ട്. അപ്പോൾ എമിറേറ്റ്സ് റോഡിൽ കൂടെ പോകുന്നവരെന്ന് പറയണേ എന്തുകൊണ്ട്, അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞോ ഒന്ന്, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അജ്മാനിൽ ജഫ് ഒക്കെ കഴിഞ്ഞ് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിൽ നമ്മുടെ എനിക്കൊന്ന് ഓ ന്യൂഎമിയില ജഫിലല്ല കേട്ടോ, ന്യൂഎമിയില നമ്മുടെ ദുബായ് ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു ഏരിയയിൽ നല്ല സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാഫിക് സിറ്റുവേഷൻ നമ്മുടെ അജ്മാൻ ടു എന്താ പറയുന്നത് അബുദാബി. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ തന്നെ എമിറേറ്റ്സ് റോഡ് എടുക്കുക, ലോങ് സ്ട്രെച്ച് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കുറച്ച് ഏരിയയിലെ ഒരു സ്ലോ മൂവിങ്ങേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പോൾ എന്താണെങ്കിലും വേറെ എവിടെയും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585 82 20 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്. ബ്രോട്ട്
2: ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
8: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോൺടസ്റ്റിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. നിരവധി കോൺടസ്റ്റാണ്, എന്റെ കൈ നിറയെ സമ്മാനങ്ങളാണ് ഹോം 92.2 FM-ന്റെ ഒരു വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരു മാസത്തേക്കുള്ള കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ, റെന്റൽ സബ്സ്ക്രിപ്ഷൻ ആണ് അൽമറയ കാർ റെന്റൽ കമ്പനി നിങ്ങൾക്ക് ഇപ്പോൾ തരാനായിട്ട് പോകുന്നത്. സോ ഈ കോൺടസ്റ്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ഒരു അവസരമാണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ഇത് മാത്രം നിങ്ങൾ എഴുതുക, അറിയിക്കുക. 0585829220 നമ്മുടെ വാട്സാപ്പിലേക്ക്. ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കും, ഞാൻ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കണം, അത് വേറെ കാര്യം. അങ്ങോട്ട് വിളിക്കും, അല്ലെ, എല്ലാവരും ഫോൺ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വാണിജ്യം വന്നപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിക്കുന്ന സമയത്ത് എടുത്ത് ഞാൻ കേൾപ്പിക്കുന്ന റൈറ്റ്, ഞാൻ തരാൻ പോകുന്ന ടാസ്ക് റൈറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടതാണ്. എന്തായാലും അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അൽമറയ കാസിൻ്റെ 1 month കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് കിട്ടാൻ പോകുന്നത്. ഒന്ന് കാർ കിട്ടിയാലെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നത്. കിട്ടിയിട്ട് എങ്ങനെ പോയിരിക്കുകയാണ്, എല്ലാവരുടെ മനസ്സിലും ഒരു ആഗ്രഹമാണല്ലോ, ഹൃദയമേ ഒരു കാർ എവിടുന്നതിലൊന്ന് കിട്ടിയായിരുന്നില്ലെങ്കിൽ. അപ്പോൾ എന്താണേലും പെട്ടെന്ന് അയച്ചു. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220. ഒരു പാട്ടിന് ശേഷം ഞാൻ നേരെ അങ്ങോട്ട് വിളിക്കും, അപ്പോൾ നമ്മൾ കോൺടസ്റ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വേഗം അയച്ചു, ആർക്കൊക്കെയാണ്, ആരെയാണ് ഇന്ന്. ഒരുപാട് പേര് മെസ്സേജുകൾ വരുന്നുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ലെറ്റ്സ് സീ.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം,
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: September 11 GCC റിലീസിനെത്തുന്നു ആശ. Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഇതി നല്ലോട്ട
6: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
7: 50 million+
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
8: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. കലണ്ടർ ഫുൾ ആണ്, വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
10: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
11: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
10: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല, പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
8: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗറൂദ്. കോൾ 04-232-7111.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഗുഡ് മോർണിംഗ്. അങ്ങനെ അൽമറയ കാൾസ് നൽകാൻ പോകുന്ന 1 month കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് ഹോം എഫ് എമ്മിന്റെ 1 year ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ എന്നോട് ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ കാര്യം പറയാം, ഞാൻ ഇതിന് നിങ്ങൾക്ക് പങ്കെടുക്കാം കേട്ടോ. നമ്മുടെ വാട്സാപ്പ് നമ്പർ പെട്ടെന്ന് തന്നെ നിങ്ങൾ സേവ് ചെയ്തോളൂ, 0585829220. അതിനു മുന്നേ ഞാൻ ആളെ ഒന്ന് പരിചയപ്പെട്ടെ. നമസ്കാരം ഫൈസൽ. നമസ്കാരം.
2: ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്
1: ഫൈസൽ അബുബക്കർ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എവിടുന്നാണ് വിളിക്കണേ?
2: ഞാന് ദുബായിൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ശരി, എന്തുകൊണ്ടാണ് 1 month കാർ വേണം എന്നുള്ള അല്ല ഒരു ആഗ്രഹം പറഞ്ഞേ?
2: ആഗ്രഹം ഫാമിലി ഇവിടെ ഉണ്ട്, അവർക്ക് ഒരു ഉപകാരവും.
1: തീർച്ചയായിട്ടും, ഒരു കാർ കിട്ടിയ ആരാണ് ചുമ്മാ? ഓൾറൈറ്റ്, അപ്പം നാടെവിടെയാണ്?
2: നാട് തൃശ്ശൂരാണ്.
1: തൃശ്ശൂരാണ്. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ കോണ്ടസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പം 3 BGMs കേൾപ്പിക്കും.
2: ഓക്കെ,
1: റൈറ്റ് ആയിട്ട് ഗസ് ചെയ്യാന്നുള്ളതാണ് ചാൻസ്.
2: ഓക്കെ,
1: ഓൾറൈറ്റ്, ഒരു 5 seconds ഞാൻ സമയം തരും. ഇന്നുള്ളതൊക്കെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള BGMs ഒക്കെ തന്നെയാണ്. പക്ഷെ ഫൈസലിന്റെ കൂടെ കോമ്പറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ടാവും, അവരും മെസ്സേജ് അയക്കും. 3-2 ശരിയാക്കിയാ മതി. അപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഫൈസലിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഫൈസൽ തന്നെ ജയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് പോവാം. ഓൾറൈറ്റ്, ഫസ്റ്റ് സോങ് ഫൈസലിന് വേണ്ടി ഇതാ ഇവിടെ പ്ലേ ചെയ്യുന്നു. വളരെ ഈസിയാണ്. ഏതാണ് സിനിമ? അല്ല, ഒരു ചാൻസ് കൂടെ തരാം, ഒന്നുകൂടെ കേട്ടോ. ഏതാണ്, ഏതാണ്? റെഡി, 1 2. ഒന്നൊന്ന് ചിന്തിച്ചു നോക്ക്, ഇവിടെ എനിക്ക് കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. 3. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഓൾറൈറ്റ്, 1 2. അല്ല, പോട്ടെ, എന്തായാലും ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞു. സെക്കൻഡ് ചാൻസ്, അത് ഏതാണെന്നറിയോ? ഒട്ടും പിടികിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് പറയാം, ലാസ്റ്റ് പറയാം. ഓൾറൈറ്റ്, സെക്കൻഡ് കേട്ടോളൂ. ഏതാണ്? ഇത് ഈസിയാണ്. ഇത് 2 മലയാളത്തിലെ നടന്മാർ ഒരുമിച്ച് മുഖം കുറക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിന്റെ കുറച്ച് അല്ല, അതിനകത്ത് ഒത്തിരി പേരില്ലേ. ഞാൻ, അയ്യോ, എനിക്ക് ഞാൻ ഒന്ന് ഇച്ചിരി കേൾപ്പിക്കാം. ഇത് കേട്ടാ പെട്ട, ഞാൻ സ്വല്പേ കേൾപ്പിക്കുള്ളൂ, കേട്ടോ. ഏതാണ്, ഏതാണ്? അയ്യോ ദൈവമേ, അയ്യോ, ഇടിക്കും ഞാൻ. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബീജത്തിനുണ്ട്. എനിക്ക് തോന്നില്ല എന്നെ ഒന്നുകൂടെ കേൾപ്പിച്ചാലും കേൾക്കാൻ പറ്റുമോ, അത് കേൾക്കുമോ എന്നുള്ള കാര്യം നടക്കേട്ടോ. ഞാൻ ഇതുപോലെ ഞാൻ ചാർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഏതാണ്? കുഴപ്പമില്ല, സി അതൊന്നും എന്തായാലും സാരമില്ല, പോട്ടെ. അപ്പൊ എന്തായാലും ഔട്ടായിട്ടുണ്ട്. ഞാൻ അത് കേൾപ്പിക്കും, അതൊന്നുകൂടെ ശ്രദ്ധിച്ചു.

0: കേട്ടെ, പ്രഹരം തുടരെ ജനഗണമന. ജനഗണമനയാണ് സിനിമ. എന്തായാലും സാരമില്ല, നാളെ ഇനി വീണ്ടും പങ്കെടുക്കാന്നാണല്ല ഷോ ചാൻസ് ഉണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ആദ്യം കേൾപ്പിച്ചത് ഗോദയാണ്. പഞ്ചാബിലുള്ള സീൻ ഉണ്ടല്ലോ, അതിനകത്ത് വിജയം ആയിരുന്നു. എനിവേസ് നോ വറീസ്, ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഇന്നൊരാൾ മിസ്സായിരിക്കുകയാണ്. പക്ഷെ വാട്സാപ്പിൽ ഇവിടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടിനും ആരും ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. ഇപ്പം അയക്കണ്ട, ഇപ്പം ജനഗണമന ഇപ്പം പടപടയെന്ന് ആരും അയച്ച് ഫസ്റ്റ് അടിക്കണ്ട. എന്തായാലും വാട്സാപ്പിൽ ഇന്ന് ആരും അടിക്കാത്തതുകൊണ്ട് അയച്ചിട്ടുണ്ട്. ആദ്യം ഗോദാന്ന് അയച്ചിട്ടുണ്ട്, പക്ഷേ രണ്ടാമത് ജനഗണമനെന്ന് അയച്ചില്ല. രണ്ടാമത് ജനഗണമനെന്ന് അയച്ചിട്ടുണ്ട്, ആദ്യത്തെ ഗോദ വന്നിട്ടില്ല. സോ അതുകൊണ്ട് അൽമറേക്കാസ് ഇന്ന് ആരും തന്നെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നാളെ വീണ്ടും കളിക്കാം. അത് സമയത്ത് പടപടയെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഷോർട്ട് ലിസ്റ്റ് ആവുമ്പോൾ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഫൈസൽ അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് ആഗ്രഹിച്ചു കേട്ടോ. കാരണം എളുപ്പമായിരുന്നു, ഞാൻ രണ്ടും എളുപ്പമല്ലായിരുന്നു ചോദിച്ചത്. ഗോദ എളുപ്പമായിരുന്നു, ആ ബീറ്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ജനഗണമന എന്ന് ഞാൻ കേൾപ്പിച്ചിട്ടും കിട്ടില്ല. എന്തായാലും ചില ആ സമയത്ത് ഒരു ടെൻഷൻ വരുമല്ലോ, അതായിരിക്കും. എന്തായാലും നാളെ നമുക്ക് വീണ്ടും നോക്കാം കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
4: പുലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കൂടാ, ചായക്കൊപ്പം വട, ഇടഞ്ഞാൽ നമുക്കും മൊട, കൂട്ടായാൽ നമ്മൾ പട. ദാരാ മലയാളിടാ,
1: കേറി വേടാ മക്കളെ, കേറി വാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
3: സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ്.
2: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ സംഘർഷത്തിൽ തന്നെ ഗൾഫിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം. തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലെന്ന പിണറായി വിജയൻ. രാഷ്ട്രീയ പകപോക്കിലെന്ന CPM പൊളിറ്റ് ബ്യൂറോ. ഓപ്പറേഷൻ തൂഫാൻ ചരിത്രം കുറിച്ചെന്ന രമേശ് ചെന്നിത്തല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ US സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ ഗൾഫ് മേഖലയിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. നിരവധി കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതിനു പിന്നാലെയാണ് ഇത്. ദുബായ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടു. ജിബ്രാൾട്ടർ പതാകയുള്ള ഹെർക്കുലീസ് സ്റ്റാർ എന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന ഷിപ്പിംഗ് കമ്പനിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദുബായ് റാഷിദ് തുറമുഖത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞതായാണ് വിവരം. വടക്കൻ അറബിക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും നിരവധി കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 US കപ്പലുകൾ, 8 എണ്ണ ടാങ്കറുകൾ, 10 കപ്പലുകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ 10 ടാങ്കർ കപ്പലുകൾ തകർത്തുവെന്ന് അമേരിക്ക. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും എന്നാൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്നും US വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തിരിച്ച് ആക്രമണം നടത്തിയതെന്നും ഇറാനിയൻ ടാങ്കറുകൾ നശിപ്പിച്ചതെന്നും US സൈന്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും കുതിച്ചുയർന്ന എണ്ണവില. അസംസ്കൃത എണ്ണവില വീണ്ടും ബാരലിന് $100 ജൂലൈ മാസത്തിന് ശേഷം ഇതാദ്യമായാണ് ആഗോള എണ്ണവില $100 എത്തുന്നത്. ഹോർമുസ് പ്രതിസന്ധി ഉൾപ്പെടെ എണ്ണ വിതരണത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളാണ് വില വർധനവിന് കാരണമാകുന്നത്. CMR എക്സാലോജി കേസിൽ പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശ രാഷ്ട്രീയ പകപോക്കിലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ. കേസെടുക്കരുതെന്നും ED ഏജന്റ് ആകരുതുമെന്നാണ് VD സതീശൻ സർക്കാരിന് PB മുന്നറിയിപ്പ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പൊളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരളത്തിൽ തനിക്കെതിരെയുള്ള വേട്ടയാടൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്നും തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ഉദ്ദേശിച്ച നിലയിലേക്ക് എവിടെയും എത്തിയിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ഏതെങ്കിലും തരത്തിൽ തന്നെ പഴി ചാരുക എന്നത് മാത്രമാണ് ED ലക്ഷ്യം. എന്നാൽ അതിന് തക്കതായത് ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും പിണറായി വിജയൻ. തനിക്ക് വേണ്ടി വീണ പണം വാങ്ങിയെന്നും ആ പണം റിയാസ് മുഖേന വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ആരോപണങ്ങൾ ED പോലുള്ള ഒരു ഏജൻസി ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ 3 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് വലിയ അക്ഷരങ്ങളിൽ നിരത്തുകയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ. നിങ്ങളത് വലിയ അച്ചിൽ കൊടുത്തതുകൊണ്ട് മാത്രം ജനങ്ങളത് വിശ്വസിക്കുമോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. പിണറായി വിജയനെതിരായ ED കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ED കേസിൽ പ്രതികളായ സഖാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിനാകാനാണ് പിണറായിയുടെ ശ്രമമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തനിക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടിക്കെതിരെയെന്ന് വരുത്താൻ പിണറായി ശ്രമിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അതിന് ഒത്താശ ചെയ്യുന്നുവെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ലീഗ് നേതാവ് PK ഫിറോസ് MLA. മടിയിൽ കനമുണ്ട്, പിണറായിക്ക് ഭയമുണ്ട്. അന്വേഷണ ഏജൻസി റിപ്പോർട്ട് പുറത്തുവന്ന സ്ഥിതിക്ക് രാജിവെക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തട്ടെയെന്നും PK ഫിറോസ്. 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കേരളത്തിൽ വലിയ ചരിത്രം കുറിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ഈ പദ്ധതി സമൂഹത്തിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 2026 ജൂൺ 2 മുതൽ ആരംഭിച്ച ദൌത്യത്തിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടാവുകയും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവിൽ 19% ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചെന്നിത്തല. കേരളത്തിൽ ഇനി വൃദ്ധസദനങ്ങൾ ഇല്ല, സ്നേഹാലയങ്ങൾ മാത്രം. വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരുമാറ്റാൻ സാമൂഹിക നീതി വകുപ്പ് നിർദ്ദേശം നൽകി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയമെന്നാക്കണമെന്നും വൃദ്ധസദനം എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികൾക്ക് തിരിച്ചടി. പരോൾ നൽകാത്തതിനെതിരെ പ്രതികൾ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതികളായ ജിജിൻ സുബീഷ് എന്നിവരുടെ അമ്മമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ പരോൾ നിഷേധിച്ചുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ മുൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. റിപ്പോർട്ടിൽ സത്യസന്ധമായി ഒന്നുമില്ലെന്ന് അബ്ദുറഹ്മാൻ. ചൈനയിൽ അർജന്റീന പണം വാങ്ങിയിട്ടും കളിക്കാൻ പോയില്ല. അവരും കേസ് കൊടുത്തു. മെസ്സി വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും മുൻമന്ത്രി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ലെന്നും ഇത് ദേശീയ തലത്തിലുള്ള പ്രതിസന്ധിയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. എൽനിനോ പ്രതിഭാസവും കനത്ത ചൂടും കാരണം വൈദ്യുതി ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം 5200 മെഗാവോട്ടിലെത്തിയപ്പോൾ 900 മെഗാവോട്ടിന്റെ കുറവാണ് അനുഭവപ്പെട്ടതെന്നും വൈദ്യുതി മന്ത്രി. കനത്ത ചൂടിൽ ആശ്വാസമായി ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരപ്രദേശത്തിനു മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനഫലമായി സെപ്റ്റംബർ 10 മുതൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴക വിക്ടറി കഴകം അധ്യക്ഷൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിക്ക് സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് വിക്ടറി അലയൻസിന് പേരിട്ടു. പനയൂരിലെ ടി വി കെ ആസ്ഥാനത്തായിരുന്നു പ്രഖ്യാപനം. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, വി സി കെ, എം ഡി എം കെ എന്നീ പാർട്ടികൾ മുന്നണിയിലുണ്ട്. സഖ്യത്തിന്റെ പേരിലും വിക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയാണ് സഖ്യത്തിന്റെ ചെയർമാൻ. ടി വി കെയും കോൺഗ്രസും അടക്കം 5 പാർട്ടികളാണ് സഖ്യത്തിൽ ഉള്ളത്. പുതിയ സർക്കാർ പ്രവർത്തന സീസന്റെ തുടക്കത്തിൽ സ്വന്തം ടീമിന് സന്ദേശവുമായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യു എ സർക്കാരിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും വരാനിരിക്കുന്ന ദിനങ്ങൾ ഇതിലും മികച്ചതായിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. യുഎയിലെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ഫിജൈറ പോലീസ്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സംശയാസ്പദമായ പണമിടപാടുകളിൽ പങ്കാളികളാകരുതെന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടുകളോ പേയ്മെന്റ് കാർഡുകളോ അപരിചിതർക്ക് കൈമാറാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കമ്മീഷനോ തൽക്ഷണ പണമോ വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകൾ നിയമവിരുദ്ധ തട്ടിപ്പുകളാകാമെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാവിയിലെ സുരക്ഷയ്ക്കായി ബാങ്ക് ട്രാൻസ്ഫർ റെസീറ്റുകളും വിവരങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനും സംശയകരമായ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ ബാങ്കിനെയോ വിവരമറിയിക്കാനും നിർദ്ദേശം. Keep listening to Home 92.2 FM.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Very good morning. Dubai ഇപ്പോ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിക്കാണ്. It's 8:08.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 34 degrees Celsius ആണ് കാണിക്കുന്നത്, ബട്ട് ഫീൽസ് ലൈക്ക് 38 degree എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ പെർഫെക്ട് സണ്ണി ഡേ.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉടായിപ്പിക്കുക. അതായത് ആദ്യമൊക്കെ ഈ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡയറിയിലൊക്കെ, സോറി നഴ്സറിയിലല്ല, ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരു ഗ്രേഡ് 6 വരെയൊക്കെ അല്ലെ 7 വരെയൊക്കെ നമ്മുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതി കൊടുത്തു വിടുക. അത് നാളെ വീട്ടിൽ ചെന്ന് പറയണം, എന്നിട്ട് അമ്മയോ അപ്പയോ ഇങ്ങനെ സൈൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയെന്ന് അറിയുന്നത്. ഇന്നത്തെ പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊന്നും അതൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അമ്മയുടെ ഒക്കെ ഒപ്പിടാനായിട്ട് നമ്മളൊക്കെ പഠിക്കും. അപ്പം നമ്മൾ അങ്ങനെ എഴുതി വായിലെഴുതി അങ്ങ് കൂട്ടും, എന്നിട്ട് അങ്ങ് കൊണ്ട് കൊടുക്കും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ എന്തുണ്ടൊരു വിശേഷം, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല, എന്ത് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത് മെയിൻലി എന്താണെന്നറിയാം, നമ്മൾ ഈ ഹെയർ കട്ട്, അന്ന് ഈ മഷ്റൂം കട്ടിനൊക്കെ ഭയങ്കര വിരോധമായിരുന്നു നമ്മുടെ സ്കൂളിൽ. അതിനൊന്നും പറ്റത്തില്ല, നമ്മൾ നോർമലി ഉള്ള കട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതായത് പറ്റ വിട്ടിട്ട് വരിക, നമ്മുടെ നാട്ടിലൊക്കെ പറ്റേന്നാണ് പറയണേ, ഇങ്ങനെ മുട്ടയടിച്ചിട്ട് വരിക, ഒറ്റ വെട്ടല അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ. പിന്നെ നമ്മുടെ കോലവും മാറി എല്ലാം മാറും. അത് ഈ യു എയിലെ സ്കൂളുകളിലും ഇതുപോലെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ, നമുക്ക് അവിടെ നമുക്ക് ഉടായിപ്പിച്ച് നമുക്ക് എങ്ങനെയും ഓവർകം ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നടക്കത്തില്ല, കാരണം പത്രത്തിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനാണ് അടിച്ചു വരുന്നത്. പത്രത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഫ്രണ്ട് പേജിൽ വന്നേക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പം ഞാനതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ശരിയാണോ ഇത്, ഇങ്ങനെ തന്നെയാണോ പല സ്കൂളുകളിലും ഉണ്ടെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ ഖാസ കട്ട് എന്ന് പറയുന്ന ഒരു കട്ടുണ്ട്, നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പാച്ചി കട്ട്, മഷ്റൂം കട്ട്, പിന്നെ ഇത് കട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും കട്ട് നിങ്ങൾക്കുണ്ടോ? ഓക്കെ, വാട്ടെവർ, ഈ ഖാസ QAZA ഖാസ കട്ട് കേട്ടോ. ഖാസ കട്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം ഫെയ്ഡ് കട്ടില്ലേ, യൂഷ്വലി ഫെയ്ഡ് കട്ടാണ്. അതായത് നമ്മൾ ഒരു മുടിയുടെ പാതി താഴോട്ട് നമ്മൾ ഫെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേസർ വെച്ച് ഷേവ് ചെയ്ത് ഒരു വാവ് മാത്രം മുടി വെക്കുന്നു. ഇതൊക്കെ ഇനി സ്കൂളുകളിൽ അലൗഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ ലോങ് ഹെയറും നിങ്ങൾക്ക് സ്കൂളുകളിൽ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലിന് സ്കൂളിൽ ഹുഡി ഇട്ടുകൊണ്ട് പോകണ്ട എന്നുള്ള സ്കൂൾ പെർമിസസിൽ, പ്രമൈസസിൽ ഹുഡീസ് ഇനിയും തൊട്ട് വേറെ ഞാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യം എനിക്ക് തോന്നുന്നു, ഈ തണുപ്പ് കാലത്തൊക്കെ അത്രയും വലിയ ഹെൽത്ത് സിറ്റി കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ചെന്ന് ചോദിക്കാം കേട്ടോ, എനിക്കറിയില്ല. ആസ് ഓഫ് നൗ ഇതിങ്ങനെയാണ് വരുന്നത്. ആൻഡ് ബാൻ ചെയ്തേക്കുന്ന സംഭവങ്ങൾ, ചായ, കോഫി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ചിപ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, ഇതൊന്നുമില്ല. ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. സത്യത്തിൽ നമ്മളെന്താ പറയുക, നമ്മുടെ ആ ഒരു കാലത്ത് രാവിലെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും തന്നു വിടും, പിന്നെ ഉച്ചയ്ക്കാണെങ്കിലും അത് ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറും നമ്മൾ നല്ല മുട്ട പൊരിച്ചതും നല്ല ചമ്മന്തിയും പയറും മെഴുക്കുപുരട്ടിയും ഒക്കെ അങ്ങോട്ട് അടച്ചു വെച്ച് അത് എടുക്കുന്ന സമയത്ത് നമുക്ക് എനിക്കൊന്നും നമുക്കൊക്കെ അന്നത്തെ ആ ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഇന്ന് നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സ് കിടക്കുന്നത് അതുകൊണ്ട് ഈ പൊതിച്ചോണ്ടോടൊക്കെ നമുക്ക് ഇത്രയും അതിന് ടേസ്റ്റ് വരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് ഫുള്ള് മാറിയിട്ടുണ്ട്. ചിപ്സ് നമ്മൾ അന്ന് ചിപ്സൊന്നും കഴിക്കാറ് പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വറുത്ത ഉപ്പേരി, ഏത്തയ്ക്ക ഉപ്പേരിയോ ഒക്കെ എല്ലാം കൊണ്ടുപോകും. പിന്നെ ബിസ്ക്കറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ടൈഗർ ബിസ്ക്കറ്റും പാർലേജിയും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ടീ ബ്രേക്കിന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചിപ്സൊക്കെ പിള്ളേർ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഹെൽത്തിനെയും കൂടെ നോക്കിയിട്ടാണ് ഇതൊന്നും പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കോഫീൻ്റെയൊന്നും ഞാൻ എൻ്റെ സ്കൂൾ ചരിത്രത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ എഞ്ചിനീയറിങ്ങിലൊക്കെ വരുമ്പോഴാണ് വെളിയിൽ പോയി ക്യാൻറ്റീനിൽ പിന്നെയെങ്കിലും കോഫീൻ്റെയും എടുക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് മറ്റേ ഫ്രൂട്ടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ മെയിൻ, ആപ്പി ഫിസ് ഫ്രൂട്ടി. കോഫീൻ്റെയിലോടൊന്നും അത്രയും വലിയ പ്രേമമൊന്നും ആ കാലത്തിലായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അത്രയും കുട്ടികൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നത്. എനിവേസ് ഇതൊക്കെ തന്നെയാണ് റെഗുലേഷൻസ് വന്നേക്കുന്നത്. നിങ്ങളുടെ സ്കൂൾ കാലത്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവം, അല്ലെങ്കിൽ സ്കൂളിൽ, പിന്നെ സ്കൂളിൻ്റെ സ്പോർട്സ് ഡേയും ആനുവൽ ഡേയും ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഭയങ്കര ഇതായിട്ട് ഈ സീനിയർ ചേച്ചിമാരും ചേട്ടന്മാരും കൊണ്ട് ക്യാൻറ്റീൻ നടത്തും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു ഫ്രഷ് സാധനമാണ് ഡോണറ്റ്. ഓ, ആ ഡോണറ്റ് കഴിക്കാൻ വേണ്ടി ഒരു പോക്കുണ്ട്. ഡോണറ്റ് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് 50 രൂപ മേടിച്ചുകൊണ്ട് ഒരു എങ്ങനെയും അടിച്ചു പൊളിച്ചൊക്കെ തീർക്കണം, അത് തന്നെ. അപ്പോൾ എന്താണ് ആ കാലം, പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കാലം ഓർക്കും. അപ്പം നമ്മുടെ ആ കാലത്ത് മഷ്റൂം കട്ട് ഈ വക കാര്യങ്ങളൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ സ്കൂളിൽ ആനമര്യാദയ്ക്ക് തന്നെ മറ്റേ ബുക്കിലിൻ്റെ അവിടം വരെ മറ്റേ ബെൽറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു തന്നെ എൻ്റെ അപ്പം വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ സൈഡിലോട്ട് മറ്റേ മുടിയൊക്കെ ചീവിയിട്ട് ആ പോക്കൊക്കെ ഉണ്ടല്ലോ ദൈവമേ, ആ ഫോട്ടോ എന്ന് ഒരെണ്ണത്ത് കാണിക്കാൻ പറ്റത്തില്ല, അതായിരുന്നു എൻ്റെ അവസ്ഥ. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അവസ്ഥകൾ പറയാനുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈസ് ദേർ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ട്രെൻഡിങ് സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ വിശേഷം പറഞ്ഞ സമയത്ത് എനിക്കിവിടെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ എഗ് പപ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എഗ് പപ്സും സർബത്തിന്റെ കാര്യവും. സത്യം പറഞ്ഞു എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജി ആയിപ്പോയിട്ട്. എഗ് പപ്സ് ഈ പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് ഞങ്ങൾ ഈ സ്കൂളിന്റെ എന്താ പറയുന്നത് വെളിയിലേക്ക് നമുക്ക് വെളിയിൽ പോകാൻ പ്ലസ് വൺ കാർക്ക് അനുവാദമുണ്ട്. ആ സമയത്ത് പോയിട്ട് പക്ഷേ സർബത്തല്ല, അന്ന് ലെമൺ സോഡയാണ് കഴിക്കുന്നത്. എന്തായാലും വെരി ഗുഡ് മോർണിംഗ് ജമോൻ. നമസ്കാരം.
2: നമസ്കാരം.
1: താങ്കള് താങ്കളൊരു മഹത്തായ വ്യക്തിയാണ്. താങ്കളുടെ മെസ്സേജ് ഒക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നത്, ആദ്യം തൊട്ട് പറഞ്ഞോളൂ, എവിടുന്നാണ് കാശടിച്ചു മാറ്റണേ?
2: കാശടിച്ചു മാറ്റുന്നത് ചേച്ചി കോളേജിൽ പോകുന്ന സമയത്താണ്. എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ,
1: ആ
2: അവൾക്ക് ബസ് കാശിന് വേണ്ടി പൈസ കൊടുക്കും.
1: അത് വീട്ടുകാർ കൊടുക്കുന്നല്ലേ? അപ്പോ
2: അവള് കോളേജിൽ പോയി വന്നു കഴിയുമ്പോ പിന്നെ നമ്മൾ അവൾ അറിയാണ്ട് ബാഗിന് ചില്ലർ
1: എന്തെങ്കിലും എടുക്കും.
2: അല്ലാണ്ട് വരുമാനില്ലേ? കാരണം അന്ന് എല്ലാരും പറയും പൊറോട്ട കിട്ടും, ബീഫ് കറി കിട്ടുന്നൊക്കെ പറയുമ്പോ ബീഫ് സ്റ്റാർ. അപ്പൊ അതൊക്കെ സ്കൂളില്, പക്ഷെ സ്കൂളിൽ പുറത്തിറങ്ങാണെങ്കിൽ അതും വലിയ ടാസ്കാ. ആരെങ്കിലും പരിചയക്കാരുണ്ടോ പേടിച്ചിട്ട് ഇറങ്ങാം. അപ്പൊ അന്നൊക്കെ ഹോട്ടലിൽ പോയി ഒരാ ഉച്ചയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. ഒരു ഓട്ടാണ്, ഒരു ഓട്ടം നേരെ പോവാ, പൊറോട്ട എടുക്കുക, കഴിക്കുക, ഓട്ടം
1: ഇരിക്കുക. അയ്യ പൊറോട്ട ശരി, അത് കഴിക്കാൻ. ഇതെന്താ അറിയോ മോനെ, വേറൊരു കാര്യമാണ്, നമ്മള് നാട്ടിൽ നമുക്ക് നല്ല പ്രസിദ്ധമായ ബേക്കറി ഒക്കെ കാണും, പക്ഷെ സ്കൂളിന്റെ തൊട്ടടുത്ത കടയിലെ ആ ടേസ്റ്റ് അത് വേറെ എങ്ങും കിട്ടത്തില്ല.
2: അല്ലേ,
1: എന്താണേലും അടിപൊളി. താങ്ക് യു സോ മച്ച് ജവാൻ. രാവിലെ ജോയിൻ ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണോ? അടിപൊളി ദിവസമാട്ടെ. ഈ ജോമ പറഞ്ഞ പോലെ എനിക്കും ഈ സെയിം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ എഞ്ചിനീയറിംഗിൽ വന്നു കഴിഞ്ഞാൽ മീനൂസ് ആൻഡ് മോനൂസ് എന്ന് പറഞ്ഞ രണ്ട് കടയുണ്ട്. അവിടെ ഇതുപോലെ വൈകിട്ട് കിട്ടുന്ന നൂഡിൽസ് നമ്മളിങ്ങനെ, ഞാൻ ഒന്നാമത് കുട്ടിക്കാലം ഇടുക്കിയിലാണ് പഠിച്ചത്, അപ്പോൾ ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞുമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിങ്ങോട്ട് വരും. അപ്പോൾ മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജാണ് എൻ്റെ കോളേജ് എന്നും പറയുന്നത്. അപ്പം ഈ ഞങ്ങൾ ഈ നമ്മൾ ക്ഷീണിച്ച് ഇത്രയും മണിക്കൂർ ഉള്ള കണക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തലപോഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ആ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അത് വേറെ ഒന്ന് തന്നെയാണ്. ഒരു കോളറോട് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ഹലോ ഹലോ,
2: കേൾക്കാമോ?
1: തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. ആരാണ്?
2: അജ്മൽ.
1: അജ്മൽ, എന്താണ് സ്കൂളിൽ ഇതുപോലത്തെ എന്തെങ്കിലും കുരുത്തക്കേട് വിശേഷങ്ങൾ ഉണ്ടോ?
2: ചെറിയ ഹോട്ടൽ.
1: ആ ശരി ശരി.
2: ഓക്കെ, ഷോപ്പിലൊക്കെ സാധനം അടിക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടു രൂപ മുട്ടായിട്ട് എനിക്ക് മാറ്റിയത് കൈ അടിക്കുന്നു, മാറ്റിയത് ഇങ്ങനെ മാറ്റിയത്.
1: പോയി
2: കഴിഞ്ഞാല് ഉച്ചക്ക് ഇത് കഴിക്കാനായിട്ട് വരും.
1: ഓക്കെ,
2: നല്ല ടേസ്റ്റായിരുന്നു
1: ാണ് ശരിയാണ്. അല്ല, നമ്മുടെ അന്നത്തെ കാലത്ത് ഈ പൊറോട്ടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഈ 2 രൂപ കാലം ഉണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നാട്ടിൽ 10 രൂപയൊക്കെയാണ് ഒരു പൊറോട്ടയ്ക്കോ, 8 or 10 ഒക്കെയാണ്. അന്ന് ഈ പൊറോട്ടയോ ഉള്ളിക്കറി, അതെല്ലാ കടയിലും രാവിലെ ഉള്ളിക്കറിയുണ്ട്. അതുപോലെ തന്നെ ദോശയ്ക്ക് വന്ന സാമ്പാറാണ്, പക്ഷെ സാമ്പാർ കോസ്റ്റ്ലിയാണ്, അതുകൊണ്ടാണ് നമുക്ക് സാമ്പാർ കിട്ടാത്തത്. അപ്പൊ എന്താണേലും അത് താങ്കളുടെ ഫേവറേറ്റ്. എവിടെയായിരുന്നു പഠിച്ചത്? നാടെവിടെയായിരുന്നു? ഗുരുവായൂരിനടുത്ത്. ശരി, ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും അടിപൊളി ആ ഒരു മെമ്മറി കൂടെ ഷെയർ ചെയ്തില്ല. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓൾ റൈറ്റ്, മറ്റൊരു കോളർ. ഗുഡ് മോർണിംഗ്, ആരാണ്?
3: ഹലോ
1: ഹലോ. ആ റേഡിയോ ഒന്ന് കുറച്ച് വെച്ചാൽ എന്റെ വോയിസ് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റും. ഓക്കെ, പറയൂ, എന്താ പേര്?
3: എന്റെ പേര് ബിജു.
1: ബിജു, ബിജു പറ, എന്താണ് മനോഹരമായിട്ടുള്ള മെമ്മറി? എന്താണ്
3: മനോഹരമായ മെമ്മറി? ഇപ്പൊ ഈ പറഞ്ഞ കാലഘട്ടം ഒക്കെ കുറച്ച് പിന്നോട്ടാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം.
1: ശരി.
3: അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് സ്കൂള്.
1: ഓക്കെ.
3: അപ്പൊ അതുകൊണ്ട് വീടിന്റെ അടുത്തുള്ള കട എന്ന് പറയുന്നത് അച്ഛന്റെ ചേട്ടന്റെ കടയാണ്.
1: ശരി.
3: അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒന്നും വാങ്ങാനുള്ള അധികാരം ഇല്ല. അപ്പൊ നമ്മള് പിന്നെ ഈ പറയുന്ന ഉച്ചക്ക് ഇന്റർവെല്ലിന് വിടുമ്പോ വീട്ടിലേക്ക് ഒരു മുങ്ങലുണ്ട്. ഇന്റർവെല്ലിന്റെ സമയമാകുമ്പോ അപ്പോ പോയി പഴം കഞ്ഞി ഒക്കെയാണ് നമ്മുടെ സാധനങ്ങള്. പിന്നെ ഈ അത്യാവശ്യം ഈ പൈസ നേരെ ഇല്ല, നമുക്ക് അങ്ങനെ ഒരു പോക്കറ്റ് മണിയും തരാൻ സാമ്പത്തിക ശേഷി ഒന്നും ഇല്ല
1: വീട്ടില്.
3: അപ്പൊ ഈ പിള്ളേരൊക്കെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന കാണുമ്പോ ഞങ്ങക്ക് ഭയങ്കര വിഷമാവല്ലോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ അമ്മയുടെ പേഴ്സിന്ന് അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട്. അത് രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ പ്ലാൻ ചെയ്യും. അപ്പൊ അമ്മ ദോശ ചൂടാൻ വേണ്ടി അടുക്കള പോയി നോക്കും. അമ്മ ദോശ ചൂടാൻ കല്ലിലേക്ക് ഒരു തവി ഇട്ട് കഴിഞ്ഞാൽ അത് ആവുന്നവരവിടെ വെയിറ്റ് ചെയ്യലോ. അപ്പൊ ആ സമയമാണ് നമ്മള് മാർക്ക് ചെയ്യുക. ദോശ ദോശ കല്ലിലേക്ക് ഒരു തവി എടുത്ത് പോരുന്ന സമയം നമ്മള് നോക്കും. അടുക്കളയിൽ ബാതിലിന്റെ പോയിട്ട് ഒരൊറ്റ ഓട്ടമാണ് ഓടിപ്പോയി വേഗം വേഗം പോയിട്ട് സിബ് തുറന്നു നോക്കും അടുത്ത ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെ ആ ഗ്യാപ്പുകൾ നോക്കി ഒരു രൂപ രണ്ടു രൂപ കടിച്ചു മാറ്റി പോയിരുന്നു ആ ഒരു
1: കാലഘട്ടം.
3: അതെ അതെ
1: അതെ കുടുംബത്തിലേക്ക് തന്നെയാണ്.
3: പക്ഷേ പിന്നെ വല്യമ്മ ആണ് അവിടെ കടയിൽ നിൽക്കുന്നത്.
1: വല്യമ്മ
3: പൈസ ഇല്ലാതൊന്നും
1: തരുന്നില്ല.
3: ആ അപ്പൊ എന്നിട്ട് ഞാൻ അവസരം കോഴിമുട്ട കടിച്ചു മാറ്റി കൊണ്ടുപോയി കൊടുക്കും. വല്യമ്മ തന്നെ അവര് വാങ്ങുകയും
1: ചെയ്യും.
3: അപ്പൊ അത് മാത്രല്ല, അതിനുശേഷം പിന്നെ വലിയ മോഷണമായി. ഈ പിള്ളേരൊക്കെ ഒരു പ്രാവശ്യം ഞാൻ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ തോന്നുന്നു. അപ്പൊ അന്ന് ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഒരു ഒരു പാത്രത്തിലായിരുന്നു അന്ന് ഈ സ്വർണ്ണമൊക്കെ വെക്കുന്നത്. അന്നേരം ഈ സ്വർണത്തിനെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. വലിയ അമ്മക്ക് താലി കെട്ടിയ ഒരു സമയത്ത് ഒരു വലിയൊരു മാല ഉണ്ടായിരുന്നു. അതൊരു വലിയ റോക്കറ്റ് ഉണ്ട്, ഒരു വട്ടത്തിലുള്ള ഒരു ഒരു
1: ലോക്കറ്റ്.
3: അതെ അതെ അതെ, നെറ്റിച്ചുട്ടിയൊക്കെ പോലുള്ള
1: ലോക്കറ്റ്.
3: ഇതിന്റെ ഒരു മാലയും ഇതൊക്കെ എടുത്ത് അനിയന്റെ പിറന്നാളിന് കിട്ടിയ കയ്യിലുള്ള മോതിരം ഉണ്ടല്ലോ, കുറെ കുഞ്ഞു കുഞ്ഞു മോതിരം കിട്ടുമല്ലോ ഫസ്റ്റ്
1: പിറന്നാളിന്.
3: പാല് കൊടുക്കലിന് ഞങ്ങള് കണ്ണൂരാണ്. അപ്പൊ പാല് കൊടുക്കലിന് കുറെ മോതിരമൊക്കെ കിട്ടും. അപ്പൊ ഈ മോതിരം എല്ലാ വിരലിലും ഇട്ടോണ്ട് ഞാൻ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് എല്ലാ പിള്ളേരും വിളിച്ചു, വാടാ മുട്ടായി മേടിക്കണം. എല്ലാ പിള്ളേരും
1: വിളിച്ചോണ്ട്
3: ഈ സ്വർണ്ണമാല കിട്ടോണ്ട് നീ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് വല്യമ്മ ചോദിച്ചാൽ കിട്ടിയെന്ന് വെച്ചു. അമ്മത് മുട്ടായി വേണം എന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടാവുന്നത് എല്ലാം വാങ്ങി വെച്ചിട്ട് എല്ലാ പിള്ളേർക്കും അന്നേരം ഈ കടലകന്റെ പുറത്ത് പൊതിഞ്ഞിട്ടുള്ള കളർ മുട്ടായി ഉണ്ട്. അത് ഇപ്പൊ കിട്ടാനുണ്ട്, തമ്മാറിന്റെ ഹോട്ടലിലൊക്കെ കിട്ടണ്ടേ. അതിന്റെ ഈ അത് 5 പൈസക്ക് 4 എണ്ണമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് എല്ലാവർക്കും ഓരോരോ മുട്ടായി കൊടുത്താ ഇതിന് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വല്യമ്മ പറഞ്ഞയച്ചു. നേരെ വീട്ടിലും കൊണ്ടുകൊടുത്തു. അന്ന് അടിയുടെ പൂരമായിരുന്നു.
1: വലിയ മാലയൊക്കെ ഇട്ടിട്ട് എന്റെ മനസ്സിൽ താങ്കൾ ഒരു 500 പോലെ പോകുന്നതായിട്ടാണ് എന്റെ
3: പിള്ളേരെ ഹീറോ
1: ആയിരുന്നു.
3: പിള്ളേരെ വിളിച്ചു അങ്ങനെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ്, അതൊന്നല്ല എന്റെ ഒരു ലോഡ് കഥകളുണ്ട്.
1: തീർച്ചയായിട്ടും ഗംഭീരായിട്ടോ, താങ്ക് യു സോ മച്ച്. ഇത് ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി ആയിപ്പോയി, വെറൈറ്റി സ്റ്റോറി ആയിപ്പോയി. എന്തായാലും താങ്ക് യു, രാവിലെ വിളിച്ചു. ഓഫീസിലൊക്കെ ഉള്ള യാത്രയിലായിരിക്കും അല്ലേ? അടിപൊളി ദിവസാട്ടെ. അപ്പൊ എന്താണേലും ഇതുപോലെ ഒരുപാട് സ്റ്റോറി, മറ്റൊരു സ്റ്റോറിയാണ് ഈ പലചരക്കട ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള. ഈ കൊച്ചു പ്രായത്തില് നമ്മൾ അവിടെ പോയി, അവിടെ പറ്റുണ്ടാവും, അവിടെ നടിച്ചു മാറ്റുന്ന മറ്റു സ്വഭാവം ഉണ്ടോ? എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക്, ഓടി തിരിച്ചു വരുന്നതാണ് സിറ്റ്ബാക്ക് എനർജി. ഹോം 92.2 FM ലക്ഷ്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
5: One. പിസ്റ്റൽ നമ്പർ 1634721.
6: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
7: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
8: ഞാൻ കാത്തിരിക്കും.
9: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
9: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്.
8: ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: First anniversary birthday bash.
13: Joya Lucas, world's favorite jeweler.
12: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
14: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
15: ശ്രദ്ധിക്കണ്ട.
14: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
16: അണ്ണം പേടിക്കണ്ട,
17: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
14: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
15: അണ്ണ. ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാറോട് ഇച്ചിരി ഒന്ന് അയഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റിൽ അവിടെ തന്നെയുണ്ട്. എനിക്ക് വാട്സാപ്പിൽ എനിക്ക് ഒന്ന് രണ്ട് അപ്ഡേഷൻസ് വന്നായിരുന്നു. E11 ടുവേർഡ്സ് അബുദാബി ഫ്രം അറേബ്യൻ റാഞ്ചസ്, ട്രാഫിക് റീസൺ എന്താ അറിയില്ല. ആ ഷഹീറേ, ഞാൻ വെള്ളിയാഴ്ച മെസ്സേജ് അയച്ചു തരാം. എന്താണ് സാറ് എന്നോട് പറയാനല്ല ഞാൻ ചോദിച്ചത്, എന്താ അറിയില്ലാതെ എന്തിനാണ് എന്നോട് പറയണത്? ഞാൻ വായിച്ചില്ലായിരുന്നു എന്റെ മെസ്സേജ്, വായിക്കാതെ ഞാൻ വായിച്ചോണ്ടാണ്. അവസാനം എന്താ അറിയില്ല എന്നത്രേ. ശരി, എന്താ അറിഞ്ഞിട്ടൊന്ന് പറയണേ. നമ്മുടെ അലി തേറ്റോളോട് നോക്കാൻ ഒരു ആക്സിഡന്റ് അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേയ്ദ് റോഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലീൻ റോഡ്, അലീൻ ദുബായ് അലീൻ റോഡൊക്കെ നല്ല കൺജഷൻ ആണ്. അൽഖയിൽ റോഡും കൺജഷൻ ആണ്. ഇതാണ് ഷെയ്ഖ് സാർ റോഡിന്റെ സ്റ്റാർട്ടിംഗ് സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ തുറന്നിട്ടുണ്ട്. ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ ഉണ്ടല്ലോ അറേബ്യൻ, ഇപ്പൊ പറഞ്ഞ ശരിയാണ്, അറേബ്യൻ റാഞ്ചസിൽ നിന്ന് ആ ജെ വി സിയുടെ അവിടം വരെ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എന്താ അറിയില്ല, അത് തന്നെ എന്താ അറിയുന്നവരാണ് എല്ലാവരിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരണേ.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo performer.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
9: ഇങ്ങനെ കരയിലാണ് അണ്ണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഏറ്റവും
11: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 05.
2: എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
10: ഹാപ്പി അല്ലേ?
11: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ

0: പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് ആൻഡ് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർമാർക്കറ്റ്
1: ആൻഡ് ഇവൻ ബൈ WR Events in association with EMNF UAE, energized by Home 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
4: സമയം എന്ന് പറയുന്ന ട്രെൻഡിങ് റീലിന്റെ സമയമാണ്. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ നമ്മൾ ഇതിനകത്ത് നോക്കാറുള്ളത്. നമ്മൾ വളരെ അടുത്ത് എനിക്കൊന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരുടെ ഫീഡിൽ വരുന്ന ഒരേ ഒരു പാട്ട്, രാമസമയ്ക്ക് തോട്ടമുണ്ട് എട്ടടി വട്ടത്തിൽ, തോട്ടത്തിൽ ഒരു പട്ടിയുണ്ട് നാലടി പൊക്കത്തില്. ഈ ഒരു പാട്ട് എല്ലാവരും ഒന്നാം പക്കം പോവു, രണ്ടാം പക്കം പോവു, ഒന്നാം പക്കം രണ്ടാം പക്കം പോവു പോവു പോവു. ഇത് നമുക്കറിയാം. എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഭയങ്കര രസമാണ്. ഈ രാത്രി നമ്മൾ പറയത്തില്ലേ, സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാതെ 2 മണിക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ട് ജാം ചെയ്യുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. സോ ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാല് ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചില ആളുകൾ വരുമല്ലോ, നമ്മളെ പാട്ട് ആ സമയത്ത് സ്പോട്ടിൽ ലിറിക്സ് പഠിപ്പിച്ചിട്ട് അവർ പാടും. അവ പാടുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ പാടുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ആ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പണ്ടിറങ്ങിയതാണ്, വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയേക്കുന്ന ഒരു പാട്ടാണ്. അന്ന് നമ്മൾ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുന്നത്, ആ ഈ പാട്ടൊക്കെ പാടി പഠിപ്പിച്ച് എന്നിട്ട് ഒരുമിച്ച് പാടുമ്പോഴുള്ള രസമുണ്ടല്ലോ. പക്ഷെ ഇതിന് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഉണ്ട്. ആ പണ്ട് വൈറലായ ഒരു പാട്ടുണ്ടായിരുന്നു, സെയിം പാട്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ.

ഇതിന്റെ പവറല്ല ഇത്. നമ്മള് കൂട്ടുകാരൊക്കെ ഞങ്ങള് കഴിഞ്ഞ ദിവസം അവിടെ വണ്ടിയിൽ എല്ലാവരും കൂടെ പോയ സമയത്ത് അക്സൈസ് ഇങ്ങോട്ട് എടുത്തിട്ട്, കാരണം അത്രയും പവറാണ് ഈ പാട്ട് ജനറേറ്റ് ചെയ്തത്. എന്താണെങ്കിലും ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്തത്, ഇത് കോവിഡ് സമയത്ത് ഭയങ്കര തരംഗമായിരുന്നു ഈ പാട്ട് ആക്ച്വലി സോഷ്യൽ മീഡിയ. പക്ഷെ ഇത് പലർക്കും ഇത് അറിയത്തില്ല. ഇന്ന് നമ്മൾ ഈ പുതിയ വന്ന രാമസ്വാമിയുടെ ആ നാലുപേര് വരുള്ളൂ. പക്ഷെ നാല് ഒന്നാം പക്കം ബൗബോ അത് നാലടി പട്ടി, നാലടി പൊക്കത്തിൽ പട്ടിയുണ്ടെന്നുള്ളത്, പിന്നെ നാലടി പൊക്കത്തിൽ പൂച്ചയുണ്ട്, പിന്നെ കാക്കയുണ്ട്, പശുണ്ട്, അങ്ങനെ പല മൃഗങ്ങളെ വെച്ച് പാടി നല്ല അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടാസ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് നമ്മുടെ രാമസ്വാമി. ഇപ്പം ട്രെൻഡിങ് ആണ്.

തകിടം മറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയുടെ ചെറ്റത്തര ഒരു ജഗമുഖ മനസ്സിന് വൈ മടിയിന് വൈ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതേ ചെറുതേ ഓടാ പോയി

0: ஆதி மார்கிணி பகவதி அடியணி ஐவோடி மித்திரி அணியனமே.
1: Evergreen பாட்டுகள்.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: Sand dunes. Sand dunes.
4: Sand dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: You're listening to Home 92.2 FM. Home is a feeling.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പുലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ സംഘർഷത്തിൽ തന്നെ ഗൾഫിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം. തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലെന്ന പിണറായി വിജയൻ. രാഷ്ട്രീയ പകപോക്കിലെന്ന CPM പൊളിറ്റ് ബ്യൂറോ. ഓപ്പറേഷൻ തൂഫാൻ ചരിത്രം കുറിച്ചെന്ന രമേശ് ചെന്നിത്തല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ US സംഘർഷം വീണ്ടും രൂക്ഷമായതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. നിരവധി കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്. ദുബായ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടു. ജിബ്രാൾട്ടർ പതാകയുള്ള ഹെർക്കുലീസ് സ്റ്റാർ എന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന ഷിപ്പിംഗ് കമ്പനിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദുബായ് റാഷിദ് തുറമുഖത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞതായാണ് വിവരം. വടക്കൻ അറബിക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും നിരവധി കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 US കപ്പലുകൾ, 8 എണ്ണ ടാങ്കറുകൾ, 10 കപ്പലുകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ 10 ടാങ്കർ കപ്പലുകൾ തകർത്തുവെന്ന് അമേരിക്ക. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും എന്നാൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്നും US വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തിരിച്ച് ആക്രമണം നടത്തിയതെന്നും ഇറാനിയൻ ടാങ്കറുകൾ നശിപ്പിച്ചതെന്നും US സൈന്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും കുതിച്ചുയർന്ന എണ്ണവില. അസംസ്കൃത എണ്ണവില വീണ്ടും ബാരലിന് $100 ജൂലൈ മാസത്തിന് ശേഷം ഇതാദ്യമായാണ് ആഗോള എണ്ണവില $100 എത്തുന്നത്. ഹോർമുസ് പ്രതിസന്ധി ഉൾപ്പെടെ എണ്ണ വിതരണത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളാണ് വില വർധനവിന് കാരണമാകുന്നത്. CMR എക്സാലോജി കേസിൽ പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശ രാഷ്ട്രീയ പകപോക്കില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ. കേസെടുക്കരുതെന്നും ED ഏജന്റ് ആകരുതുമെന്നാണ് VD സതീശൻ സർക്കാരിന് PB മുന്നറിയിപ്പ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പൊളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരളത്തിൽ തനിക്കെതിരെയുള്ള വേട്ടയാടൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്നും തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ഉദ്ദേശിച്ച നിലയിലേക്ക് എവിടെയും എത്തിയിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ഏതെങ്കിലും തരത്തിൽ തന്നെ പഴി ചാരുക എന്നത് മാത്രമാണ് ED ലക്ഷ്യം. എന്നാൽ അതിന് തക്കതായത് ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും പിണറായി വിജയൻ. തനിക്ക് വേണ്ടി വീണ പണം വാങ്ങിയെന്നും ആ പണം റിയാസ് മുഖേന വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ആരോപണങ്ങൾ ED പോലുള്ള ഒരു ഏജൻസി ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ 3 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് വലിയ അക്ഷരങ്ങളിൽ നിരത്തുകയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ. നിങ്ങളത് വലിയ അച്ചിൽ കൊടുത്തതുകൊണ്ട് മാത്രം ജനങ്ങളത് വിശ്വസിക്കുമോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. പിണറായി വിജയനെതിരായ ED കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ED കേസിൽ പ്രതികളായ സഖാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിനാകാനാണ് പിണറായിയുടെ ശ്രമമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തനിക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടിക്കെതിരെ എന്ന് വരുത്താൻ പിണറായി ശ്രമിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അതിന് ഒത്താശ ചെയ്യുന്നുവെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ലീഗ് നേതാവ് PK ഫിറോസ് MLA. മടിയിൽ കനമുണ്ട്, പിണറായിക്ക് ഭയമുണ്ട്. അന്വേഷണ ഏജൻസി റിപ്പോർട്ട് പുറത്തുവന്ന സ്ഥിതിക്ക് രാജിവെക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തട്ടെ എന്നും PK ഫിറോസ്. 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കേരളത്തിൽ വലിയ ചരിത്രം കുറിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ഈ പദ്ധതി സമൂഹത്തിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 2026 ജൂൺ 2 മുതൽ ആരംഭിച്ച ദൌത്യത്തിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടാവുകയും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവിൽ 19% ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചെന്നിത്തല. കേരളത്തിൽ ഇനി വൃദ്ധസദനങ്ങൾ ഇല്ല, സ്നേഹാലയങ്ങൾ മാത്രം. വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരുമാറ്റാൻ സാമൂഹിക നീതി വകുപ്പ് നിർദ്ദേശം നൽകി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയമെന്നാക്കണമെന്നും വൃദ്ധസദനം എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികൾക്ക് തിരിച്ചടി. പരോൾ നൽകാത്തതിനെതിരെ പ്രതികൾ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതികളായ ജിജിൻ സുബീഷ് എന്നിവരുടെ അമ്മമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ പരോൾ നിഷേധിച്ചുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ മുൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. റിപ്പോർട്ടിൽ സത്യസന്ധമായി ഒന്നുമില്ലെന്ന് അബ്ദുറഹ്മാൻ. ചൈനയിൽ അർജന്റീന പണം വാങ്ങിയിട്ടും കളിക്കാൻ പോയില്ല. അവരും കേസ് കൊടുത്തു. മെസ്സി വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും മുൻമന്ത്രി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ലെന്നും ഇത് ദേശീയ തലത്തിലുള്ള പ്രതിസന്ധിയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. എൽനിനോ പ്രതിഭാസവും കനത്ത ചൂടും കാരണം വൈദ്യുതി ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം 5200 മെഗാവോട്ടിലെത്തിയപ്പോൾ 900 മെഗാവോട്ടിന്റെ കുറവാണ് അനുഭവപ്പെട്ടതെന്നും വൈദ്യുതി മന്ത്രി. കനത്ത ചൂടിൽ ആശ്വാസമായി ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരപ്രദേശത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനഫലമായി സെപ്റ്റംബർ 10 മുതൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴക വിക്ടറി കഴകം അധ്യക്ഷൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിക്ക് സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് വിക്ടറി അലയൻസ് എന്ന് പേരിട്ടു. പനയൂരിലെ ടി വി കെ ആസ്ഥാനത്തായിരുന്നു പ്രഖ്യാപനം. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, വി സി കെ, എം ഡി എം കെ എന്നീ പാർട്ടികൾ മുന്നണിയിലുണ്ട്. സഖ്യത്തിന്റെ പേരിലും വിക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയാണ് സഖ്യത്തിന്റെ ചെയർമാൻ. ടി വി കെയും കോൺഗ്രസും അടക്കം 5 പാർട്ടികളാണ് സഖ്യത്തിൽ ഉള്ളത്. പുതിയ സർക്കാർ പ്രവർത്തന സീസന്റെ തുടക്കത്തിൽ സ്വന്തം ടീമിന് സന്ദേശവുമായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യു എ സർക്കാരിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും വരാനിരിക്കുന്ന ദിനങ്ങൾ ഇതിലും മികച്ചതായിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. യുഎയിലെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ഫിജൈറ പോലീസ്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സംശയാസ്പദമായ പണം ഇടപാടുകളിൽ പങ്കാളികളാകരുതെന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടുകളോ പേയ്മെന്റ് കാർഡുകളോ അപരിചിതർക്ക് കൈമാറാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കമ്മീഷനോ തൽക്ഷണ പണമോ വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകൾ നിയമവിരുദ്ധ തട്ടിപ്പുകളാകാമെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാവിയിലെ സുരക്ഷയ്ക്കായി ബാങ്ക് ട്രാൻസ്ഫർ റെസീറ്റുകളും വിവരങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനും സംശയകരമായ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ ബാങ്കിനെയോ വിവരമറിയിക്കാനും നിർദ്ദേശം. Keep listening to Home 92.2 FM.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM. സ്വാഗതം. ഹേ നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ആപ്പിൾ ഇവന്റ് ഉണ്ടായിരുന്നു, ലോഞ്ച് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 9 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്കറിയാം അവർ വന്നിട്ട് അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇതാണ്, അതാണ്, ഇതാണ്, ഇതിൻ്റെ ഇതാണ്, ഇതിൻ്റെ പുതിയതാണ്, ഇങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്ന ദിവസങ്ങളാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയണേ, ഒരാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടായത്, അതായത് ഈ പുതിയ ലോഞ്ച് ഇറങ്ങുമ്പോൾ പഴയ ഫോണുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. എന്തായാലും ഞാനത് പറയാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ഫോണിന് വന്നിട്ടുണ്ടോ കാര്യങ്ങൾ. കാരണം എൻ്റെ അക്സൈഡിൽ ഇരിക്കുന്നത് ഒരു 13 Pro Max ആയിരുന്നു. അപ്പോൾ 13 Pro Max 15 ഇറങ്ങിയ സമയത്ത് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം എന്തായാലും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഈ ലോഞ്ചിനെ പറ്റി പറയാം. എന്തൊക്കെയാണ് പുതിയ ലോഞ്ച്? AirPods 5 വന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് രീതിയിലാണ്, വയർലെസ് ചാർജിങ്ങും അത് വിത്ത് റെഗുലർ ചാർജിങ് കേസും. വിത്ത് റെഗുലർ ചാർജിങ് കേസിനാണെങ്കിൽ ഇന്ത്യൻ രൂപ 14,990 രൂപയാണ്, ഏകദേശം 15,000 rupees. വിത്ത് വയർലെസ് ആണെങ്കിൽ 70,900 rupees ആണ് ഇന്ത്യയിലെ വിലയെന്ന് പറയുന്നത്. ആപ്പിൾ വാച്ച് Ultra 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1,09,000 രൂപയാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്പിൾ വാച്ച് Series 12 ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇൻ ഇന്ത്യ 56,000 രൂപയാണ്, 56,000. ഇപ്പോൾ ഏറ്റവും വന്നേക്കുന്ന ഫോൾഡ് ഐഫോൺ ഡുവോ എന്ന് പറയുന്നതിന്, അതിനാണ് എനിക്കറിയില്ല എന്ത് വിലയാണ് ഈ വന്നേക്കുന്നത്. ഐഫോൺ ഡുവോ 256 ആണെങ്കിൽ 299,000, അതായത് വിച്ച് മീൻസ് 300,000 രൂപ. ഇനി അത് 2 TB ആണെന്നുണ്ടെങ്കിൽ 449,000 രൂപ, 450,000 രൂപ വേണം ഐഫോൺ ഡുവോ. നമ്മുടെ 450,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 10,000-15,000-18,000 ദിറംസ് വരത്തില്ലേ? എന്ത് വിലയാണ് ഇത്? സി, നമ്മുടെ എഡിറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ ഇതുണ്ട്, ഏറ്റവും അൾട്രാ സ്പെക്കുള്ള ഇതുണ്ട്, അതിന് 12 രൂപ 15 രൂപയേ ഉള്ളൂ. എല്ലാം ചെയ്യാം, എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഒരുപാട് പണി ചെയ്ത് കാശുണ്ടാക്കുകയും ചെയ്യുക. ഇത് എന്തൊരു വിലയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്? എനിക്ക് ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത്, ഇനി എൻ്റെ മാത്രമാണ് ചിന്താതി എന്ന് അറിയില്ല കേട്ടോ. എന്താണേലും ഐഫോൺ 18 Pro അല്ലെങ്കിൽ പ്രോ മാക്സ് ഈ റേഞ്ചിൽ 18 Pro വന്നിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 164,000 രൂപയാണ്, വിച്ച് മീൻസ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് ഇവിടുത്തെ ഒരു 5,000-6,000-7,000 ആ ഒരു റേഞ്ച്. പക്ഷേ നമുക്കിവിടെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 18 Pro Max ആണെങ്കിൽ 179,000 രൂപയാണ് നാട്ടിലെ വില. പക്ഷെ ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 18 Pro നമുക്കൊരു 5,500, പ്രോ മാക്സിനാണെങ്കിൽ ഒരു 6,500 ഒക്കെ ഒരു 512 GB ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സി, മെമ്മറി ആണ് ഏറ്റവും കൂടുതൽ, സ്റ്റോറേജ് ആണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ വിറ്റ് കാശാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സി, ഐ എം എ ഗ്രേറ്റ് ആപ്പിൾ ഫാൻ. ഞാൻ ഭയങ്കരമായിട്ട് ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴേ മനസ്സിലുള്ളു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവരുടെ റിവീലിനകത്ത് അവർ പറയുന്നത് ദ മോസ്റ്റ് സ്റ്റൈലിഷ് ഡിസൈൻ എന്നൊക്കെ. ഇനി എന്ത് ഡിസൈൻ? അത് പഴയ ഡിസൈൻ തന്നെയല്ലേ, ആ ഫോൺ തന്നെയല്ലേ ഇപ്പോഴും ഒരു പുറത്ത് കൊണ്ടുവന്നിരിക്കുക? എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. എനിവേസ്, അപ്പോൾ എന്തായാലും അവരുടെ ഒരുപാട് ലോഞ്ചും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പുതിയ ടാബ്ലറ്റ്സും മാക്കിൻ്റെ ഐപാഡും അതുപോലെ തന്നെ മാക്ബുക്ക് പ്രോയും എയറും പുതിയത് എന്തെങ്കിലുമൊക്കെ ഫീച്ചർ വരുന്നുണ്ടോയെന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു ഇതാണ്. ഫ്ലൂയിഡിക് ഡിസ്പ്ലേ, ടച്ച് സ്ക്രീനോ ഇതൊക്കെ കൊണ്ടുവരണം ആപ്പിൾ ഇനിയും. എന്നാലും ഫോൺ ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. ഈ 18, അതായത് 18 Pro യും 18 Pro Max ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 18 എന്ന് പറയുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ്, എല്ലാ 15, 16, 17, 18 ഇതൊക്കെയാണല്ലോ അവർ ഫ്ലാഗ്ഷിപ്പായിട്ട് വെക്കുന്നത്. അത് ലോഞ്ച് ആയിട്ടില്ല, അതിന് അവരുടെ അടുത്ത ഇവൻറ്റിലായിരിക്കും ലോഞ്ച് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ഇതൊക്കെ തന്നെയാണ് വിലപ്പട്ടിക എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി ഞാൻ മുന്നേ പറഞ്ഞ സംഭവം, അതായത് ഈ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ പഴയ സീരീസ് ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സി, ഞാൻ നല്ലത് എപ്പോഴും ഞാൻ ആപ്പിളിനെ പറ്റി പറയാറുണ്ട് കേട്ടോ. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനം, ഒരു കാര്യം പറയാം. ആപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റെയിലൊക്കെ ഒരു 5, 6, 7 വർഷമായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്. എനിക്ക് 10, 15 വർഷമായിട്ടുള്ള പഴയ ചെറിയ ആപ്പിൾ ഉണ്ടല്ലോ ഫോറസ് ഒക്കെ, അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാവുന്നുണ്ട്. സി അതുകൊണ്ട് അത് ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഒരു ലാപ്പോ ഒരു സിസ്റ്റം ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയുടെ ആണ്, കൊടുക്കുന്ന പൈസയിൽ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഫോണില് ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ക്വാളിറ്റി, ഈ ബാറ്ററിയുടെ ഹെൽത്ത് ലൈഫ് കുറയുന്നത്, അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയാം, ഞാൻ ഒരു വ്യക്തിയുടെ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റിമോണിയൽ കേട്ടാണ് ഞാൻ ആ ഒരു സ്റ്റോറി ഞാൻ അറിഞ്ഞത്. എന്തായാലും ഒരു സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 എഫ് എം അക്ഷയാണ് നിങ്ങളുടെ ഇടയിലുള്ളത്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
0: Utvegajanakamaya oru kuttanvishnam. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതേ തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: സലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: പറഞ്ഞ പോലെ തന്നെ ലുലു മിനിറ്റ്സ് നിങ്ങളുടെ ഏതൊരു ആവശ്യവും നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ പോവാതെ തന്നെ നിറവേറ്റുന്നതായിരുന്നതാണ് ലുലുവിൻ്റെ ഇപ്പോഴത്തെ ആപ്പ്. ലുലു ഇൻ മിനിറ്റ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും, നിങ്ങൾക്ക് ദ ഫ്രഷ് ഗ്രോസറി ആയിക്കോട്ടെ, ഏതൊരു എസൻഷ്യൽ സാധനം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് വേണ്ട എന്തായിക്കോട്ടെ, ഒരു ഹൈപ്പർ മാർക്കറ്റ് മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലുലുവിൻ്റെ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾ ഇനി ഓഫീസിലിരിക്കുന്ന സമയത്താണെങ്കിൽ സത്യം പറയാമല്ലോ, വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കര, അത് വീക്ക് ഡേയ്സിൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. ജസ്റ്റ് നിങ്ങൾ വീട്ടിലെത്തുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വല്ലൊരു സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്യുക, ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വീടെത്തുന്ന സമയത്ത് നല്ല വാതുക്കൊരു സാധനം ഇരിക്കും. അതാണ് ലുലുവിൻ്റെ ഗ്യാരണ്ടി. ലുലു ഇൻ മിനിറ്റ്സ് എന്നുള്ള പറയുന്ന ഒരു ഗംഭീര പദ്ധതിയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സത്യം പറഞ്ഞാൽ മുതലെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വേണ്ട എന്ത് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ലുലുവിൻ്റെ ആപ്പ് വഴി ഇപ്പോൾ ഉള്ളത്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, traffic situation still same as before. Sheikh Mohammed bin Zayed Road, Alithya Toll Road, നമ്മുടെ റാസൽകോ റോഡ്, അതുപോലെ തന്നെ ദുബായ് എലൈൻ റോഡ്, എല്ലാം തന്നെ സ്ലോ മൂവിങ് ആൻഡ് കൺജഷനിലാണ് ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മറ്റ് പ്രത്യേകിച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. എമിറേറ്റ്സ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആണെന്നുള്ളത് മാത്രം സന്തോഷപൂർവ്വം ഞാൻ എല്ലാവരെയും അറിയിച്ചോളട്ടെ.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
4: I'm actually a solo trip.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
5: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
8: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alucas, world's favorite jeweler.
9: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Ammore, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ട
11: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ട,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക,
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
0: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
16: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: നമ്മൾ അൽഫേണിന്റെ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി നമ്മളിപ്പം പഴയ ഫോൺ, ഇപ്പം ഒരു 15 Pro Max അല്ലെങ്കിൽ ഒരു 13 Pro Max അല്ലെങ്കിൽ 13 ആയിക്കോട്ടെ, നിങ്ങൾ നമ്മൾ അത്രയും ആ കാലത്ത് 10,000 dirhams കൊടുത്ത് അന്ന് നമ്മൾ വാങ്ങിയ ഫോണാണ്. പക്ഷേ അത് അടുത്തൊരു സീരീസ് അല്ലെങ്കിൽ അടുത്തൊരു സീരീസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരികയും നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി പോകുന്നതായിട്ട് നിങ്ങൾക്ക് പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു ലോഞ്ച് വന്നതിന് ശേഷം ഈ 17 Pro അല്ലെങ്കിൽ 17 Pro Max ഒക്കെ ഉള്ളവർ ഒരു റിപ്പോർട്ട് ചെയ്തേക്കുന്നൊരു സംഭവമായിരുന്നു. അതായത് 98 അല്ലെങ്കിൽ 100% ഒക്കെ ബാറ്ററി ലൈഫ് ഉള്ളായിരുന്ന ഫോൺ ടപ്പേന്ന് 98% ആയി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതിലൊരു 96 ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിപ്പ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ 90s നിന്നത് ഒരു 86-85% ബാറ്ററി ഹെൽത്ത് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഇനി നമ്മൾ യൂസ് ചെയ്തിട്ടാണോ അതോ നമ്മളെ ആരെങ്കിലും കൺട്രോൾഡ് ആണോ, പലരുടെയും കൺട്രോളിലാണോ നമ്മുടെ ഫോണും നമ്മുടെ എന്താ എക്സ്പെൻഡിച്ചറും നമ്മുടെ പർച്ചേസ് കപ്പാസിറ്റിയും ഒക്കെ ഇരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പുതിയ സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് അതിൻ്റെ ലോഡ് പഴയതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറയ്ക്കുന്നതാവാനായിരിക്കും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കമൻസൊക്കെ തന്നെ നമ്മൾ വളരെയധികം കേൾക്കുന്നുണ്ട്. ബാറ്ററി ലൈഫ് കുറഞ്ഞതും ക്യാമറ ക്ലാരിറ്റി കുറഞ്ഞതും കാര്യങ്ങളൊക്കെ തന്നെ. എന്താണേലും ഐഫോണാണ്, പക്ഷേ ഈ സംഭവം പറഞ്ഞതും ഐഫോണിൽ തന്നെയാണ്. അപ്പോൾ എന്താണല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Alright, അങ്ങനെ സ്വർണം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. 922 ഗോൾഡ് 9 ഗ്രാം 22 കാരറ്റ് സ്വർണം ഫ്രം ജോയ് ആൽകാസ് നിന്നാണ് നിങ്ങൾക്ക് നേടാനായിട്ട് പോകുന്നത്. ഹോം 92.2 FM-ന്റെ 1 ഇയർ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഞങ്ങൾ ഈ ഗോൾഡ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ റൈറ്റ് ആൻസർ പെട്ടെന്ന് ടഫി എന്ന് പറഞ്ഞ് അയക്കണം, ഫോമാറ്റ് തെറ്റാൻ പാടില്ല. ഇത് പലരും കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്, ഈ സമയത്ത് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല പലരും വിചാരിച്ചിട്ടുണ്ടോ എന്ന്. എന്താണേലും 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇതാണ് ഫോർമാറ്റ്. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. സോ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, പറയട്ടെ. ഓൾറൈറ്റ്, എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എത്ര പേര് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അറിയിക്കുമെന്ന് നോക്കാനായിട്ട്. നമ്മുടെ ജബൽ ജെയ്സിലെ സിപ്പ് ലൈൻ ഓൾറെഡി നമ്മളെല്ലാവരും അറിയാം. ജബൽ ജെയ്സിലെ സിപ്പ് ലൈൻ, അതിൻ്റെ ഒഫീഷ്യൽ പേരെന്താണ്? ജബൽ ജെയ്സിലെ സിപ്പ് ലൈൻ്റെ ഒഫീഷ്യൽ പേരെന്താണ്? വേഗം വായിക്കുക. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220 അയച്ചാൽ 9 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിൻ്റെ ആ ഒരു വിന്നർ ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് അയച്ചോളൂ. ലെറ്റ് സീ ആരൊക്കെയാണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്നുള്ളത് നോക്കാം.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ സംഘർഷത്തിൽ തന്നെ ഗൾഫിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം. തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലെന്ന പിണറായി വിജയൻ. രാഷ്ട്രീയ പകപോക്കിലെന്ന CPM പൊളിറ്റ് ബ്യൂറോ. ഓപ്പറേഷൻ തൂഫാൻ ചരിത്രം കുറിച്ചെന്ന രമേശ് ചെന്നിത്തല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാൻ യുഎസ് സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ ഗൾഫ് മേഖലയിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. നിരവധി കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായി ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 20 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതിനു പിന്നാലെയാണ് ഇത്. ദുബായ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടു. ജിബ്രാൾട്ടർ പതാകയുള്ള ഹെർക്കുലീസ് സ്റ്റാർ എന്ന ടാങ്കറിലെ ജീവനക്കാരനാണ് മരിച്ചത്. ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന ഷിപ്പിംഗ് കമ്പനിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദുബായ് റാഷിദ് തുറമുഖത്ത് നിന്ന് 24 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞതായാണ് വിവരം. വടക്കൻ അറബിക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും നിരവധി കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 യുഎസ് കപ്പലുകൾ, 8 എണ്ണ ടാങ്കറുകൾ, 10 കപ്പലുകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ 10 ടാങ്കർ കപ്പലുകൾ തകർത്തുവെന്ന് അമേരിക്ക. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും എന്നാൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്നും യുഎസ് വ്യക്തമാക്കി. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തിരിച്ച് ആക്രമണം നടത്തിയതെന്നും ഇറാനിയൻ ടാങ്കറുകൾ നശിപ്പിച്ചതെന്നും യുഎസ് സൈന്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും കുതിച്ചുയർന്ന എണ്ണവില. അസംസ്കൃത എണ്ണവില വീണ്ടും ബാരലിന് $100. ജൂലൈ മാസത്തിനു ശേഷം ഇതാദ്യമായാണ് ആഗോള എണ്ണവില $100 എത്തുന്നത്. ഹോർമോസ് പ്രതിസന്ധി ഉൾപ്പെടെ എണ്ണ വിതരണത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളാണ് വിലവർദ്ധനവിന് കാരണമാകുന്നത്. CMR എക്സാലോജി കേസിൽ പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശ രാഷ്ട്രീയ പകപോക്കിലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ. കേസെടുക്കരുതെന്നും ED ഏജന്റ് ആകരുതുമെന്നാണ് VD സതീശൻ സർക്കാരിന് PB മുന്നറിയിപ്പ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പൊളിറ്റ് ബ്യൂറോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേരളത്തിൽ തനിക്കെതിരെയുള്ള വേട്ടയാടൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്നും തന്നെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ഉദ്ദേശിച്ച നിലയിലേക്ക് എവിടെയും എത്തിയിട്ടില്ലെന്നും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. ഏതെങ്കിലും തരത്തിൽ തന്നെ പഴി ചാരുക എന്നത് മാത്രമാണ് ED ലക്ഷ്യം. എന്നാൽ അതിന് തക്കതായത് ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും പിണറായി വിജയൻ. തനിക്ക് വേണ്ടി വീണ പണം വാങ്ങിയെന്നും ആ പണം റിയാസ് മുഖേന വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ആരോപണങ്ങൾ ED പോലുള്ള ഒരു ഏജൻസി ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ 3 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന് വലിയ അക്ഷരങ്ങളിൽ നിരത്തുകയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ. നിങ്ങളത് വലിയ അച്ചിൽ കൊടുത്തതുകൊണ്ട് മാത്രം ജനങ്ങളത് വിശ്വസിക്കുമോ എന്ന പിണറായി വിജയന്റെ ചോദ്യം. പിണറായി വിജയനെതിരായ ED കേസുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ED കേസിൽ പ്രതികളായ സഖാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിനാകാനാണ് പിണറായിയുടെ ശ്രമമെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തനിക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടിക്കെതിരെയെന്ന് വരുത്താൻ പിണറായി ശ്രമിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അതിന് ഒത്താശ ചെയ്യുന്നുവെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് ലീഗ് നേതാവ് PK ഫിറോസ് MLA. മടിയിൽ കനമുണ്ട്, പിണറായിക്ക് ഭയമുണ്ട്. അന്വേഷണ ഏജൻസി റിപ്പോർട്ട് പുറത്തുവന്ന സ്ഥിതിക്ക് രാജിവെക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തട്ടെയെന്നും PK ഫിറോസ്. 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് കേരളത്തിൽ വലിയ ചരിത്രം കുറിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തരവകുപ്പ് നടപ്പാക്കി വരുന്ന ഈ പദ്ധതി സമൂഹത്തിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 2026 ജൂൺ 2 മുതൽ ആരംഭിച്ച ദൌത്യത്തിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടാവുകയും പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ അളവിൽ 19% ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചെന്നിത്തല. കേരളത്തിൽ ഇനി വൃദ്ധസദനങ്ങൾ ഇല്ല, സ്നേഹാലയങ്ങൾ മാത്രം. വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരുമാറ്റാൻ സാമൂഹിക നീതി വകുപ്പ് നിർദ്ദേശം നൽകി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ വൃദ്ധസദനങ്ങളുടെ പേര് സ്നേഹാലയം എന്നാക്കണമെന്നും വൃദ്ധസദനം എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതികൾക്ക് തിരിച്ചടി. പരോൾ നൽകാത്തതിനെതിരെ പ്രതികൾ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതികളായ ജിജിൻ സുബീഷ് എന്നിവരുടെ അമ്മമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ പരോൾ നിഷേധിച്ചുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ മുൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. റിപ്പോർട്ടിൽ സത്യസന്ധമായി ഒന്നുമില്ലെന്ന് അബ്ദുറഹ്മാൻ. ചൈനയിൽ അർജന്റീന പണം വാങ്ങിയിട്ടും കളിക്കാൻ പോയില്ല. അവരും കേസ് കൊടുത്തു. മെസ്സി വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും മുൻമന്ത്രി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വൈദ്യുതി പ്രതിസന്ധി കേരളം മാത്രം നേരിടുന്ന പ്രശ്നമല്ലെന്നും ഇത് ദേശീയ തലത്തിലുള്ള പ്രതിസന്ധിയാണെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. എൽനിനോ പ്രതിഭാസവും കനത്ത ചൂടും കാരണം വൈദ്യുതി ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം 5200 മെഗാവോട്ടിലെത്തിയപ്പോൾ 900 മെഗാവോട്ടിന്റെ കുറവാണ് അനുഭവപ്പെട്ടതെന്നും വൈദ്യുതി മന്ത്രി. കനത്ത ചൂടിൽ ആശ്വാസമായി ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരപ്രദേശത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനഫലമായി സെപ്റ്റംബർ 10 മുതൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴക വിക്ടറി കഴകം അധ്യക്ഷൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണിക്ക് സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് വിക്ടറി അലയൻസ് എന്ന് പേരിട്ടു. പനയൂരിലെ ടി വി കെ ആസ്ഥാനത്തായിരുന്നു പ്രഖ്യാപനം. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, വി സി കെ, എം ഡി എം കെ എന്നീ പാർട്ടികൾ മുന്നണിയിലുണ്ട്. സഖ്യത്തിന്റെ പേരിലും വിക്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജയാണ് സഖ്യത്തിന്റെ ചെയർമാൻ. ടി വി കെയും കോൺഗ്രസും അടക്കം 5 പാർട്ടികളാണ് സഖ്യത്തിൽ ഉള്ളത്. പുതിയ സർക്കാർ പ്രവർത്തന സീസന്റെ തുടക്കത്തിൽ സ്വന്തം ടീമിന് സന്ദേശവുമായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. യു എ സർക്കാരിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും വരാനിരിക്കുന്ന ദിനങ്ങൾ ഇതിലും മികച്ചതായിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. യുഎയിലെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ഫിജൈറ പോലീസ്. അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സംശയാസ്പദമായ പണമിടപാടുകളിൽ പങ്കാളികളാകരുതെന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടുകളോ പേയ്മെന്റ് കാർഡുകളോ അപരിചിതർക്ക് കൈമാറാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കമ്മീഷനോ തൽക്ഷണ പണമോ വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകൾ നിയമവിരുദ്ധ തട്ടിപ്പുകളാകാമെന്ന് പോലീസ് വ്യക്തമാക്കി. ഭാവിയിലെ സുരക്ഷയ്ക്കായി ബാങ്ക് ട്രാൻസ്ഫർ റെസീറ്റുകളും വിവരങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനും സംശയകരമായ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെയോ ബാങ്കിനെയോ വിവരം അറിയിക്കാനും നിർദ്ദേശം. Keep listening to Home 92.2 FM.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Welcome back home 92.2 FM. Swagatham. Akshay, aanu ningalude kooda ullathu. Angane nammude visa return to Dubai and Abu Dhabi ennulla oru karyamaanu parayunnu. UAE Europe airfare could drop up to 20% ennulla oru karyamaanu parayunnu. Ee fuel price sathyam parannu kaniyal van reethilaanu ippo melottu pokkondirikkunnu. Idennu theeru ennulladana ellavaru nokkire. Endalum visa ennu parayan sathyam parannu oru paadu yathrakalkku oru paadu velde yathrakku endha parayunnu oru പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റാണ്. ആ ഒരു പേർപ്പിൾ കളറും ആ ഒരു വയലറ്റ് ബ്ലൂ കളറും, ബ്ലൂ ആണ് വയലറ്റ് കളറും, അതല്ലേ എൻ്റെ ഒരു ഷെയ്ഡ്. അത് കാണുമ്പോൾ തന്നെ ബഡ്ജറ്റിലി നമുക്ക് യൂറോപ്പിലേക്കും ജോർജിയയിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെഞ്ചോ ഈ ഒരു അവരുടെ ഒരു വെഞ്ചോ തിരിച്ച് നമുക്കിപ്പം ട്രാവലിംഗ് സൂൺ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ 20% അപ്രോക്സിമേറ്റ്ലി ഈ ഫെയറിൻ്റെ കാര്യത്തിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഒരു എക്കോണമി വിഷയം കൊണ്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്കൊരു 250 തരത്തിനും 500 തരത്തിനും ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് വിസ ഇപ്പോഴും ഒരുക്കുന്നത്. അപ്പോൾ എന്നാലും കമ്മിങ് ബാക്ക് എന്നുള്ളൊരു ഹാപ്പി ന്യൂസ് കൂടെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യുഎയിലുള്ള പ്രവാസികളെ സംബന്ധിച്ച് കിട്ടുന്നത്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കി അണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
2: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ട.
11: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ടടാ,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്കാം.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ രാവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആണെന്ന് പറയാം. റോഡുകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ മുതൽ നമ്മൾ കണ്ടത്. ഈ സമയത്ത് വേറെ എവിടെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
4: I'm actually a solo trip.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
5: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 82.
5: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
5: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
5: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആൻഡ് ഈ സമയത്ത് നിത്യ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
12: വെരി വെരി ഗുഡ് മോർണിംഗ്. ഞാനും ഓടി പാഞ്ഞ് എത്തിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു പ്രഭാതം എല്ലാവർക്കും. ഞാനും സാൻഡ് ഡ്യൂൺസിലൂടെ നേരെയാണ് കേട്ടോ.
3: തീർച്ചയായിട്ടും. എന്താണ് വിശേഷങ്ങൾ? ഇന്ന് വരുന്നവർക്ക് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നോ?
12: ട്രാഫിക്കേ ഉള്ളൂ.
3: അപ്പൊ എന്തായാലും ഇന്ന് ഇന്ന് നിത്യ വന്നേക്കുന്നത് സംതിങ് ഡിഫറെന്റ്. എല്ലാ ദിവസവും നമ്മൾ ഓ വൗ സംതിങ് ഡിഫറെന്റ് ആണ് പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ച് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഏതാണ് ആ വാച്ച്?
12: നമുക്ക് ഒരു അഞ്ച് വാച്ചസ് എടുക്കാം കേട്ടോ. അതായത് ഏറ്റവും വില കൂടിയ അഞ്ച് വാച്ച്. നമുക്ക് അഞ്ചാമത്തേന്ന് തുടങ്ങിയാലോ. യെസ്, അഞ്ചാമത്തേന്റെ പേര് കേട്ട് ഞെട്ടരുത്. ജെയ്ഗർ ലെക്കോൾട്രേ ജ്വല്ലറി 101 മാൻജെറ്റ്.
3: ശരി, അഞ്ചാമത്തേത് അല്ലേ? എന്താണ്, എത്ര രൂപയാണ്?
12: 216 കോടി രൂപയാണ്.
3: ഓയ്യോ,
12: 216. വൈറ്റ് ഗോൾഡിലാണ് ഇത് തീർച്ചിരിക്കുന്നത്. ഇതിൽ 575 ഡയമണ്ട്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ബ്രെഗ്രെറ്റ് ഗ്രാൻഡേ കോംപ്ലിക്കേഷൻ മേരി ആന്റണറ്റ്.
3: ഓക്കെ,
12: ഇതിന്റെ വില 250 കോടി രൂപ.
3: ശരി,
12: ഇത് 1827 ഒരു ഫ്രഞ്ച് രാജ്ഞിയായിട്ടുള്ള മാരി ആന്റണേറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്തിട്ടുള്ള ഒരു ഗോൾഡ് വാച്ച് ആണ്. നിലവിൽ ഇതൊരു മ്യൂസിയത്തിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദൻ തേർഡ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം ഈ വാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അക്ഷയനോട് അതിന് ചോദിച്ചു, ഇതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പട്ടേക് ഫിലിപ്പെ ഗ്രാൻഡ് മാസ്റ്റർ. അതിനൊരു മീൻസ് അതിന്റെ ഒരു മീൻസ് എന്താ, ആ ബ്രാൻഡിന്റെ ഒരു പേരും കൂടെ വേറെ കൊടുത്തത് 6300A010.
3: പട്ടേക് ഫിലിപ്പ് ആക്ച്വലി മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ, അങ്ങനെ കുറെ അധികം ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ലക്ഷറി ബ്രാൻഡ് ആണ്.
12: ഓക്കെ, ഇതിന്റെ വില പറഞ്ഞത് 258 കോടി രൂപയാണ്. ഇത് 2019 പുറത്തിറങ്ങിയ ഈ വാച്ച് ബ്രാൻഡിന്റെ 75th ആനിവേഴ്സറിയോട് അനുബന്ധിച്ചാണ് ഈ വൈറ്റ് ഗോൾഡിൽ ഇത് പിന്നീട് നിർമ്മിച്ചത്. ഓക്കെ, ദൻ സെക്കൻഡ് വൺ, ഗ്രാഫ് ഡയമണ്ട്സ് ദ ഫാസിനേഷൻ.
3: ഓക്കെ,
12: അതിന്റെ വില 333 കോടി രൂപ. 2015 നിർമ്മിച്ച ഈ വാച്ചിൽ 152.96 carat സോറി വൈറ്റ് ഡയമണ്ട്സും 38.13 carat അപൂർവ ഡയമണ്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്.
3: ശരി,
12: ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഡയല് വേർപ്പെടുത്തി നമുക്കത് റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം.
3: ഓ ശരി,
12: അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. യെസ്, ഇനി നമ്മൾ അതിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുകയാണ്.
3: 300 കോടി വരെ എത്തി.
12: 333 കോടി ആയല്ലോ. ഇനി അടുത്തത് ഗ്രാഫ് ഡയമണ്ട്സ് ഹാലൂസിനേഷൻ. അതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ വില 458 കോടി രൂപ.
3: അല്ല, വാച്ച് എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ അതൊരു മോഹ വിലയാണ്. പലർക്കും പല വാച്ചിനെന്ന് പറഞ്ഞാൽ, ഇപ്പം ഏത് ഈ കാശ് മാത്രമല്ല അതൊരു ഇമോഷണൽ കണക്ഷൻ കൂടിയാണ് വാച്ച് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ അച്ഛനെ യൂസ് ചെയ്ത വാച്ച്, അച്ഛൻ യൂസ് ചെയ്ത ബ്രാൻഡ് നമുക്ക് എന്നും അത് നമ്മുടെ മനസ്സിൽ എന്നും അതായിരിക്കും നമ്മുടെ ലക്ഷ്വറി.
12: തീർച്ചയായിട്ടും
3: അങ്ങനെ പല ബ്രാൻഡ്സിനും പല രീതിയിലുള്ള മൂല്യങ്ങളുണ്ട്.
12: തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒന്നാം നമ്പർ വാച്ച് ആയിട്ട് നമ്മൾ ഇതിനെ പറയുമ്പോൾ 2014 ഗ്രാഫ് ഡയമണ്ട്സ് ചെയർമാൻ ലോറൻസ് ഗ്രാഫ് ആണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്തത്. പ്ലാറ്റിനത്തിൽ തീർത്തൊരു വാച്ച് ആണ്. ഇതിൽ അത്യപൂർവമായിട്ടുള്ള, ഒരിക്കലും ആർക്കും കിട്ടാത്ത തരത്തിലുള്ള മൾട്ടി കളർ ഡയമണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കാണാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ അക്ഷയുടെ ഡ്രസ് പോലെയൊക്കെ തോന്നി ആ വാച്ച് കണ്ടിട്ട്. അത്രയ്ക്ക് അത്യപൂർവമായിട്ടുള്ള ഡയമണ്ട്സ് ആണ്
3: ഈ വാച്ച് എന്ന് പറയുമ്പോൾ. ഈ മെക്കാനിക്കൽ വാച്ചസും ഓട്ടോമാറ്റിക്കൽ വാച്ചസും ഒക്കെ നമുക്കറിയാലോ, ഇത് ഒരു എഞ്ചിനീയറിംഗ് മാർവലസ് ആണ്. ഇതിനകത്ത് തന്നെ ആക്ച്വലി പല വാച്ച് ഓപ്പൺ ചെയ്യാനായിട്ട് ഡയഗ്രാം ഉണ്ട്. കാരണം ഇത് ആ ഡയഗ്രാം വെച്ച് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്രയധികം റിംഗ്സും അതിനകത്ത് കുറേയധികം കോമ്പോണൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്റെ ഫേവറേറ്റ് ഒരു വാച്ച് ആണ് ജേക്കബ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ഈ അസ്ട്രോൺ അല്ലെങ്കിൽ സ്പേസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്ത് ഡയലുകളൊക്കെ വെച്ചേക്കുന്നത്. ഇപ്പൊ ഒരുപാട് ചൈനീസ് കമ്പനി വാച്ചസ് ഉണ്ട് കേട്ടോ, ഭയങ്കര, അതായത് ലക്ഷങ്ങൾ വിലയുടെ മോഡല് ഒരു 5,000-7,000 ദിർഹത്തിന് ഇവിടെ കിട്ടുന്ന വാച്ചസ്.
12: പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വാച്ച് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വില കൂടിയ വാച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ എപ്പോഴും എന്റെ ഡ്രസ്സിന് വേണ്ടിയും ഒക്കേഷന് വേണ്ടിയിട്ടാണ് വാച്ച് സെലക്ട്. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ
3: ചോദിച്ചാണ്
12: ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാ കൊള്ളാലോ എന്നൊക്കെ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്.
3: തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ച് ആണ് നമ്മൾ ഓ വാവിൽ ഡിസ്കസ് ചെയ്ത.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Premium, only on Home 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എത്ര മയക്കുന്ന ഞാൻ
4: ചോദിച്ചത്,
3: എന്നോട് ജീവ എന്നോട് ചോദിച്ചു ഏതാ മൈക്ക്. ഇവിടെ ഓരോ മൈക്കിന് ഓരോ മൈക്ക് നമ്പർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ മൈക്ക് നമ്പർ. ജീവൻ ഓക്കെ ആണ്,
4: മൂന്നാണ്. മൂന്ന്. നല്ല വിശേഷം. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ വന്നിരിക്കുകയാണ്.
3: സുഹൃത്തുക്കളെ ഞാൻ സന്തോഷത്തിലാണ്. മറ്റേ കുട്ടി പറഞ്ഞല്ലേ എന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ. ആക്ച്വലി ശിവ ഇന്ന് വന്നേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് മലയാള സിനിമയില് മമ്മൂക്ക പാടിയ പാട്ടുകള് എല്ലാം ഒന്നിനൊന്നിനും വെച്ചെന്ന് വേണേ പറയാം. നമ്മൾ വിചാരിക്കത്തില്ല കേട്ടോ മമ്മൂക്ക എത്ര പാടിയിട്ടുണ്ടോന്നല്ലേ.
4: അതെ അതെ, നമ്മൾ നോക്കുമ്പോ നമ്മൾ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പാട്ടിനെ പറ്റിട്ട് എല്ലാരും, എനിക്ക് മമ്മൂക്ക ആരും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എങ്കിലും മമ്മൂക്കയുടെ പാട്ട് അത്ര പോരാന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് കൂടുതൽ പേര് ഒന്നോ രണ്ടോ പാട്ടേ കേട്ടിട്ടുള്ളൂ.
3: സി മമ്മൂക്കയുടെ പാട്ടിന് അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട്.
4: ഫസ്റ്റ്
3: പാട്ട് എന്റെ ഫേവറേറ്റ് പാട്ടാട്ടോ.
5: എന്താ ജോൺസാ കള്ളില്ലേ, കല്ലുമ കായില്ലേ, കള്ളിന് കൂട്ടാൻ കറിയില്ലേ, കൊണ്ടുവ വേഗത്തിൽ. ഉണ്ടക്കുപ്പി രണ്ടെണ്ണം ആദ്യം പോരട്ടെ, കൂട്ടിനുള്ളിൽ കുത്തി.
4: ഇത് അങ്കിൾ എന്ന സിനിമയിലെ പാട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജവാൻ ഓഫ് വെള്ളിമല എന്ന സിനിമയില് കൊറേ പാട്ട്, രണ്ട് പാട്ട് നമുക്ക് മമ്മൂക്ക പാടി തന്നിട്ടുണ്ട് കേട്ടോ. അത് മറ്റേ ഒന്നാം കുന്നുമ്മ എന്നുള്ള ഒരു പാട്ടുണ്ട്.

0: ഇത് സത്യമാണ് കേട്ടോ, എന്ത് രസമായിട്ടാണ് പാടിക്കുന്നത് അല്ലേ.
1: അതല്ലേ നമുക്ക് പാട്ട് കേട്ടിട്ട് പറയാം.
0: നെക്സ്റ്റ് പാട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയം ചെയ്തേക്കുന്ന ഒരു പാട്ട്,
1: ഗൾഫ് ഷോക്ക് പാടിയതാണ്. 96 ഒരു ഗൾഫ് ഷോ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് മമ്മൂക്ക പാടിയിരിക്കും.
0: നമുക്ക് കേൾക്കാം.

0: ബ്യൂട്ടിഫുൾ. ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്നവർക്ക് അറിയാട്ടോ, ഇത് മമ്മൂക്കയുടെ വോയിസിന്റെ ആ ഒരു രസം നല്ല വൃത്തിക്ക് അദ്ദേഹത്തെ പാടിപ്പിച്ചിട്ടുണ്ട്.
1: അത് ആരെന്നറിയോ, എനിക്കെപ്പോഴും തോന്നും മമ്മൂക്കയെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് പാട്ട് പഠിപ്പിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ബിജി ബാല. അതായത് ഇപ്പൊ ലൗഡ് സ്പീക്കറിൽ നമ്മുടെ ആരും തകരെ ആ പാട്ട്, പിന്നെ അതിൽ തന്നെ സന്തോഷ സൂചകമായി, പിന്നെ ഈ അങ്കിളില് പാടിയിരിക്കുന്ന അങ്കിളില് മറ്റേ കാഞ്ചീരെ കാഞ്ചീരെ പാട്ട്.

0: ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഈ പാട്ട് പാടാത്ത ഒരാള് പോലും ഉണ്ടാവില്ല. ലൗഡ് സ്പീക്കറിനകത്ത് വലിയ ഗംഭീരമായിട്ടുള്ള ഒരു സോങ് തന്നെയാണ് അല്ലെ.
1: അങ്ങനെ മമ്മൂക്ക പാടിയതിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കുറെ പാട്ടുണ്ട്. അക്ഷയ് തുടക്കത്തിൽ പറഞ്ഞതല്ലേ, മമ്മൂക്കയുടെ പാട്ടിന് അതിന്റേതായ
0: ഭംഗിയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മമ്മൂക്ക പാടിയ പാട്ട് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം.
1: അയ്യോ, ഒരു പാട്ടുകൂടെ നമ്മുടെ കുട്ടി സ്ലാങ്ങിലെ പാട്ട് കേട്ടിട്ടില്ല, ആരാനും കൂറി കൂട്ടി. എടുക്കാൻ മറന്നുപോയി കേട്ടോ.
0: അപ്പൊ എന്തായാലും നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും മമ്മൂക്ക പാട്ട് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ED നടപടിയിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കണമെന്ന ഇടതു മുന്നണി കൺവീനർ. പിണറായി വിജയനെതിരായ കേസ്, നിയമോപദേശം കാത്ത് സർക്കാർ. പി എസ് സി ക്രമക്കേടിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന്. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഇന്ത്യ. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് യു എസ്. ഇറാനെതിരെ പ്രമേയം പാസാക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. എ ജിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സി എം ആർ എൽ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല സി പി എമ്മിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതു മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ടി പി രാമകൃഷ്ണൻ. എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയനും മകൾ വീണ ടീക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും എതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. സർക്കാർ തീരുമാനം അനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. പി എം എൽ എ കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ ഇഡിയുടെ നീക്കം. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടും കേസ് റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടും. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹവാല തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ പ്രതികരിച്ച് മുൻമന്ത്രി മുഹമ്മദ് റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്ത തള്ളിയ മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തിഗത ചെയ്യാൻ ഇഡി മെനഞ്ഞ കള്ളക്കഥയാണിതെന്നും ഇത്തരം കാര്യങ്ങൾ ഇഡിക്ക് മുന്നിൽ വീണ സമ്മതിച്ചു എന്നത് പച്ചക്കള്ളമെന്നും വ്യക്തമാക്കി. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പി എസ് സി ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച അറിഞ്ഞിട്ടും പി എസ് സി നടപടിയെടുത്തില്ലെന്നും എസ് ഐ ടിയുടെ കണ്ടെത്തൽ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 ലധികം കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്ന ജി എസ് ടി പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറിൽ നിന്ന് നികുതി ഉടൻ ഈടാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചിറയൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ രമ്യ ഹരിദാസിനെ താക്കീത് ചെയ്യാൻ സാധ്യത. എം എൽ എ ആയതിനാൽ കൂടുതൽ നടപടികൾ ഒഴിവാക്കും. ചിറയൻ കീഴിലെ പ്രാദേശിക നേതൃത്വവുമായി യോജിച്ചു പോകാനും പാർട്ടി നിർദ്ദേശം നൽകും. മുതിർന്ന മാധ്യമപ്രവർത്തകനും ബി ജെ പി നേതാവുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണ്. 5 പതിറ്റാണ്ടായി മാധ്യമ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് കെ കുഞ്ഞിക്കണ്ണൻ. ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. കണ്ണൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഉൾപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൊള്ളയിൽ കോൺഗ്രസിന് കടുത്ത തിരിച്ചടി. കോൺഗ്രസ് വിടാനാണ് ഭൂമി കൊള്ളയ്ക്കിരയായ ആദിവാസികളുടെ തീരുമാനം. ദൊടുകട്ടിയൂരിലെ 100-ലേറെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ് വിടാനൊരുങ്ങുന്നത്. ഇവർ സി പി എമ്മിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. ഇറാനിലെ സിറിക്കിലും ഖഷൻ ദ്വീപിലും മിനാബ് കൌണ്ടിയിലും മിസൈലുകൾ പതിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അതിനിടെ റിപ്പോർട്ട് ചെയ്തു. ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പാസാക്കി. യു എസ്, യു കെ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പ്രമേയം തയ്യാറാക്കിയത്. ചൈനയും റഷ്യയും ഇറാനും പ്രമേയത്തെ എതിർത്തു. പ്രമേയം ഇരട്ടത്താപ്പാണെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നത് തുടരുമെന്നും ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ ആരിഫ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ വാണിജ്യ സാമ്പത്തിക സഹകരണം പ്രധാന അജണ്ടയാകുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. അതിനിടെ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള മോസ്കോയുടെ താൽപര്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 12 ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വ്ളാദിമിർ പുടിൻ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം ഡൽഹിയിൽ എത്തും. ഇന്ത്യയിലെത്തുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. മറ്റന്നാൾ തുടങ്ങുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അതീവ സുരക്ഷയിലാണ് ഡൽഹി. ചെങ്കോട്ട സ്ഫോടനക്കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഫോടനത്തിന് പിന്നിലെ ഭീകര മൊഡ്യൂളിന്റെ മുഖ്യപ്രവർത്തകൻ ഒമർ എന്ന NIAയുടെ കണ്ടെത്തൽ. വർഷങ്ങളായി ഭീകര ശൃംഖല പുനരുജ്ജീവിപ്പിക്കാൻ ഉമർ ശ്രമിച്ചിരുന്നു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സമാഹരിച്ചു. ചെങ്കോട്ട ആക്രമണത്തിനായി സ്ഫോടക വാഹനം തയ്യാറാക്കി. രഹസ്യ കൂടിക്കാഴ്ചകളും എൻക്രിപ്റ്റഡ് ആശയവിനിമയവും നടത്തിയതായി കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. 2025 ഡിസംബർ 22 രാത്രിയിലാണ് ഇന്ത്യ നടുക്കിയ ഭീകരാക്രമണം നടന്നത്. ലോക പാരാ അംബേദ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യൻ താരം ശീതൽ ദേവി. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിലാണ് ശീതലിന്റെ സ്വർണം. കസാഖിസ്ഥാന്റെ ഐസാദ മൈദാനെയാണ് ശീതൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15 ഉയർന്നു. ഹത്ത കസ്റ്റംസ് അതിർത്തി ക്രോസിംഗ് വഴി 2026 ആദ്യ പകുതിയിൽ നടന്ന കരമാർഗമുള്ള വ്യാപാരത്തിൽ 175% റെക്കോർഡ് വളർച്ച. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സാമ്പത്തിക വ്യാപാര മാറ്റങ്ങളെ കാര്യക്ഷമമായി നേരിട്ട് ദുബായ് കൈവരിച്ച ഈ നേട്ടം അടുത്ത ദശകത്തിൽ സാമ്പത്തിക ശേഷി ഇരട്ടിയാക്കുക എന്ന D33 അജണ്ടയുടെ വിജയത്തെ അടിവരയിടുന്നു എന്നാണ് റിപ്പോർട്ട്. UAE-ലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി ബജറ്റ് എയർലൈനായ വിസയർ. ദുബായിലേക്കും അബുദാബിയിലേക്കും ആഴ്ചതോറും വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർലൈൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, humidity 52%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: मॉर्निंग विद नित्या।
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ എങ്ങനെയൊക്കെയുണ്ട്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സമ്മാന പെരുമഴയാണ്. ഇപ്പൊ നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ സമ്മാന പെരുമഴയാണ് അല്ലേ. അപ്പോ നാളെ വീക്കെൻഡ് ആണ്. അപ്പൊ വീക്കെൻഡ് ആണല്ലോ നാളെയെന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുക അല്ലേ പല ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അവധി കിട്ടുന്നത് നമ്മുടെ ഷാർജ എമിറേറ്റിലുള്ള ആൾക്കാർക്കാണ്. അപ്പൊ അവർക്ക് അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം എന്ന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ നാളെയാണല്ലോ വീക്കെൻഡ് എന്ന് കരുതിയിട്ട് ഇന്നേ സന്തോഷിച്ച് ജോലി എടുക്കുന്ന ആൾക്കാരാണ്. നാളെ എന്ന് പറഞ്ഞാൽ പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞു, ജോലി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോവാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതുകൊണ്ടേ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ആൾക്കാർക്കും പിറ്റേ ദിവസത്തെ ഓണപ്പരിപാടികൾ അതുപോലെ വീക്കെൻഡ് മൂവി അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷത്തിന്റെ ബഹളമാണ്. സി, നമുക്ക് എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകണ്ടെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മീൻസ് രാവിലെ വരുമ്പോൾ നമ്മൾ റേഡിയോ കേട്ടോണ്ടാണല്ലോ വരുന്നത്. അപ്പൊ നല്ലൊരു ഒരു കൂൾ വെതർ, ഒരു ലൈറ്റ് കൂൾ വെതർ നമുക്ക് ഇത്തിരി കിട്ടിയാലും മതി. ഒരു 42 നിന്ന് മാറി ഒരു 34 എത്തുമ്പോൾ ഒരു സമാധാനമല്ലേ. നമ്മൾ കാറിലേക്ക് നോക്കുമ്പോൾ 34 എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ആണ്, ഇല്ല മഞ്ഞു പെയ്യുന്ന പോലെ. യെസ്, എന്നാൽ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. അല്ലെങ്കിൽ ഈ വാർത്ത എന്തായാലും നമ്മുടെ ലിസണേഴ്സിനോട് ഷെയർ ചെയ്യണമെന്ന് ഓർത്തപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അദ്ദേഹം പങ്കുവച്ച മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 3 generations ഒത്തുചേർന്ന വളരെ അപൂർവവും വളരെ ഹൃദ്യവുമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ശരിക്കും ആ ഫോട്ടോയിൽ കാണാൻ കഴിഞ്ഞത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വിതിൻ സെക്കൻഡ് ആണ് ഈ ഒരു ചിത്രം ഭയങ്കര വലിയ രീതിയിൽ വൈറലായത്. അപ്പൊ യു എ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹത്തിന്റെ മകനും കിരീടാവകാശിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ, ഒപ്പം ഷെയ്ഖ് ഹംദാന്റെ മക്കളും ഒക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു ഹാർട്ട് വാർമിംഗ് പിക്ചർ. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കുകയും കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് അവരുടെ പുറത്ലോകത്തെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുക അല്ലെ. നമ്മൾ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നന്നായി വർത്തമാനം പറഞ്ഞാൽ മാത്രമേ നമുക്ക് സമൂഹത്തിലും അതുപോലെ നന്നായി സംസാരിക്കാനും ഇടപെടാനും സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഒന്ന് ആലോചിക്കുക, ഈ രാജ്യത്തിന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ. അത്രത്തോളം കുടുംബത്തെയും അല്ലെങ്കിൽ വ്യക്തികളെയും ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ രാജ്യത്തെ മുഴുവനും സ്നേഹിക്കാനും അല്ലെങ്കിൽ കൈകോർത്ത് പിടിക്കാനും എല്ലാവരെയും ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താനും സാധിക്കുന്നത് അല്ലേ. ശരിക്കും ആ പിക്ചർ, ആ ഒരു 3 generations എന്ന് പറയുമ്പോൾ കൈമാറി വരുന്ന സ്നേഹം, ആ കരുതൽ, അതൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിനൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളും മനസ്സിന് കുളിർമ പകരുന്ന വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ. സമാന പെരുമഴയെക്കുറിച്ചൊക്കെ പറയാം, അത് അടുത്ത ഘട്ടത്തിലായിക്കോട്ടെ. നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് വേഗം തിരികെ എത്താം. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
15: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
16: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
15: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
18: You are listening to Home 92.2 FM. Home is a feeling.

0: Good morning with Nitya.
1: Yes, welcome back. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. അപ്പോ ഇന്നത്തെ ചോദ്യങ്ങളുടെ പെരുമഴ അങ്ങോട്ട് തുടങ്ങട്ടെ. അതിന് മുമ്പ് ഞാൻ ആദ്യം ഓർപ്പിക്കുന്നത് നമ്മുടെ രണ്ട് സിനിമകളുടെ കാര്യമാണ് കേട്ടോ. സിനിമകൾക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ മറക്കരുത്, കാരണം നമുക്ക് നല്ല കിടിലൻ രണ്ട് മൂവീസാണ്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരും അതുപോലെ ആശയും, രണ്ടും രണ്ട് ജോണറിൽപ്പെട്ട മൂവീസാണേ. എനിക്കൊന്ന് പാർവതി തിരുവോത്ത് ആദ്യമായിട്ടൊരു പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബദലഹേം കുടുംബ യൂണിറ്റ് ഒക്കെ കാണാൻ പോയപ്പോൾ ഫസ്റ്റ് ഇതിന്റെ ടീച്ചറും ട്രെയിലറും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു, ഓ, അവർ ആദ്യമായിട്ടാണല്ലോ മാത്യു ഒക്കെ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അത് വെള്ളിയാഴ്ചയാണ് റിലീസ്, 8 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 7:30 ആകുമ്പോൾ തന്നെ എത്തേണ്ടി വരും. എന്തായാലും സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ഇവിടെ നിന്നൊരു മെസ്സേജ് അയക്കുന്നതായിരിക്കും. അതുപോലെ സാറ്റർഡേ 7 PM നമ്മുടെ ആശ മൂവി റിലീസ്, മീൻസ് നമ്മൾ ഹോം സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊന്നു ആ സിനിമയിൽ ഉർവശി, ജോജു ജോർജ്, അതുപോലെ ഐശ്വര്യലക്ഷ്മി, ഉർവശിയുടെ ഐശ്വര്യലക്ഷ്മിയുടെ പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം സിനിമ വേറെ ലെവലാണ്. സസ്പെൻസ് ത്രില്ലറാണ് കേട്ടോ. എനിവേ, ഏതായാലും രണ്ട് സിനിമകളിൽ ഏതാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ ഞാൻ പറയാണ്, ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space ഏത് സിനിമയാണോ, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മുടെ ആശയാണെങ്കിൽ അങ്ങനെ, ഏതാണോ ഇഷ്ടം അതിൻ്റെ പേര്, ഏത് മൂവിയാണ് ആ മൂവിയുടെ പേരും നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടയക്കുക. 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ജോയ് അലകാസിൻ്റെ ചോദ്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് എന്നുള്ളത്, ആ ചോദ്യം എപ്പോൾ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു സമയത്തായിരിക്കും ചോദിക്കുന്നത്. യെസ്, എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസി മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ UAE-യിലുള്ളവർക്ക് വലിയൊരു ഹാപ്പി ന്യൂസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളിൽ കൂടുതൽ ആൾക്കാരും, ഭൂരിഭാഗം ആൾക്കാരും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ, ഫ്ലൈറ്റ് ടിക്കറ്റാണ് അല്ലേ, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അതിൻ്റെ റേറ്റും അതനുസരിച്ചൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്ങുകൾ പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വരാൻ ഒരു ബഡ്ജറ്റൊക്കെ നോക്കുന്ന പ്രവാസികൾക്ക് ഒരു വലിയ റിലീഫാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. കുറഞ്ഞ ചിലവിൽ നമ്മുടെ ഇനി വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും ഫ്ലൈ ചെയ്യാനുള്ളൊരു അവസരം. ബഡ്ജറ്റ് എയർലൈനായിട്ടുള്ള വിസയർ ഇപ്പോൾ വീണ്ടും UAE-യിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇടയ്ക്ക് വെച്ചത് പൂട്ടിക്കെട്ടി പോയ കാര്യമൊക്കെ നമ്മൾ തന്നെയാണ് ഓണിയർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് വീണ്ടും UAE-യിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. വിസയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം അല്ലേ. അപ്പോൾ അബുദാബി, ദുബായ് സെക്ടറുകളിൽ നിന്ന് വീണ്ടും സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മുടെ വിസയർ. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രവാസികൾക്ക് ഇപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മളിൽ പലരും എപ്പോൾ നോക്കിയാൽ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, അത് കുടുംബത്തോടൊപ്പം കുറച്ച് സമയം നാട്ടിലോ വീട്ടിലോ ഒക്കെ ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാടാണ്. ഇപ്പോൾ ഓണത്തിന് തന്നെ നാട്ടിൽ പോയ സമയം തന്നെ പല കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് ആ സമയത്ത് നാട്ടിലെത്താൻ പറ്റി. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബമായിട്ട് ഒരുപാട് നേരം ഒരുമിച്ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും വില്ലനാകുന്ന ഈ ഫ്ലൈറ്റ് ചാർജ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ പീക്ക് സീസണൊക്കെ വരുമ്പോൾ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് പല കുടുംബങ്ങൾക്കും വലിയൊരു സാമ്പത്തിക ഭാരം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് എയർലൈൻ സർവീസ് പുനരാരംഭിക്കുന്നത് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന സന്തോഷം അത് വലുതാണ്. അപ്പോൾ ഇനി അഥവാ നിങ്ങൾ അടുത്ത മാസങ്ങളായിട്ടാണ് നാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒഫീഷ്യൽ, നമ്മുടെ വിസയറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ബുക്കിംഗ് പോർട്ടൽസ് വഴിയോ ഫ്ലൈറ്റ് ഷെഡ്യൂളും അതുപോലെ ടിക്കറ്റ് റേറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളെ തേടിയെത്തുന്ന നല്ല വാർത്തകളും വിശേഷങ്ങളും കേട്ട് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്താണ് ചോദ്യം എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉടനെ ചോദിക്കുന്നില്ല, അടുത്ത തമിഴ് ഹിറ്റ് കൂടെ കേട്ടതിന് ശേഷം ഞാൻ ജോയ് ആലിക്കാസ് നൽകുന്ന 9g 22 carat ഗോൾഡ് കോയിൻ വേണ്ടിയുള്ള ചോദ്യം ചോദിക്കും. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഒരു ക്യൂക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്നവർക്കും റോഡിലേക്ക് ഇറങ്ങുന്നവർക്കും ഒക്കെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് മനസ്സിലാക്കാനുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ആദ്യമായി ട്രേഡ്സിന്റെ ഫസ്റ്റ് അതുപോലെ ബിസിനസ് ബേയിലൊക്കെ ഇപ്പോൾ മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്നുള്ളൂ. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അതുപോലെ ഡൗൺ ടൗൺ ദുബായ് ഓക്കെ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്നവർ അല്പം ശ്രദ്ധിക്കുക. ഇപ്പോൾ അത്യാവശ്യം ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ സബീൽ ഫസ്റ്റ് ബിസിനസ് ബേയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഹെവി ട്രാഫിക് ആണ്. എന്നാൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് ഇലേക്ക് പോകുന്നവർക്ക് ആശ്വാസമായിട്ടിരിക്കാം, കാരണം മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് പതുക്കെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ആൻഡ് എൻജോയ് ദ മ്യൂസിക് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC.
3: Amma actually oru solo trip kodikkana.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, ജീവിതം നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
5: വരും.
4: September 11 GCC-യിൽ റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: You are listening to Home 92.2 FM. Home is a feeling.
0: Morning with Nitya.
2: യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ വിസയർ തിരികെ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയും എനിക്കും ഡൗട്ട് തോന്നിട്ട് പറഞ്ഞു പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി. പ്രവാസി മലയാളി സുഹൃത്തുക്കൾക്ക് സമാധാനമായി എന്ന് പറയും. പ്രവാസികൾ ഇപ്പോൾ യു എയിൽ മാത്രമല്ലല്ലോ അല്ലേ, വേറെ എവിടെ എന്തെല്ലാം ജി സി സി രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ കൺട്രീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രവാസി മലയാളികളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് വന്ന എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വിസയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് ആ ഒരു ട്രിപ്പ് എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അതിന് മുമ്പ് ഇന്ന് നമ്മളുടെ സമ്മാന പെരുമഴയിലെ ആദ്യത്തെ ചോദ്യം, 5-ാമത്തെ ദിവസമാണ് September 10th എന്ന് പറയുന്നത്. ഇന്നത്തെ 5-ാമത്തെ ദിവസമാണ് നമ്മൾ സമ്മാനങ്ങൾ തുടങ്ങിയിട്ട്. സോ ഇന്നത്തെ ജോയ് ആലിക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്. അതിനു മുമ്പ് നമുക്ക് അതിനു മുമ്പ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ.
0: Home FM Birthday Bash. Win 9 grams of 22 carat gold. Brought to you by Joy Alukas, world's favorite jeweler.
2: യെസ്, അപ്പോ ജോയ് ആലിക്കാസ് നൽകുന്ന 22 carat ഗോൾഡ് കോയിൻ, 9 gram ഗോൾഡ് കോയിൻ നേടാനുള്ള ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. യു എയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? യു എയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഈ ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ ചോദ്യം റിപ്പീറ്റ് മീൻസ് പറയുന്നത്, ഇനി റിപ്പീറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഈ 3 മണിക്കൂറിൽ എപ്പോ വേണമെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കാം. അത് നിങ്ങൾ ഇനി എപ്പോഴും കേൾക്കുന്നില്ല എന്നുള്ളതാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, 3 മണിക്കൂറിൽ ഓരോ തവണ മാത്രം പറയാം. ഓക്കെ, ഇപ്പൊ ഈ മണിക്കൂറിലെ ചോദ്യം, യുഎയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആൻസേഴ്സ് അയക്കേണ്ടത് ഫോർമാറ്റ് ഇങ്ങനെയാണ്, 922 നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. യുഎയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എന്നുള്ളത് ചോദ്യത്തിന് അയക്കേണ്ട ഫോർമാറ്റ് 922, യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220. യെസ്, അപ്പോ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ വേഗം വേഗം അയച്ചുകൊണ്ടേയിരിക്കുക, സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഈ ചോദ്യം കേൾക്കണമെങ്കിൽ അടുത്ത മണിക്കൂറിൽ കാത്തിരിക്കണം കേട്ടോ. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ജോയ് ആൽക്കാസ് നൽകുന്ന 9g 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ്. 922 സ്പേസ് റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിസ എയറിലേക്ക് തിരികെ എത്തുവാണെങ്കിൽ, ഇപ്പോ പല ആൾക്കാരും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്കാണോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കാണോ വിസ എയർ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇത്തവണ വിസയർ തിരികെ വരുന്നത് യൂറോപ്യൻ സെക്ടേഴ്സിലേക്കുള്ള സർവീസസുമായിട്ടാണ് കേട്ടോ. ഞാനത് പറഞ്ഞപ്പോൾ പ്രവാസി മലയാളികൾ, പ്രവാസി സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എന്നെ മാത്രമേ ആലോചിച്ചുള്ളൂ. ഓക്കെ, നമ്മുടെ യു എയിലുള്ളവർക്ക് ഇനി വളരെ കുറഞ്ഞ നിരക്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് യാത്ര ചെയ്യാം. കഴിഞ്ഞ വർഷം എന്താ പറയുക, ടെമ്പററി ആയിട്ട് നിർത്തിവെച്ച സർവീസസ് ആണ് ഇപ്പോൾ ഈ ഒക്ടോബർ അവസാനത്തോടെ ദുബായ്, അബുദാബി എയർപോർട്ടുകളിൽ നിന്ന് പുനരാരംഭിക്കുന്നത്. അപ്പോൾ ബുഡാപെസ്റ്റ്, അതുപോലെ ബുക്കാറെസ്റ്റ്, സോഫിയ, ലാർനാക്ക, അതുപോലെ കരക്കോവ് തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ക്യാപിറ്റൽസിലേക്കൊക്കെ വെറും 200 മുതൽ 300 ദിർഹംസ് റേഞ്ചിൽ വരെ ടിക്കറ്റ് ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. യൂറോപ്പ് ടു യുഎഇ എയർഫേസിൽ ഏകദേശം 20% വരെ കുറവുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള കാരണമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നവർക്കുള്ള വാർത്തയല്ല ഇതെങ്കിലും, വരാനിരിക്കുന്ന വിന്റർ സീസണിൽ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പം ഒരു യൂറോപ്യൻ വിസിറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ വെക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന നമ്മൾ പ്രവാസികൾക്ക് ഇതൊരു വലിയ അപ്ഡേറ്റ് തന്നെയായിരിക്കും. പലരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ കുറഞ്ഞ ചിലവിലൊന്ന് യൂറോപ്യൻ ടൂറൊക്കെ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വിസയർ അതിന്റെ ഒരു തിരിച്ചുവരവ് ഇതിനുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രവാസി മലയാളികളായിട്ടുള്ള നിങ്ങളുടെ ട്രാവൽ പ്ലാൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിസയറുമായിട്ട് പ്ലാൻ ചെയ്ത് ഒക്ടോബർ ലാസ്റ്റോടുകൂടി എത്തുകയാണ് തിരിച്ച്. അതാണ് കാര്യം, എനിക്കത് സത്യസന്ധമായ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. അപ്പൊ മറക്കല്ലേ, ജോയ് അലകാസ് നൽകുന്ന 9g 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് മറക്കരുത്. വേറൊരു ഫോർമാറ്റിലും ഈ ഒരു ഉത്തരം വേറെ എങ്ങോട്ടും അയക്കാൻ പാടില്ല, ഈ 3 മണിക്കൂർ മാത്രമേ അയക്കാൻ പാടുള്ളൂ. ഈ ചോദ്യത്തിന് വേണ്ടിയുള്ള ഫോർമാറ്റ് ഇങ്ങനെയാണ്, 922 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED നടപടിയിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കണമെന്ന ഇടതു മുന്നണി കൺവീനർ. പിണറായി വിജയനെതിരായ കേസ്, നിയമോപദേശം കാത്ത് സർക്കാർ. പി എസ് സി ക്രമക്കേടിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന്. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഇന്ത്യ. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് യു എസ്. ഇറാനെതിരെ പ്രമേയം പാസാക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. എ ജിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സി എം ആർ എൽ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല സി പി എമ്മിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ടി പി രാമകൃഷ്ണൻ. എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയനും മകൾ വീണ ടീക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും എതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. സർക്കാർ തീരുമാനം അനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. പി എം എൽ എ കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് നിലവിലെ ഇഡിയുടെ നീക്കം. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടും കേസ് റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടും. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹവാല തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ പ്രതികരിച്ച മുൻമന്ത്രി മുഹമ്മദ് റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്ത തള്ളിയ മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ ഇഡി മെനഞ്ഞ കള്ളക്കഥയാണിതെന്നും ഇത്തരം കാര്യങ്ങൾ ഇഡിക്ക് മുന്നിൽ വീണ സമ്മതിച്ചു എന്നത് പച്ചക്കള്ളമെന്നും വ്യക്തമാക്കി. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പി എസ് സി ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച അറിഞ്ഞിട്ടും പി എസ് സി നടപടിയെടുത്തില്ലെന്നും SIT കണ്ടെത്തൽ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 ലധികം കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്ന GST പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറിൽ നിന്ന് നികുതി ഉടൻ ഈടാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചിറയൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ രമ്യ ഹരിദാസിനെ താക്കീത് ചെയ്യാൻ സാധ്യത. MLA ആയതിനാൽ കൂടുതൽ നടപടികൾ ഒഴിവാക്കും. ചിറയൻ കീഴിലെ പ്രാദേശിക നേതൃത്വവുമായി യോജിച്ചു പോകാനും പാർട്ടി നിർദ്ദേശം നൽകും. മുതിർന്ന മാധ്യമപ്രവർത്തകനും BJP നേതാവുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. BJP സംസ്ഥാന സമിതി അംഗമാണ്. 5 പതിറ്റാണ്ടായി മാധ്യമ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് കെ കുഞ്ഞിക്കണ്ണൻ. ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. കണ്ണൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഉൾപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൊള്ളയിൽ കോൺഗ്രസിന് കടുത്ത തിരിച്ചടി. കോൺഗ്രസ് വിടാനാണ് ഭൂമി കൊള്ളയ്ക്കിരയായ ആദിവാസികളുടെ തീരുമാനം. ദൊടുകട്ടിയൂരിലെ 100-ലേറെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ് വിടാനൊരുങ്ങുന്നത്. ഇവർ CPMൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ US ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. ഇറാനിലെ സിറിക്കിലും ഖഷൻ ദ്വീപിലും മിനാബ് കൌണ്ടിയിലും മിസൈലുകൾ പതിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അതിനിടെ റിപ്പോർട്ട് ചെയ്തു. ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പാസാക്കി. US, UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പ്രമേയം തയ്യാറാക്കിയത്. ചൈനയും റഷ്യയും ഇറാനും പ്രമേയത്തെ എതിർത്തു. പ്രമേയം ഇരട്ടത്താപ്പാണെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നത് തുടരുമെന്നും ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ ആരിഫ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ വാണിജ്യ സാമ്പത്തിക സഹകരണം പ്രധാന അജണ്ടയാകുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. അതിനിടെ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള മോസ്കോയുടെ താൽപര്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 12 ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം ഡൽഹിയിൽ എത്തും. ഇന്ത്യയിലെത്തുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. മറ്റന്നാൾ തുടങ്ങുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അതീവ സുരക്ഷയിലാണ് ഡൽഹി. ചെങ്കോട്ട സ്ഫോടനക്കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഫോടനത്തിന് പിന്നിലെ ഭീകര മൊഡ്യൂളിന്റെ മുഖ്യപ്രവർത്തകൻ ഒമർ എന്ന NIAയുടെ കണ്ടെത്തൽ. വർഷങ്ങളായി ഭീകര ശൃംഖല പുനരുജ്ജീവിപ്പിക്കാൻ ഒമർ ശ്രമിച്ചിരുന്നു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സമാഹരിച്ചു. ചെങ്കോട്ട ആക്രമണത്തിനായി സ്ഫോടക വാഹനം തയ്യാറാക്കി. രഹസ്യ കൂടിക്കാഴ്ചകളും എൻക്രിപ്റ്റഡ് ആശയവിനിമയവും നടത്തിയതായി കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. 2025 ഡിസംബർ 22 രാത്രിയിലാണ് ഇന്ത്യ നടുക്കിയ ഭീകരാക്രമണം നടന്നത്. ലോക പാരാ അംബേദ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യൻ താരം ശീതൽ ദേവി. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിലാണ് ശീതലിന്റെ സ്വർണം. കസാഖിസ്ഥാന്റെ ഐസാദ മൈദാനെയാണ് ശീതൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15 ഉയർന്നു. ഹത്ത കസ്റ്റംസ് അതിർത്തി ക്രോസിംഗ് വഴി 2026 ആദ്യ പകുതിയിൽ നടന്ന കരമാർഗമുള്ള വ്യാപാരത്തിൽ 175% റെക്കോർഡ് വളർച്ച. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സാമ്പത്തിക വ്യാപാര മാറ്റങ്ങളെ കാര്യക്ഷമമായി നേരിട്ട് ദുബായ് കൈവരിച്ച ഈ നേട്ടം അടുത്ത ദശകത്തിൽ സാമ്പത്തിക ശേഷി ഇരട്ടിയാക്കുക എന്ന D33 അജണ്ടയുടെ വിജയത്തെ അടിവരയിടുന്നു എന്നാണ് റിപ്പോർട്ട്. UAE-യിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങി ബജറ്റ് എയർലൈനായ വിസയർ. ദുബായിലേക്കും അബുദാബിയിലേക്കും ആഴ്ചതോറും വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർലൈൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 32°C, ഹ്യൂമിഡിറ്റി 52%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Morning with Nitya.
1: മഹാജനങ്ങളെ, നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് വിഡ് മോർണിംഗ് വിത്നിത്യയിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. അപ്പോൾ സെപ്റ്റംബർ 5 നമ്മൾ ഒരു വർഷം പൂർത്തിയാക്കിയ ദിനം. സെപ്റ്റംബർ 4 തന്നെ നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 5 നമ്മുടെ സമ്മാന മീൻസ് വില കൂടിയ വിലപിടിപ്പുള്ള നിങ്ങളുടെ കൈ നിറയ്ക്കാനായി കുറേ സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ എത്തിയിട്ട്. യെസ്, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ജോയ് അൽകാസ് നൽകുന്ന 9g 22k ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യം, അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നിടത്തോളം അയച്ചുകൊണ്ടേയിരിക്കാം. 3 നിങ്ങൾക്ക് അയക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് iPhone 17, ഇന്ന് iPhone 18 റിലീസായിട്ടുള്ള ദിവസമല്ലേ, എത്തിപ്പോയല്ലേ. അപ്പോൾ എത്ര പേരൊക്കെ വാങ്ങുന്നുണ്ട്, ഏത് കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, പുതിയ രീതിയിലാണ് ഫോൾഡഡ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്, എനിവേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് iPhone 17 എങ്കിലും സ്വന്തമാക്കേണ്ട. iPhone കുറിച്ച് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു ഒരു അവസരമാണ് നമ്മൾ തരുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആനിവേഴ്സറി റിലേറ്റഡ് ഒരു വീഡിയോ ഞങ്ങൾ RGS അവിടെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യണം. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും, കമൻറ്റ് സെഷനിലാണ് നിങ്ങൾ 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യേണ്ടത്. മറക്കല്ലേ, ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ iPhone 17 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ iPhone 17 സമ്മാനമായിട്ട് കൊടുക്കുന്നത്. യെസ്, അടുത്തൊരു സിനിമ അപ്ഡേറ്റിലേക്ക് പോകണം. നമുക്കറിയാം, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മളെല്ലാം, പല അഭ്യൂഹങ്ങൾക്ക് ഒടുവിലാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ഇത് ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചാണോ എന്ന്. കാരണം പെട്ടെന്നറിയാം അവർ തമ്മിൽ ആരൊക്കെ തമ്മിലാണെന്ന് അടുപ്പുള്ളത് വെച്ചാൽ അത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും പിന്നെ കഥകൾ പടച്ചിറക്കുകയും പിന്നെ അവരടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. അവരെ കെട്ടിച്ചിട്ടേ ആൾക്കാരടങ്ങുള്ളൂ, ഫാൻസ് അടങ്ങുള്ളൂ അല്ലേ. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിലാണ് അവർ വിവാഹം കഴിച്ചത്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച എന്താണ്, അവരുടെ പുതിയ ഒരു മൂവിയിൽ അവർ ഒരുമിക്കണം എന്നുകൂടി നമ്മൾ ആഗ്രഹിച്ചിരുന്നു അല്ലേ. അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു മൂവി അപ്ഡേറ്റ് ാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ പുതിയ ചിത്രമായിട്ടുള്ള രണബാലയുടെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയൊരു സെൻസേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീസർ എന്ന് പറയുന്നത്. ഇപ്പൊ സിനിമയിൽ ഒരു വീരയോദ്ധാവിന്റെ കഥാപാത്രത്തിലാണ് നമ്മുടെ വിജയ് ദേവരെ കൊണ്ട് എത്തുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ അസാധ്യ ലുക്ക്, പിന്നെ ആക്ഷൻ സീൻസ് ഒക്കെ ടീസറിൽ ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല, നായികയായിട്ട് രശ്മിക എത്തുമ്പോൾ അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് വീണ്ടും കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആരാധകർ. രണ്ടുപേരും മികച്ച ഒരു നടിയും നടനും ആയതുകൊണ്ട് തന്നെ അവർ വിവാഹം കഴിഞ്ഞെന്നോ അങ്ങനത്തെ ഓർത്തൊന്നും നമുക്കൊരു വിഷമവും ഇല്ല. അവരെ വീണ്ടും നായികയും നായകരായിട്ട് കാണാനോ അല്ലെങ്കിൽ പ്രതിനായകനും നായികയായിട്ട് കാണാനോ ഒക്കെ വി ആർ റെഡി അല്ലേ. പക്ഷെ ഇതിലൊക്കെ ഉപരി ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയാമോ, ഈ സിനിമയിലെ പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ ആയിട്ട് എത്തുന്നത് ഹോളിവുഡ് ക്ലാസിക് മൂവി ആയിട്ടുള്ള ദ മമ്മി. ഓർമ്മയില്ലേ, ഈ മമ്മി എന്ന സിനിമയിലൂടെ ലോകമെമ്പാടും തരംഗമായിട്ടുള്ള അർണോൾഡ് വോസ്ലു ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം കൂടെ എത്തുമ്പോൾ സിനിമയുടെ സ്കെയിൽ എത്രത്തോളം വലുതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ ആയിരിക്കും രണബാലി എന്ന് പറയുന്നത്. അതിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, വളരെ ഗ്രാൻഡ് ആയിട്ടാണ് ടീസറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിജയ് ദേവരെ കൊണ്ട രശ്മിക കൂട്ടുകെട്ടിന്റെ ഈ ഒരു തിരിച്ചുവരവും ദ മമ്മി വില്ലന്റെ ആ മാസ് എൻട്രിയും ഒക്കെ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യണം. യെസ്, അപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു സിനിമയുടെ കാര്യം ഓർത്തത്. വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ 11 വൈകുന്നേരത്തെ 8 അൽഗുറൈർ സെൻറ്ററിൽ വെച്ച് നമ്മൾ സ്റ്റാർ സിനിമാസിൽ കാണാൻ പോകുന്ന സിനിമ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന സിനിമയാണ്. പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആ സിനിമ കാണാൻ ആഗ്രഹിക്കും. സസ്പെൻസ്, അതൊരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും. ഒരു പോലീസ് മൂവി ആയതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കും ണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെരി വെരി സിമ്പിൾ, HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് പ്രഥമാനോ അല്ലെങ്കിൽ PDK എന്നോ നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634727.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
10: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
11: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: morning with Nitya.
1: Meet morning with Nitya. എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി വന്നേക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാനിങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല കേൾക്കുന്ന എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചമാണ്, അത് പഴയതൊന്നും പുതിയതൊന്നും ഒന്നുമില്ല. 80s, 90s, 2000 ആണെങ്കിലും, ഇനി 2020s ആണെങ്കിലും, ഇതാ ഇപ്പം കേൾക്കുന്ന പാട്ടുകളാണെങ്കിലും, പാട്ടുകൾക്ക് അതിൻ്റെതായ ഒരു മാസ്മരികതയുണ്ട്. നമ്മളെ അങ്ങോട്ടേക്ക് അങ്ങ് കൊണ്ടുപോകും. നമ്മൾ എന്ത് ടെൻഷനിലാണെങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കുകയാണെങ്കിൽ, പാട്ടുകൾക്ക് നമ്മുടെ മൂഡ് മാറ്റാനുള്ള ഇതുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ട പാട്ട് എന്ന് വെച്ചാൽ, ഒരു പാട്ടും വൃത്തികെട്ടതല്ല ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, നമ്മുടെ മൂഡിനെ അതിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സമയം നമ്മൾ ആ പാട്ടിനോട് ഗുഡ് ബൈ പറയും. ചിലപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 12:29 ആകുന്നു, 12:30 സമയത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് എപ്പോഴും പ്രത്യേക ഒരു കാംനെസ് നൽകുന്നത് നല്ല പാട്ടുകളും ആ പാട്ടുകളുടെ പിന്നിലെ കുഞ്ഞു കുഞ്ഞു കഥകളും ഒക്കെ അല്ലേ. യെസ്, ഇന്ന് ഞാനൊരു രാവിലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം ജോൺസൺ മാസ്റ്ററുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു, അതൊരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് ആ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആക്ച്വലി എനിക്ക് എന്താ പറയുക, വേറൊരു പാട്ടാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്, എന്നിട്ട് ഡയറക്റ്റ് ഞാൻ ആ പാട്ടിൽ നിന്നും ഈ പോഡ്കാസ്റ്റിലേക്ക് എത്തിയാണ്. വേറൊന്നുമല്ല, കാതോരു കാതോരും തീൻ ചോരുമാമന്ത്രം, ഈ പാട്ടാണ് ഞാൻ മൂളി പാടിക്കൊണ്ടിരുന്നത്. അത് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി കാണുമ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല പാട്ടുകളുടെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കണമെന്നോ അറിയണമെന്നോ ഒക്കെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ്. എനിവേ, എന്തായാലും ഞാൻ ജോൺസൺ മാസ്റ്ററിൽ എത്തി നിന്നപ്പോൾ ആ ഒരു അതായത് പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിച്ചു, നമ്മൾ എത്രയോ തവണ കേട്ട് ആസ്വദിച്ച, എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരുപാട് പാട്ടുകളുണ്ടല്ലേ. ആ പാട്ടുകൾക്ക് പിന്നിലും നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളറിയാത്ത ചില കുഞ്ഞു കുഞ്ഞു മാജിക്സും വലിയൊരു അനുഭവവും ഒക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമ്മളെ വെറുതെ ആ പാട്ടും കേട്ട് പോകുന്നല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് 1982 പുറത്തിറങ്ങിയ പാളങ്ങൾ എന്ന സിനിമയിലെ
2: ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ,
1: ഓ എനിക്ക് എന്തൊരു ഇഷ്ടമെന്ന് അറിയുമോ ആ പാട്ട്. ഓക്കെ, അതുപോലെ ആ ഒരു മൂഡിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. എങ്കിൽ ഈ പാട്ട് എന്താ പറയുക, ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് സോങ്, നിങ്ങളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. പൂവച്ചൽ ഖാദറിൻ്റെ വരികളാണ്, ജോൺസൺ മാസ്റ്ററുടെ അവിസ്മരണീയമായ സംഗീതമാണ്. ഒപ്പം വാണി ജയറാമും ഉണ്ണിമേനോനും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് ഡുവറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം, ഡുവറ്റ്സിൽ ഒന്ന് എന്ന് പറയാം. കാരണം പാട്ടുകൾ ഒരുപാടുണ്ട്, ഓരോരുത്തരുടെയും രീതികളാണ്. നമ്മൾ ഓരോ വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. യെസ്, പക്ഷേ ഈ പാട്ടിൻ്റെ തുടക്കത്തിലും ആ ഒരു എന്താ പറയുക, ഒരു ഇടവേളകളിലും ഒക്കെ മാസ്റ്റർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാജിക് ഇല്ലേ, അത് ആ സിനിമയിൽ നായികയായിട്ടുള്ള സറീന വഹാബ്, അദ്ദേഹം അവർ ആ ജനലരികിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു രംഗമുണ്ട്. ആ രംഗങ്ങളിൽ വലിയ വാദ്യമേളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നുമില്ലാതെ വളരെ കാമൻ ക്വായറ്റായിട്ട് കേവലം ഒരു ചെറിയ ഹമ്മിങ് മാത്രമാണ് അവിടെ മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് താൻ പോലും അറിയാതെ ആ നായിക മനസ്സിലറിയാതെ മൂളുന്നത് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ ഈണം, അത് പാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ കേൾവിക്കാരന് നൽകുന്ന ഒരു സുഖമുണ്ട്. അത് കേൾക്കുന്ന ഒരാളുടെ ഉള്ളിലേക്ക് അത്രമേൽ ആഴത്തിലാണ് ആ സംഗീതം അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ആഹാ, മാസ്റ്റർ ആ പോഡ്കാസ്റ്റിൽ പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ, വലിയ കോമ്പോസിഷൻസിനേക്കാളൊക്കെ വലിയ ഓർക്കസ്ട്രേഷൻസിനേക്കാളും ഉപരിയായിട്ട് വെറും ഒരു ഹമ്മിങ് കൊണ്ടുപോലും ഒരു പാട്ടിൻ്റെയും ആ രംഗത്തിൻ്റെയും ഒപ്പം അത് കാണുന്ന കേൾവിക്കാരൻ്റെ ആ ആളുടെ ഒരു വികാരത്തിൻ്റെയും പോലും ജീവൻ മാറ്റി എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ എപ്പോഴെങ്കിലും വെറുതെ മൂളുന്ന ഒരു ഈണം പോലും മാസ്റ്ററുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വലിയ ക്ലാസിക് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറിപ്പോവുമായിരുന്നു. സംഗീതം എന്ന് പറയുമ്പോൾ എന്താ, വലിയ വലിയ വാദ്യോപകരണങ്ങൾ കൂട്ടി വെച്ച് ശബ്ദം ഉണ്ടാക്കുന്നതെന്നാണോ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് നമ്മൾ കേൾവിക്കാരുടെ മനസ്സിൻ്റെ ഏറ്റവും ശാന്തമായിട്ടുള്ളൊരു കോണിൽ പോയി തൊടുന്നതാണ് എന്ന് മാസ്റ്റർ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം ചെയ്തതല്ല. ഇതുപോലെ ചെറിയൊരു സ്വരക്കൂട്ടം കൊണ്ട് പോലും നമ്മുടെ ഉള്ളിൽ പ്രണയവും ഓർമ്മകളും ഒക്കെ നിറയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ ജോൺസൺ മാസ്റ്റർ ഇന്ന് മലയാളികളുടെ മനസ്സിലൊരു മാജിക്കായിട്ട് ഇങ്ങനെ തിളങ്ങി നക്ഷത്രമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ഇന്നില്ലാന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളെ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് തോന്നുപോലുമില്ല. അതുകൊണ്ടാണ് മലയാളിക്ക് മഴയും കട്ടഞ്ചായും ജോൺസൺ മാസ്റ്ററും ഇല്ലാണ്ടൊരു ഒരു അവസ്ഥയില്ല എന്ന് തന്നെ പറയുന്നത്. എന്തായാലും നിങ്ങൾ എനിക്കിപ്പോൾ ആ ഓള സോറി പാളങ്ങളിലെ പാട്ട് കേൾപ്പിക്കണം തോന്നി. നമ്മളൊക്കെ ഇപ്പോൾ ഓഫീസ് മുറികളിലോ ജോലി തിരക്കുകളിലോ വാഹനം ഓടിക്കുന്നതിലൊക്കെ ആകും അല്ലേ. അപ്പോൾ ഇതുപോലൊരു സമയത്ത് ആ പഴയകാല നല്ല ഓർമ്മകളിലേക്കും പാട്ടുകളിലേക്കും തിരികെ പോകുന്നത് മനസ്സിൽ വലിയൊരു റിലാക്സേഷനാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ച ഈ മാജിക് പോലെ ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഫേവറേറ്റ് ജോൺസൺ മാസ്റ്റർ സോങ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ പോവാണ്, ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. യെസ്, വി ആർ ഗോയിങ് നിങ്ങൾക്കിഷ്ടമുള്ള ആ പാട്ടിലേക്ക്.

0: Can a protein bar be this delicious? It can with Fulfill. Fulfill with you on the go.
1: How to open a Bitcoin CFD position in less than...
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റോഡിലുള്ളവർക്ക് വേണ്ട ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ പ്രധാന റോഡുകളിലത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് വഴി അബുദാബി റൂട്ടിലേക്കും അതുപോലെ ഷാർജ റൂട്ടിലേക്കൊക്കെ പോകുന്ന പ്രധാന ലൈനുകളിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഒരു മോട്ടോറി ട്രാഫിക്കാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. എന്നാൽ ഡൗൺ ടൗൺ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ അല്പം ഒന്ന് ശ്രദ്ധിച്ചോളൂ, കാരണം ബിസിനസ് ബേ ഡി ഐഫ് സി ഭാഗങ്ങളിലെ സ്ട്രീറ്റുകളിലും അതുപോലെ സബീൽ സെക്കൻഡ് ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മീൻസ് ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ അൽവാസൽ 2nd സ്ട്രീറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊലവേഡ്, അതുപോലെ ജുമേറ ഫസ്റ്റ് ഏരിയാസിലൊക്കെ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഉച്ചസമയത്ത് യാത്രകൾ എല്ലാവരും ഒന്ന് സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ച് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ആ പാട്ട് ഞാൻ ശരിക്കും ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ക്യുസൈസിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ ഡെനീറ്റ, എൻജോയ് ദി സോങ്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC.
3: I'm actually a solo trip.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
4: സെപ്റ്റംബർ 11 GCCയിൽ റിലീസിനെത്തുന്നു ആശ. Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
0: You're tuned into Home 92.2 FM. Home is a feeling.

ആഹാ, എന്താ പറയേണ്ടത്. താങ്ക് യു സോ മച്ച് ഡെനീറ്റ, ഈ പാട്ട് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചതിന്. കാരണം ജോൺസൺ മാസ്റ്ററിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഏത് പാട്ട് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. ഇപ്പം എന്തായാലും എനിക്ക് കഥ പറയാനായിട്ട് വന്നതാണ്. പക്ഷെ കഥ പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു മണിക്കൂറിലെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത മണിക്കൂറിൽ അതിന് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കാം. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ് കേട്ടോ. ചോദ്യം ഇതാണ്, കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച എയർപോർട്ട് ഏത്? കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ചത് ഏത് എയർപോർട്ടിനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേരളത്തിൽ ആദ്യമായിട്ട് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഇങ്ങനൊരു പദവി ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് എന്നുള്ളതാണ് എനിക്ക് ഉത്തരങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ശരിയായ ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ടത് 0585829220. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ചത് ഏത് എയർപോർട്ടിന് എന്നുള്ള ചോദ്യത്തിന് അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള. റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ ആദ്യം നമ്മൾ ചോദിച്ച ജോയ് ആൽക്കാസിന് 9g 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അതിന് ഉത്തരങ്ങൾ അയക്കേണ്ടത് ആ ചോദ്യം ഇനി ഞാൻ അടുത്ത മണിക്കൂറിൽ ഒന്നും കൂടി വേണമെങ്കിൽ നോക്കണില്ല, പറ്റില്ല. കാരണം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. യെസ്, അപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ അറിയാവുന്നവർ ഇനിയും ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കണം. എന്തായിരിക്കും ഫോർമാറ്റ് എന്ന് ഓർത്ത് ഇരിക്കുകയാണെങ്കിൽ 922 റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി രണ്ടാം സമാനമായിട്ടുള്ള ഐഫോൺ 17 വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷെയർ ചെയ്യുക, സോറി നിങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേഗം ആയിക്കോട്ടെ കാര്യങ്ങൾ. നമ്മൾ അടുത്ത മണിക്കൂറിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ശേഷം വേഗം തിരികെ എത്തും. ഇപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. നമുക്ക് എവർഗ്രീൻ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. എൻജോയ് ദ സോങ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇഡി നടപടിയിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കണമെന്ന ഇടതു മുന്നണി കൺവീനർ. പിണറായി വിജയനെതിരായ കേസ്, നിയമോപദേശം കാത്ത് സർക്കാർ. പി എസ് സി ക്രമക്കേടിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന്. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഇന്ത്യ. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് യു എസ്. ഇറാനെതിരെ പ്രമേയം പാസാക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. എജിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല സിപിഎമ്മിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതു മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ടി പി രാമകൃഷ്ണൻ. എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയനും മകൾ വീണ ടിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും എതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. സർക്കാർ തീരുമാനം അനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. പി എം എൽ എ കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് നിലവിലെ ഇഡിയുടെ നീക്കം. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടും കേസ് റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടും. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹവാല തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ പ്രതികരിച്ച മുൻമന്ത്രി മുഹമ്മദ് റിയാസ്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്ത തള്ളിയ മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തിഗത ചെയ്യാൻ ഇഡി മെനഞ്ഞ കള്ളക്കഥയാണിതെന്നും ഇത്തരം കാര്യങ്ങൾ ഇഡിക്ക് മുന്നിൽ വീണ സമ്മതിച്ചു എന്നത് പച്ചക്കള്ളമെന്നും വ്യക്തമാക്കി. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പി എസ് സി ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച അറിഞ്ഞിട്ടും പി എസ് സി നടപടിയെടുത്തില്ലെന്നും എസ് ഐ ടിയുടെ കണ്ടെത്തൽ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 ലധികം കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്ന ജി എസ് ടി പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറിൽ നിന്ന് നികുതി ഉടൻ ഈടാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചിറയൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ രമ്യ ഹരിദാസിനെ താക്കീത് ചെയ്യാൻ സാധ്യത. എം എൽ എ ആയതിനാൽ കൂടുതൽ നടപടികൾ ഒഴിവാക്കും. ചിറയൻ കീഴിലെ പ്രാദേശിക നേതൃത്വവുമായി യോജിച്ചു പോകാനും പാർട്ടി നിർദ്ദേശം നൽകും. മുതിർന്ന മാധ്യമപ്രവർത്തകനും ബി ജെ പി നേതാവുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണ്. 5 പതിറ്റാണ്ടായി മാധ്യമ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് കെ കുഞ്ഞിക്കണ്ണൻ. ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. കണ്ണൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഉൾപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൊള്ളയിൽ കോൺഗ്രസിന് കടുത്ത തിരിച്ചടി. കോൺഗ്രസ് വിടാനാണ് ഭൂമി കൊള്ളയ്ക്കിരയായ ആദിവാസികളുടെ തീരുമാനം. ദൊടുകട്ടിയൂരിലെ 100-ലേറെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ് വിടാനൊരുങ്ങുന്നത്. ഇവർ സി പി എമ്മിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. ഇറാനിലെ സിറിക്കിലും ഖഷൻ ദ്വീപിലും മിനാബ് കൌണ്ടിയിലും മിസൈലുകൾ പതിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അതിനിടെ റിപ്പോർട്ട് ചെയ്തു. ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പാസാക്കി. യു എസ്, യു കെ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പ്രമേയം തയ്യാറാക്കിയത്. ചൈനയും റഷ്യയും ഇറാനും പ്രമേയത്തെ എതിർത്തു. പ്രമേയം ഇരട്ടത്താപ്പാണെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നത് തുടരുമെന്നും ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ ആരിഫ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ വാണിജ്യ സാമ്പത്തിക സഹകരണം പ്രധാന അജണ്ടയാകുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. അതിനിടെ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള മോസ്കോയുടെ താൽപര്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 12 ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വ്ളാദിമിർ പുടിൻ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം ഡൽഹിയിൽ എത്തും. ഇന്ത്യയിലെത്തുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. മറ്റന്നാൾ തുടങ്ങുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അതീവ സുരക്ഷയിലാണ് ഡൽഹി. ചെങ്കോട്ട സ്ഫോടനക്കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഫോടനത്തിന് പിന്നിലെ ഭീകര മൊഡ്യൂളിന്റെ മുഖ്യപ്രവർത്തകൻ ഒമർ എന്ന NIAയുടെ കണ്ടെത്തൽ. വർഷങ്ങളായി ഭീകര ശൃംഖല പുനരുജ്ജീവിപ്പിക്കാൻ ഉമർ ശ്രമിച്ചിരുന്നു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സമാഹരിച്ചു. ചെങ്കോട്ട ആക്രമണത്തിനായി സ്ഫോടക വാഹനം തയ്യാറാക്കി. രഹസ്യ കൂടിക്കാഴ്ചകളും എൻക്രിപ്റ്റഡ് ആശയവിനിമയവും നടത്തിയതായി കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. 2025 December 22 രാത്രിയിലാണ് ഇന്ത്യ നടുക്കിയ ഭീകരാക്രമണം നടന്നത്. ലോക പാര അംബേദ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യൻ താരം ശീതൽ ദേവി. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിലാണ് ശീതലിന്റെ സ്വർണം. കസാഖിസ്ഥാന്റെ ഐസാദ മൈദാനെയാണ് ശീതൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ പാര ആർച്ചറി സീരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15 ഉയർന്നു. ഹത്ത കസ്റ്റംസ് അതിർത്തി ക്രോസിംഗ് വഴി 2026 ആദ്യ പകുതിയിൽ നടന്ന കരമാർഗമുള്ള വ്യാപാരത്തിൽ 175% റെക്കോർഡ് വളർച്ച. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സാമ്പത്തിക വ്യാപാര മാറ്റങ്ങളെ കാര്യക്ഷമമായി നേരിട്ട് ദുബായ് കൈവരിച്ച ഈ നേട്ടം അടുത്ത ദശകത്തിൽ സാമ്പത്തിക ശേഷി ഇരട്ടിയാക്കുക എന്ന D33 അജണ്ടയുടെ വിജയത്തെ അടിവരയിടുന്നു എന്നാണ് റിപ്പോർട്ട്. യുഎയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി ബജറ്റ് എയർലൈനായ വിസയർ. ദുബായിലേക്കും അബുദാബിയിലേക്കും ആഴ്ചതോറും വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർലൈൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38°C, ഹ്യൂമിഡിറ്റി 84%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are listening.

0: मिड मॉर्निंग विद नित्या.
1: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എനിക്ക് വിശപ്പില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ബ്രഞ്ചാണ് കഴിച്ചു നിന്ന്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ബ്രഞ്ചാട്ടോ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ഇങ്ങനെ ഞാൻ അനങ്ങാതെ നിന്നാലും എൻ്റെ വയറ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും, വെറുതെ എന്തിനാണ്? അതുകൊണ്ട് നമ്മൾ ആ പരിപാടി നിർത്തി. നമ്മൾ ഭക്ഷണമൊക്കെ ഒരു 10 മണിയാകുമ്പോൾ നിറച്ച്, വയറൊക്കെ നിറച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ 3 മണിക്കൂർ ഷോയിലേക്ക് വരാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് 1-2 മെസ്സേജസ് വന്നിട്ട് എന്താ ഇപ്പോൾ വിശപ്പിൻ്റെ കാര്യമൊന്നും പറയാത്തത്. ഞാൻ 1 മണിക്ക് വിശപ്പുള്ള പരിപാടി നിർത്തി. ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഈ 1 മണി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ലൈവിൽ തന്നെ ആയിരിക്കും, അതെനിക്ക് വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ടേക്ക് കെയർ ചെയ്യണമല്ലോ. യെസ്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. അതായത്, കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച എയർപോർട്ട് ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഇതിന് ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഹോം കേരള എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിന്റെ റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച എയർപോർട്ട് ഏതെന്നുള്ള ചോദ്യത്തിന് ശരി ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള. റൈറ്റ് യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. അടുത്ത ചോദ്യത്തിനായിട്ട് കാത്തിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അൽമരായ കാർ റെന്റൽസിന്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം അയക്കേണ്ടത് വേറെ ഫോർമാറ്റാണ് കേട്ടോ. പിന്നെ വീണ്ടും ഓർമ്മിക്കാനുള്ള കാര്യം, ഇന്ന് iPhone 18 ഇറങ്ങിയ ദിവസം അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ iPhone 17 തരാമെന്ന് വിചാരിച്ചു. സോ അതിന് ചെയ്യേണ്ടത് Home 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ പോയി ഫോളോ ചെയ്തോളൂ. അതോടൊപ്പം ഒരു ആനിവേഴ്സറി വീഡിയോ ഞങ്ങൾ ആർജിസ് ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒപ്പം കമന്റ് സെക്ഷനിൽ നിങ്ങൾ വരിക. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് iPhone 17 സമ്മാനമായി ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ പണമാണോ സ്വർണമാണോ നിങ്ങളിപ്പോൾ ഒരു എന്താണ് വരുംകാല അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കാറുള്ളത്? എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആൾക്കാരിപ്പോൾ സ്വർണത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം സ്വർണത്തിന് ഭയങ്കര വിലയൊക്കെ ആയതുകൊണ്ടേ എല്ലാവരും ഇപ്പം കുട്ടികൾക്കായിട്ടാണെങ്കിലും വൈഫിനായിട്ടാണെങ്കിലും നമുക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാരൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഗോൾഡ് കരുതാറുണ്ട്. പണം ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചിലവഴിച്ചു പോകും അല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭരണം വന്നപ്പോഴാണ് നോട്ട് മൊത്തം മാറ്റിക്കളഞ്ഞത്. അപ്പം അതുകൊണ്ടൊരു പേടി, സ്വർണ്ണാമ്പ് പിന്നെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. എനിവേ, എന്തായാലും സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലോഹങ്ങളിൽ ഒന്നാണ് സ്വർണ്ണം എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഓർണമെന്റ്സിനോടുള്ള നമ്മുടെയൊക്കെ ഒരു താല്പര്യം മാത്രമല്ല കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക കരുതൽ ശേഖരത്തിനും ഈ ഗോൾഡിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പം ഈ സ്വർണം ഖനനം ചെയ്യുന്നതിലും അത് ശേഖരിക്കുന്നതിലും അത് വാങ്ങുന്നതിലും ഈ ലോകത്തെ പല രാജ്യങ്ങളും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ഇപ്പോഴും. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും പറയുന്നത്? പലരും പറഞ്ഞേക്കാം ഗൾഫ് രാജ്യങ്ങളായിരിക്കും എന്നല്ലേ. പക്ഷെ ആ ഉത്തരം തെറ്റാണ്. അതിനുള്ള ശരിയായിട്ടുള്ള ഉത്തരമാണ് ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി, സ്വർണ്ണ ശേഖരമല്ല സ്വർണ്ണ ഖനിയല്ല, ശ്രദ്ധിച്ചു കേൾക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ്, അത് ഓസ്ട്രേലിയയാണ്. ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല. അപ്പോൾ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച 500 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഒരു സ്വർണ്ണക്കട്ടിയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടിക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 99.999% ശുദ്ധ ഓസ്ട്രേലിയൻ ഗോൾഡ് ഉപയോഗിച്ചാണ് ഈ സ്വർണ്ണക്കട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 521.2 കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ വലിയൊരു സ്വർണ്ണക്കട്ടിയുടെ അച്ചുണ്ടാക്കി അതിൽ ആവശ്യമായത് ചേർത്ത് 1400 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം ഒരുപാട് മണിക്കൂറുകൾ നീണ്ട ഒരു തണുപ്പിക്കൽ പ്രക്രിയ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്വർണ്ണക്കട്ടി അവരുണ്ടാക്കിയെടുത്തത്. അപ്പോൾ 2 വർഷം മുമ്പ് ദുബായിലെ 300 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണക്കട്ടിയുടെ റെക്കോർഡ് ഓർമ്മയുണ്ടല്ലോ, അത് തകർത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. 521.2 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണക്കട്ടി വന്നിരിക്കുന്നത്. അതായത് പെർത്ത്മിൻ്റ് നഗരത്തിലാണ്, ഓസ്ട്രേലിയയിൽ പെർത്ത്മിൻ്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ സ്വർണ്ണക്കെട്ടി വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ അവസാനം മുതൽ ഇത് വിനോദസഞ്ചാരികൾക്കടക്കം കാണാൻ കഴിയുമെന്നും കേൾക്കുന്നുണ്ട്. എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്കൊന്ന് പോയാലോ, ആ സിറ്റിയുടെ പേര് ഞാൻ ഒന്നും കൂടെ പറയാം, ഓർത്ത് വെച്ചോ. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആ ഒരു സിറ്റി അങ്ങോട്ട് ആഡ് ചെയ്തോ, പോയെന്ന് കണ്ടിട്ട് വരാം. പെർത്ത്മിൻഡ് സിറ്റി എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോയാൽ നമുക്ക് ഈ 500 kg ഭാരമുള്ള ഈ സ്വർണ്ണക്കട്ടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ആവശ്യമുള്ളവരൊക്കെ പോവുക, കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മുടെ ചോദ്യം ഇപ്പം തന്നെ ഇങ്ങോട്ട് ചോദിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന്റെ ചോദ്യം ചോദിച്ചിട്ട് പാട്ടും കേട്ട് തിരികെ എത്തുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഇതാണ്, കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച എയർപോർട്ട് ഏത്? ശരി, ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള, റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7271.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5 ഓൺലി ഓൺ ഹോം 92.2 FM.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: You are listening to Home 92.2 FM. Home is a feeling.

0: मॉर्निंग विद नित्या।
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ സിനിമ കാര്യം പറയാൻ മറന്നുപോയി. പലരും ചോദിക്കുന്നു രണ്ടാമത്തെ സിനിമ ഏതാണെന്ന് ചോദിക്കുന്നു. എന്തായാലും ശനിയാഴ്ചയിൽ നമ്മൾ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഉർവശി ജോജു ജോർജ്, നമ്മുടെ പിന്നെ ആയിരുന്നായിരുന്നു ഷീപ്സ്, നമ്മുടെ ആരായിരുന്നു ഐശ്വര്യലക്ഷ്മി. വാ ഇങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെടണ്ട. അത് ഏതാണ് മൈക്ക്? ഞാനേ ആശ എന്ന് പറഞ്ഞ സിനിമയും എനിക്ക് എല്ലാ സിനിമയും കൂടെ ഇടക്കാലത്ത് നമ്മുടെ ആശ ശരത്തും ജയറാമും കാളിദാസ് ജയറാമും കൂടെ ചേർന്നിട്ടൊരു സിനിമ ഉണ്ടല്ലോ ആശകളായിരം, ഈ രണ്ട് സിനിമയും കൂടെ തെറ്റിപ്പോയതുകൊണ്ട് സാറ്റർഡേ മൂവിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. മെസ്സേജും കോളും വന്നപ്പോഴാണ് അയ്യോ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ.
2: പക്ഷേ ഈ സിനിമ നല്ല സിനിമയായിരിക്കും കേട്ടോ, കാരണം അതെ അതെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു അമ്മയുടെ സംഘർഷങ്ങളാണ്, പല രീതിയിലുള്ള സംഘർഷങ്ങൾ ആണ് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്.
1: വേറൊരു കാര്യം കേട്ടോ, ഐശ്വര്യലക്ഷ്മിയും ഉർവശിയും കൂടെ ഉള്ള ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് നമ്മൾ കാണാൻ പ്രേരിപ്പിക്കുന്നതല്ലാതെ ഇതിനകത്ത് എന്താ നടക്കുന്നത്, ഈ ഉർവശി ഒരു ഭയങ്കര നടിയാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാവൂ ഇല്ല,
2: അയ്യോ ഇല്ല, വേറൊരു
1: വേറൊരു ജോണറിലാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
2: ആ അല്ല, ഞാൻ ഉർവശിയുടെ ഒരു ചെറിയ ഇന്റർവ്യൂ കണ്ട രീതിയിലാണ് പറയുന്നത്. അമ്മ ഒരു അമ്മയുടെ സംഘർഷമാണ്, ചിലപ്പോ മോള് പറയും അമ്മ അങ്ങനെയാണെന്ന് പറയും, ആ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്റെ കാലത്തൊക്കെ ഇങ്ങനെയാണ്.
1: അതിനകത്ത് എങ്ങനെയാണ് ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ട് ഇത് മാറുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ആകെ കിളിപോയി നടക്കുന്ന അവസ്ഥയാ. പക്ഷെ അങ്ങനെ തന്നെ നടക്കണമെന്നാണ്, ഇല്ല ആ കിളി ഇപ്പൊ വരില്ല, ആശ കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തായാലും ആശ സിനിമ ആണല്ലോ അവസരം നമുക്കുണ്ട്
2: അല്ലേ.
1: അപ്പൊ ശനിയാഴ്ചയാണ് ഞങ്ങൾ എല്ലാരും ഉണ്ടാവും നമ്മുടെ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ സിനിമ ഓരോന്ന് റിലീസ് ആകുമ്പോഴും അതിന്റെ പുതിയ പാട്ടിനെ കുറിച്ചൊക്കെ ഷീപ്സ് പറയാറുണ്ട് ഷോസിലും മറ്റൊക്കെ.
2: കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ലിസ്ണേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ആശ മൂവി കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഷീപ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, മലയാളിയുടെ നിങ്ങൾ ആശകൾ ആശ എന്ന വാക്കിന്റെ പര്യായം പറയാൻ പറഞ്ഞു. അപ്പോ ഇച്ഛ, പ്രത്യാശ, ആഗ്രഹം ഒക്കെ പറഞ്ഞ് ആങ് മോഹം തൊരുതൊരുതൊരാ മെസ്സേജാണ്. ഞാൻ ചോദിച്ചു ഏത് ഇച്ഛയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. നല്ല രസമാണ് ഓരോരുത്തരും
1: ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മള് ആർക്കും അങ്ങനെ വിളിക്കാറുണ്ട് അല്ലേ.
2: അതെനിക്ക് തോന്നി ഈ കാസർഗോഡ് ഭാഗത്ത് നമ്മള് ജ്യേഷ്ഠനെ നമ്മള് ഇച്ഛ എന്ന് വിളിക്കാറുണ്ട്.
1: കാസർഗോഡ് ഭാഗത്തൊക്കെ എങ്ങനെ വിളിക്കും? ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്
2: കേട്ടോ, നിയാസ്റ്റ അങ്ങനെ
1: ഇഞ്ഞാന്ന് ഇച്ഛയത്.
2: ആ നമ്മള് നമ്മുടെ നാട്ടില് തിരുവനന്തപുരത്തോട്ടൊക്കെ ഇക്ക എന്നല്ലേ
1: വിളിക്കുക, പിന്നെ എന്താ കാക്ക എന്നൊക്കെ വിളിക്കുന്ന കേൾക്കാം.
2: ആ ഇക്ക കാക്ക താത്ത എന്ന് വിളിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഇച്ഛ ഇഞ്ഞാന്ന്
1: വിളിക്കാം,
2: ഇഞ്ഞ താത്ത എന്നും ഒക്കെ വിളിക്കാറുണ്ട്. അത് അപ്പൊ ഇന്നലെ കുറേ പേര് നല്ല രസമാണ് കേട്ടോ നമ്മുടെ ഈ മെസ്സേജിന്റെ പരിപാടികളൊക്കെ. നമ്മള് മറന്നു പോയാലും ഇങ്ങോട്ട് ചോദിക്കും എന്താ അത് ചോദിക്കാത്തത്. ഈ ആഴ്ച രണ്ട് സിനിമയില് നിങ്ങൾക്ക് ഉത്തരവാദിത്വം, പക്ഷെ അങ്ങനെ വേണം.
1: പിന്നെ തീർച്ചയായിട്ടും ആശ സിനിമകളുടെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഇതുവരെ എന്താ നിത്യ പറയാതിരുന്നത്, ഐഫോണിനകത്ത് മുങ്ങിപ്പോയോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്.
2: അതാണ് പിന്നെ കണ്ട നമ്മുടെ ശ്രോതാക്കൾക്ക് ഉത്തരവാദിത്വം
1: ആരാ മക്കള് എനിക്കറിയാം. ഓക്കെ എന്തായാലും ശരി, നമ്മുടെ ഷീപ്സും പറഞ്ഞത് ഈ സിനിമ പോയി കാണണം എന്നാണ്. അപ്പൊ സാറ്റർഡേ ആണ് ഈ മൂവിയുടെ ഹോം സ്ക്രീനിങ് നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി മെസ്സേജസ് അയക്കേണ്ടത് ഹോം തിയേറ്റർ എന്നതിന്റെ HT ആശ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC.
4: I'm actually a solo trip.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
5: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: ജെജി നല്ല വട്ടാ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് സെപ്റ്റംബർ 10 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഗാഡ്ജറ്റ് ലവേഴ്സിനും നമ്മുടെ പ്രവാസി ടെക്കീസും ഒക്കെ ഒരുപോലെ കാത്തിരുന്ന ഒരു ഡേ ആണ് സെപ്റ്റംബർ 10 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെ, നമ്മുടെ ആപ്പിളിൻ്റെ പുതിയ ഇവൻ്റ് നടക്കാൻ പോകുന്ന ഈ ദിവസം, അതായത് അവരുടെ പുതിയ അവതാരങ്ങളെ കാണാൻ ഐഫോൺ പ്രേമികളെല്ലാം വലിയ വലിയ ആവേശത്തിലായിരുന്ന ഈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഐഫോൺ 18 സീരീസിനായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഈ ആപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അവരുടെ ഫോൾഡബിൾ ഫോണിനെ കുറിച്ചാണ്. നമ്മൾ ഫോൾഡബിൾ പല ഇതിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ആപ്പിളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടെക് വേൾഡിൽ വലിയ രീതിയിൽ കേട്ടിരുന്ന ഒരു റൂമറായിരുന്നു ആപ്പിൾ ഒരു ഫോൾഡബിൾ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ അതൊക്കെ സത്യമാക്കിക്കൊണ്ട് ഡുവോ എന്ന പേരിൽ, ഡു അല്ലെങ്കിൽ ഡുവോ എന്ന് വേണമെങ്കിൽ പറയാം, DUO ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ആദ്യത്തെ ഫ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഫോൾഡബിൾ മോഡൽ എത്തുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ച കാര്യം. പക്ഷേ ഫീച്ചറുകൾ പോലെ തന്നെ ഇതിൻ്റെ വില കേട്ടാൽ ആരും നമ്പർക്കും. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 300,000 രൂപയോളമാണ് ഈ ഒരു ഡിവൈസിന് പ്രതീക്ഷിക്കുന്ന വില. അതായത് നമ്മുടെ UAE ദിറംസിലേക്ക് മാറ്റിയാൽ ഏകദേശം ഒരു 13,000 ദിറംസ് വരും എന്നാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വില കൊടുക്കാൻ ആളുകൾ തയ്യാറാകുമോ എന്നൊരു വലിയ ഡിസ്കഷൻ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളും ഇന്ന് രാവിലെ ചായ ചർച്ചയിൽ ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ സാധാരണ ഐഫോൺ യൂസേഴ്സ് കാത്തിരിക്കുന്നത് പുതിയ ഐഫോൺ 18 മോഡൽസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന A19 പ്രോ ചിപ്സെറ്റും അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഇന്റലിജൻസും അല്ലെങ്കിൽ AI ഫീച്ചേഴ്സും ഒക്കെ, പിന്നെ നമ്മുടെ ക്യാമറ, നമ്മൾ ക്യാമറയിലാണല്ലോ ഏറ്റവും എന്താ പറയുക, AIയെക്കാളും കടത്തി വെട്ടുന്ന ഭംഗിയാക്കി മാറുന്നത് നമ്മുടെ ക്യാമറാസാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ പിന്നെ ഈ ക്യാമറ ടെക്കിൽ വരുത്തിയിരിക്കുന്ന വൻ മാറ്റങ്ങളൊക്കെ ടെക് ലോകത്ത് ഇപ്പോഴത്തെ പ്രധാന ടോക്കിംഗ് പോയിന്റാണ്. അപ്പോൾ ഏതൊരു ഐഫോൺ വിപണിയിൽ എത്തുമ്പോഴും നമ്മൾ പ്രവാസികൾക്കിടയിൽ ഒരു പ്രത്യേക ആവേശമുണ്ട്. പ്രീ ഓർഡർ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ആപ്പിൾ സ്റ്റോറിന് മുന്നിൽ ക്യൂ നിൽക്കുന്നതും നാട്ടിലേക്ക് പോകുന്നവർ ആദ്യമേ തന്നെ പുതിയ മോഡൽ സ്വന്തമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലേ. അപ്പോൾ ഇത്തവണയും ദുബായ് മോളിലെ ആപ്പിൾ സ്റ്റോറിന് മുന്നിലൊക്കെ വൻ തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുത്ത് ഫോൺ വാങ്ങുമ്പോൾ അതിന് ചേരുന്ന ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. അതല്ല, ജസ്റ്റ് ആ ഒരു ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കി വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോം 92.2 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഐഫോൺ ലവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഐഫോൺ 17 തരുകയാണ്. ഇപ്പോൾ ഐഫോൺ 18 ഇന്നല്ലേ വന്നത്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മുതൽ നമുക്ക് ഐഫോൺ 17 മതി. നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യൂ, അതിനുശേഷം നമുക്ക് ഐഫോൺ 18 പോകാം. അപ്പോൾ ഐഫോൺ 17 എങ്ങനെയാണ് നേടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം 92.2 FM-ന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പോവുക, ആദ്യം പേജ് ഫോളോ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ഒരു ആനിവേഴ്സറി വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റിൽ വന്നിട്ട് 4 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഐഫോൺ 17 സമ്മാനമായി നൽകുന്നത്. യെസ്, നമ്മൾ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒരു വർഷത്തേക്ക് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആനിവേഴ്സറി സെലിബ്രേഷൻസ് ആണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എത്രയോ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കിടക്കുന്നു. ബട്ട് നമ്മുടെ 4 സെപ്റ്റംബർ 4 മുതൽ 30 വരെയാണ് സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി അത് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടെന്ന് വെച്ചാൽ അത് കഴിയട്ടെ, അപ്പോൾ പറയാം. ഇപ്പം നമുക്ക് എവർഗ്രീൻ പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. അപ്പോൾ അറിയണ്ടേ, ഇന്ന് അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി. യെസ്, നമ്മുടെ അൽമരായ കാർ റെൻ്റലിൻ്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഏതാണെന്ന് പറയാൻ മറന്നുപോയി. യെസ്, വേഗം പറയാം. ചോദ്യം ഇതാണ്, എത്തിഹാദ് റെയിലിൻ്റെ ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുറപ്പെട്ടത് ഏത് എമിറേറ്റിൽ നിന്നാണ്? എത്തിഹാദ് റെയിലിൻ്റെ ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുറപ്പെട്ടത് ഏത് എമിറേറ്റിൽ നിന്നാണ്? ശരിയായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം ഡ്രൈവ്, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 058 5829220 എന്ന നമ്പറിലേക്കാണ്. ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, അൽമറായ കാർ റെന്റൽ നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഇതാ. എത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുറപ്പെട്ടത് ഏത് എമിറേറ്റിൽ നിന്നാണ്? കുറച്ച് സമയമേ ഉള്ളൂ, വേഗം ഉത്തരങ്ങൾ അയക്കുക. 3 ചോദ്യങ്ങളുടെയും അവസാന നറുക്കെടുപ്പിലേക്ക് പോകുന്നവരുടെ പേരുകൾ ഈ പാട്ടുകൾക്ക് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. എന്നിട്ട് മാത്രമേ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയുള്ളൂ. യെസ്, അപ്പോൾ എത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ ട്രെയിൻ സർവീസ് പുറപ്പെട്ട എമിറേറ്റ് ഏതെന്നുള്ളത് വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. ഹോം ഡ്രൈവ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: എസ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് തുടര മീൻസ് നമ്മൾ തിരികെ എത്തുമ്പോൾ എനിക്ക് സമയം ദാ കഴിയുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ജോയ് ആലക്കാസിന്റെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്നാണ്. ജബൽജൈസ് ആണ് ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്നും. ഫൈനൽ നറുക്കെടുപ്പിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് ഡൊമിനിയാണ്. 7357 എൻഡ് ചെയ്യുന്ന നമ്പറിലുള്ള ഡൊമിനിയുടെ പേരാണ് നമ്മൾ ഫൈനൽ ലിസ്റ്റിലേക്ക് വിട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാനത്താവള പദവി ലഭിച്ച എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടാണ്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേര് ആക്ച്വലി സജീവാണ്. 1946 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് ഫൈനൽ നറുക്കെടുപ്പിലേക്ക് പോയിരിക്കുന്നത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് അൽമരായ കാർ റെന്റൽസിന്റെ 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം. എത്തിഹാദ് റെയിലിന്റെ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ സർവീസ് പുറപ്പെട്ടത് ഏത് എമിറേറ്റിൽ നിന്നുള്ളതാണ്. ശരിയായിട്ട് ഉത്തരം ഫുജേറയാണ്. അതിൽ നമ്മൾ നറുക്കെടുത്തിരിക്കുന്ന പേര് സിറാജുദ്ദീൻ ആണ്. 8285 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ഈ മൂന്ന് പേർക്കും, ഡൊമിനി, സജീവ് ആൻഡ് സിറാജുദ്ദീൻ, കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. ഈ മൂന്ന് പേരുടെയും പേരുകൾ ഏത് എമിറേറ്റിൽ നിന്നുള്ളതാണ്. ശരിയായിട്ട് ഉത്തരം ഫുജേറയാണ്. അതിൽ നമ്മൾ നറുക്കെടുത്തിരിക്കുന്ന പേര് സിറാജുദ്ദീൻ ആണ്. 8285 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ഈ മൂന്ന് പേർക്കും, ഡൊമിനി, സജീവ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED നടപടിയിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കണമെന്ന ഇടതു മുന്നണി കൺവീനർ. പിണറായി വിജയനെതിരായ കേസ്, നിയമോപദേശം കാത്ത് സർക്കാർ. PSC ക്രമക്കേടിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന്. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഇന്ത്യ. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് US. ഇറാനെതിരെ പ്രമേയം പാസാക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. AGയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ED ഉൾപ്പെടുത്തിയിരുന്നു. CMRL എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല CPMനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതു മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ED നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും TP രാമകൃഷ്ണൻ. LDFനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിണറായി വിജയനും മകൾ വീണ ടീക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും എതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടെന്ന് സൂചന. സർക്കാർ തീരുമാനം അനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ED തീരുമാനം. PMLA കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് നിലവിലെ ED നീക്കം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടും കേസ് റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടും. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹവാല തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളിൽ പ്രതികരിച്ച് മുൻമന്ത്രി മുഹമ്മദ് റിയാസ്. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്ത തള്ളിയ മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തിഗത ചെയ്യാൻ ED മെനഞ്ഞ കള്ളക്കഥയാണിതെന്നും ഇത്തരം കാര്യങ്ങൾ ED മുന്നിൽ വീണ സമ്മതിച്ചു എന്നത് പച്ചക്കള്ളമെന്നും വ്യക്തമാക്കി. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. PSC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച അറിഞ്ഞിട്ടും PSC നടപടിയെടുത്തില്ലെന്നും SIT കണ്ടെത്തൽ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 ലധികം കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്ന GST പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറിൽ നിന്ന് നികുതി ഉടൻ ഈടാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചിറയൻ കീഴിലെ കയ്യാങ്കളി വിവാദത്തിൽ രമ്യ ഹരിദാസിനെ താക്കീത് ചെയ്യാൻ സാധ്യത. MLA ആയതിനാൽ കൂടുതൽ നടപടികൾ ഒഴിവാക്കും. ചിറയൻ കീഴിലെ പ്രാദേശിക നേതൃത്വവുമായി യോജിച്ചു പോകാനും പാർട്ടി നിർദ്ദേശം നൽകും. മുതിർന്ന മാധ്യമപ്രവർത്തകനും BJP നേതാവുമായ K. കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. BJP സംസ്ഥാന സമിതി അംഗമാണ്. 5 പതിറ്റാണ്ടായി മാധ്യമ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് K. കുഞ്ഞിക്കണ്ണൻ. ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. കണ്ണൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഉൾപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൊള്ളയിൽ കോൺഗ്രസിന് കടുത്ത തിരിച്ചടി. കോൺഗ്രസ് വിടാനാണ് ഭൂമി കൊള്ളയ്ക്കിരയായ ആദിവാസികളുടെ തീരുമാനം. ദൊടുകട്ടിയൂരിലെ 100-ലേറെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ് വിടാനൊരുങ്ങുന്നത്. ഇവർ CPMൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ US ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. ഇറാനിലെ സിറിക്കിലും ഖഷൻ ദ്വീപിലും മിനാബ് കൌണ്ടിയിലും മിസൈലുകൾ പതിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അതിനിടെ റിപ്പോർട്ട് ചെയ്തു. ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പാസാക്കി. US, UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പ്രമേയം തയ്യാറാക്കിയത്. ചൈനയും റഷ്യയും ഇറാനും പ്രമേയത്തെ എതിർത്തു. പ്രമേയം ഇരട്ടത്താപ്പാണെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്നത് തുടരുമെന്നും ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റേസ ആരിഫ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ വാണിജ്യ സാമ്പത്തിക സഹകരണം പ്രധാന അജണ്ടയാകുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. അതിനിടെ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള മോസ്കോയുടെ താൽപര്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ 12 ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വ്ളാദിമിർ പുടിൻ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച അദ്ദേഹം ഡൽഹിയിൽ എത്തും. ഇന്ത്യയിലെത്തുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. മറ്റന്നാൾ തുടങ്ങുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അതീവ സുരക്ഷയിലാണ് ഡൽഹി. ചെങ്കോട്ട സ്ഫോടനക്കേസിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഫോടനത്തിന് പിന്നിലെ ഭീകര മൊഡ്യൂളിന്റെ മുഖ്യപ്രവർത്തകൻ ഒമർ എന്ന NIAയുടെ കണ്ടെത്തൽ. വർഷങ്ങളായി ഭീകര ശൃംഖല പുനരുജ്ജീവിപ്പിക്കാൻ ഉമർ ശ്രമിച്ചിരുന്നു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സമാഹരിച്ചു. ചെങ്കോട്ട ആക്രമണത്തിനായി സ്ഫോടക വാഹനം തയ്യാറാക്കി. രഹസ്യ കൂടിക്കാഴ്ചകളും എൻക്രിപ്റ്റഡ് ആശയവിനിമയവും നടത്തിയതായി കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. 2025 December 22 രാത്രിയിലാണ് ഇന്ത്യ നടുക്കിയ ഭീകരാക്രമണം നടന്നത്. ലോക പാര അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി ഇന്ത്യൻ താരം ശീതൽ ദേവി. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിലാണ് ശീതലിന്റെ സ്വർണം. കസാഖിസ്ഥാന്റെ ഐസാദ മൈദാനെയാണ് ശീതൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ പാര ആർച്ചറി സീരീസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15 ഉയർന്നു. ഹത്ത കസ്റ്റംസ് അതിർത്തി ക്രൂസിംഗ് വഴി 2026 ആദ്യ പകുതിയിൽ നടന്ന കരമാർഗമുള്ള വ്യാപാരത്തിൽ 175% റെക്കോർഡ് വളർച്ച. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സാമ്പത്തിക വ്യാപാര മാറ്റങ്ങളെ കാര്യക്ഷമമായി നേരിട്ട് ദുബായ് കൈവരിച്ച ഈ നേട്ടം അടുത്ത ദശകത്തിൽ സാമ്പത്തിക ശേഷി ഇരട്ടിയാക്കുക എന്ന D33 അജണ്ടയുടെ വിജയത്തെ അടിവരയിടുന്നു എന്നാണ് റിപ്പോർട്ട്. UAE-ക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങി ബജറ്റ് എയർലൈനായ വിസയർ. ദുബായിലേക്കും അബുദാബിയിലേക്കും ആഴ്ചതോറും വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർലൈൻ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 degrees Celsius, ഹ്യൂമിഡിറ്റി 47%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: You are listening to

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് മലയാളി ഡയൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലേ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. കേറിവാടാ മക്കളെ, കേറിവാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. വന്നോളൂ വന്നോളൂ. എല്ലാവരും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്നോളൂ കേട്ടോ. നിൽക്കണമെന്നോ എന്നാ നിന്നോളൂ കേട്ടോ. എന്തോ വണ്ടി ഓടിക്കുകയാണെന്നോ കുഴപ്പമില്ല, ഡ്രൈവ് ചെയ്തോളൂ കേട്ടോ. പക്ഷെ എങ്കിലും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ വോളിയം ഇത്തിരി ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ട് കേൾക്കാമല്ലോ. ആവശ്യമില്ല അങ്ങനെ കേൾക്കണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ പറയാവോ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സമ്മാനം നേടാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഞാനിവിടെ കാത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ ഒരു മാസം സമ്മാന പെരുമഴയാണ്. അപ്പോൾ നമ്മൾ ജോയ് അലുക്കാസ് നൽകുന്ന 9 gram ഗോൾഡ് കോയിൻ നൽകുന്നുണ്ട്. 22 carat ഗോൾഡ് കോയിൻ ഒരു ലക്കി വിന്നറിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ, പിന്നെയോ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, കറക്റ്റ്. പിന്നെയോ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് iPhone 17, ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്ന് അറിയാം. കാരണം രാവിലെ മുതലുള്ള ഓരോരോ പ്രോഗ്രാമിലും നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മത്സരങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വരാനുള്ള അവസരമുണ്ട്. അതാണ് റേഡിയോയുടെ വോളിയൊക്കെ കൂട്ടിവെച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സുന്ദരികളെയൊക്കെ നോക്കട്ടെ, സുന്ദരന്മാരെയൊക്കെ നോക്കട്ടെ. എല്ലാ സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് അങ്ങനെ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ താരം മഞ്ജു വാര്യറിൻ്റെ ജന്മദിനമാണ് അല്ലേ. 10 September എന്നാണ് ഒരു വിശ്വാസം. പക്ഷെ ഇന്ന് വേറെ ആരും ഒന്നും പറഞ്ഞില്ലേ, ഒന്നും പറഞ്ഞാ ഓക്കെ. എന്തായാലും എനിക്ക് 10 September തന്നെയാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇന്നലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടിയതാണ് നമ്മുടെ മഞ്ജു വാര്യരുടെ ബർത്ത്ഡേ ആണ്. കറക്റ്റ്, മഞ്ജു വാര്യർക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക, ഒരുപാട് ഒരുപാട് സമ്മാനത്തിൻ്റെ കാര്യമൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ മഞ്ജു വാര്യരുടെ കാര്യമൊക്കെ ഇപ്പോൾ പറഞ്ഞതിനും കൂടെ ഒരു കാര്യമുണ്ട്. അതും നിങ്ങളിങ്ങനെ കേട്ടിരുന്നാലേ എന്തിനാണ് മഞ്ജു വാര്യരുടെ കാര്യം പറഞ്ഞത്, അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, പേര് പറഞ്ഞത്, ആശംസ പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. കുറച്ച് നേരം കൃത്യമായിട്ട് റേഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട്, ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഇനി ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമാണ്. ഞാനിന്ന് അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പുതിയൊരു പാട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. പ്ലേ ചെയ്യട്ടെ. ട്രെൻഡിങ് സോങ്ങിൽ അവരാച്ചൻ ആൻഡ് സൺസിൽ പുതിയ പാട്ട്, ഇന്നലെ വന്ന പാട്ട്. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634729.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: സപ്പോർട്ടഡ് ബൈ അപ്പി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

ഷീബ വന്നല്ലോ, ഇനിയിപ്പോ കല്യാണി പാട്ട് തരൂലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് അൻഷാദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അൻഷാദ്, കല്യാണി പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തന്നല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, അൻഷാദ് ഇതിനു മുമ്പും കല്യാണി പാട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്തും തന്നിട്ടുണ്ട്. അതങ്ങനെയാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്ത് കേൾക്കാനാണല്ലോ നമ്മുടെ മലയാളി ഡാ ഉള്ളത് അല്ലെ. അപ്പൊ ചില പാട്ടുകൾക്ക്, പഴയ പാട്ടുകൾ, ഒരുപാട് പഴയ പാട്ടുകൾ, ചിലതൊന്നും ചിലപ്പോൾ എൻ്റെ കയ്യിൽ കാണില്ല. അപ്പൊ ഞാനങ്ങ് പറയും ചെയ്ത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, പിന്നെ തരാമെന്ന്. അപ്പോൾ എന്തായാലും അൻഷാദിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. നമ്മുടെ റിൻസൻ സൈമൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട്, ഷിഹാസ് റാസൽ ഖൈമയിൽ നിന്നും രാഹുലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സലാമാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ മൊത്തം 80s ട്രെൻഡിങ് ആണ്, അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഒരു ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. ഞാൻ വിചാരിച്ചു ഇദ്ദേഹവും കുറ്റക്കാരനാണോ എന്ന്. അത് കഴിഞ്ഞ മണിക്കൂറിൽ ആ ഒരു മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല സ്റ്റൈലുണ്ട് കേട്ടോ സലാം, നന്നായിട്ടുണ്ട് ഫോട്ടോ. പിന്നെ ജോമോൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സീമ, ഷാജി, ഗണേഷ്, അതുപോലെ തന്നെ നിതിൻ ദുബായിൽ നിന്ന് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നിതിൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അബ്ദുളിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. കേറിവാട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ അസീസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജിജിൻ, മെഹബൂബ, നിസാർ, ജയ്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദ്യം വരും. നമ്മുടെ റോഷ്നിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചോദ്യം, സന്തോഷൻ്റെ പാട്ട് ഇന്ന് ശരിയാക്കി തരാം. സന്തോഷം, ഇന്നലെ സമയം കിട്ടിയില്ല. എല്ലാവരുടെ പാട്ടിലേക്ക് എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പടപടേ അങ്ങ് പോകും. ഇപ്പം പിന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുള്ളതുകൊണ്ടേ വർത്തമാനം പറയേണ്ടി വരും കൂടുതലായിട്ട്. അപ്പം നിങ്ങളുടെ പാട്ട് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോവും. പക്ഷെ വിജയിക്കാൻ ഇന്ന് എന്തായാലും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആദ്യം സമ്മാനം ജോയ അലുക്കാസിൻ്റെ സമ്മാനം, അതായത് 22 ക്യാരറ്റ് 9 ഗ്രാം ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. എനിക്കറിയാം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഓരോ ചോദ്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോഴും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ, അങ്ങനത്തെ വിചാരമൊന്നുമില്ല. എല്ലാവർക്കും ഉത്തരം അറിയാം, എല്ലാവരും വായിക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അതുമില്ല, ഇപ്പം എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ടല്ലേ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്. അതാണ്, അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ശ്രദ്ധിക്കുക, ഒരു പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഒരു പ്രിയ താരം പാടിയിരിക്കുന്ന പാട്ടാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നു.

നമുക്ക് പ്രിയപ്പെട്ട ഒരു താരം ഒരു സ്റ്റേജ് ഷോയിൽ പാടിയ പാട്ടാണ് ഇത്. പരമസുന്ദരി എന്നുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇത് ആരാണ് പാട്ട് പാടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഉത്തരം ആ ഉത്തരം ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി. ഉത്തരം അയക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജോയ് ആലുക്കാസ് നൽകുന്ന 9 ഗ്രാം ഗോൾഡ് കോയിൻ 22 ക്യാരറ്റിന്റെ 9 ഗ്രാം ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടാണ് ഇതിന്റെ ഉത്തരം അയക്കാൻ പോകുന്നത്. ആ ഒരു ലക്കി ഡ്രോയിലേക്കാണ് ഇപ്പൊ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഉത്തരം അയക്കുമ്പോൾ 922 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആ പാട്ട് കേൾപ്പിക്കാം, ആ പാട്ടിൻ്റെ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഏത് താരമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്? വേഗം തന്നെ ഉത്തരം അയക്കണം. ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്.

0: വേഗം ശരിയുത്തരമായി ചെയ്യിക്കണേ. ഇനി നമ്മൾ ഈ മണിക്കൂറിലെ തമിഴ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഹായ് എന്ന ചിത്രത്തിലെ നമ്മുടെ നയൻതാരയുടെ ഏറ്റവും പുതിയ ചിത്രത്തിലെ പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. രസഗുള സോങ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Ipo traffic update nokuma on S116. Sheikh Khalifa bin Zayed Street and Sharjah Bhagat bumper to bumper traffic report cheyidirikkunnu on D88 Sheikh Khalifa bin Zayed Street in Mankula Bhagatham bumper to bumper traffic aanu report cheyidirikkunnathu. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 0585829220 ഈ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. എല്ലാവരും എപ്പോഴും സേഫ് ആയി ഡ്രൈവ് ചെയ്യുക.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC.

0: Home 92.2 FM. Home is a feeling. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
0: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
2: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
0: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഗ്രീൻ പാട്ട് ഇന്നലെ നമ്മുടെ സന്തോഷ് കുമാർ ചോദിച്ചാണ്. അപ്പൊ ഇന്നലെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ നീ ചിരിച്ചാൽ നാളെ, അപ്പൂലെ പാട്ട് സന്തോഷിനും അതുപോലെ തന്നെ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നളിനിയമ്മയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മയ്ക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുടെ സന്ദേശങ്ങളുണ്ട്, ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും വന്നിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് തെറ്റുത്തരം വന്നിട്ടുണ്ട്. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോണ്ടേ, നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ്, ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന ചിത്രം കാണാനുള്ള അവസരമാണ് നാളെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന മൂവി കാണാനായിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന് അയക്കാൻ നീളം കൂടുതലാണ്, അതുകൊണ്ട് ഇന്നലെ നമ്മൾ ദൃഷ്ടി എന്ന് അയച്ചു അല്ലേ. ഇന്ന് പാർവതിയുടെ പേര് അയച്ചാൽ മതി കേട്ടോ. പാർവതി തിരുവോത്ത് എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേരും കൂടെ ചേർത്തിട്ട് മെസ്സേജ് അയക്കുക. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്ത് പാർവതി തിരുവോത്ത് എന്നും ചേർത്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്ത് ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് എൻ്റെ മോൻ അയാന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ റേഡിയോയിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ നമ്മുടെ വീട്ടിലുള്ളവർക്കൊന്നും വേണ്ടിയിട്ട് മറ്റെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യാറുണ്ട്. പക്ഷെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ആരെങ്കിലും പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പ്ലേ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ മക്കളെയും പോലെ തന്നെ എൻ്റെ മോനും ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ്. അവന് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവന് മാത്രമല്ല കുഞ്ഞു മക്കൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ട്, വലിയ ആൾക്കാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള വളരെ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ട്, പഴംപൊരി പാട്ട്, കേരളനാട് സോങ് ആണ്. അപ്പോൾ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് അവന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സമർപ്പണം, പിന്നെ എല്ലാ മക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ആൾ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർ ഓഫ് ദി വീക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് സ്കൂളിലേക്ക് വീട്ടിലേക്ക് പോകാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്യാമെന്ന്. നമുക്ക് കേട്ടിട്ട് വരാം ആ പാട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെയാണ് സമർപ്പിക്കുന്നത്. ഹലോ അയാനിക്കുട്ടാ, അയാൻ എന്നാണ് മോൻ്റെ പേര് കേട്ടോ. അയാനിക്കുട്ടാ, റേഡിയോയുടെ വോളിയം കൂട്ടി വെക്കുക കേട്ടോ, അമ്മ പ്ലേ ചെയ്യുന്നുണ്ട്.

അപ്പോ നമ്മുടെ കേരള നാട് പഴംപൊരി പാട്ട് ഞാൻ പറഞ്ഞു, സ്പെഷ്യലായിട്ട് എന്റെ മോൻ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ അയാന് വേണ്ടിയിട്ട് ഒരു പാട്ടാണ്. അപ്പൊ അത് കേട്ടോണ്ടിരുന്നപ്പോ നിർമ്മൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ നിഹാനും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കണേന്ന്. ഷുവറായിട്ടും നിഹാൻ മോനും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളി ഇടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. അപ്പോൾ ഇന്ന് ജോയ് ആലുക്കാസിന്റെ 22 ക്യാരറ്റിന്റെ 9 ഗ്രാം ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ട് ഞാനൊരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പ്രിയ താരം പാടിയ ഒരു സ്റ്റേജ് ഷോയിൽ പാടിയ ആ പാട്ടിന്റെ കുറച്ച് പോർഷനാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് താരത്തിന്. അപ്പോൾ അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇത് ഒന്നും കൂടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുറേ പേര് തെറ്റുത്തരം അയച്ചിട്ടുണ്ട്. അതായത് ശരിയായിട്ട് ആ പാട്ട് പാടിയിട്ടുള്ള പരംസുന്ദരി എന്നുള്ള പാട്ട് ശരിയായിട്ട് പാടിയിട്ടുള്ള ഗായികയുടെ പേരൊക്കെ അയച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം പാടിയ മലയാള താരം പാടിയ മലയാള താരം എന്ന് മാത്രം പറയാൻ പറ്റില്ല, തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രിയ താരം പാടിയിരിക്കുന്നതാണ് ഒരു സ്റ്റേജ് ഷോയിൽ. അപ്പം അതിൻ്റെ പോർഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്ന ആ ഒരു ചെറിയ നമ്മുടെ പ്രിയപ്പെട്ട പാടിയ മലയാളം എന്ന് മാത്രം പറ്റില്ല, തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രിയ താരം പാടിയിരിക്കുന്ന സ്റ്റേജ് ഷോയിൽ. അപ്പം അതിൻ്റെ പോർഷനാണ് ഇപ്പോൾ കേൾപ്പിക്കുന്ന

നമ്മുടെ ആ പ്രിയപ്പെട്ട താരം ഒരുപാട് പേര് ശരിയുത്തരം അയച്ചിട്ടുണ്ട്, കുറേ പേര് തെറ്റുത്തരം അയച്ചതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. ഇത് പാടിയിരിക്കുന്ന ഒറിജിനൽ ഗായികയുടെ പേരല്ല ഈ ഇപ്പോൾ ഈ ഞാൻ കേൾപ്പിച്ച പാട്ട്, ആ ഒരു വേർഷൻ പാടിയിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ഉത്തരം നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. തെറ്റുത്തരം അയച്ചവർക്ക് അത് ശരിയായിട്ട് അയക്കാനുള്ള സമയമുണ്ട്, വേഗം തന്നെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. അടുത്ത മണിക്കൂറിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും മെസ്സേജും ഒക്കെ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും, കേട്ടിരിക്കുക.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED Vadangal Talli, Mohammed Riyas. ED-ക്കെതിരെ ഗുരുതര ആരോപണവുമായി റിയാസിന്റെ സുഹൃത്ത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന് മാത്യു കുഴൽനാടൻ. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല. യമനിൽ സൗദിയുടെ വ്യോമാക്രമണം. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി നീനി പത്മ. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ്. ഇഡിക്ക് നൽകിയ മൊഴി പിൻവലിക്കാൻ വാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് ഹസൻ വാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 18-ന് കോഴിക്കോട്ടുള്ള ഹസൻ വാരിസിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ കള്ളപ്പണം ദുബായിലുള്ള ഫൈജാസിനെ കടത്താൻ വാരിസ് ഇടനിലക്കാരനായെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വാരിസ് ഒപ്പിട്ട് നൽകിയ മൊഴിയിൽ ഇക്കാര്യം ഉണ്ടായിരുന്നു. റിയാസിനെതിരായ നിർണായക തെളിവായാണ് വാരിസിന്റെ മൊഴിയെ ഇഡി കണ്ടത്. എന്നാൽ 20-ന് ഈ മൊഴി പിൻവലിച്ച് വാരിസ് ഇഡിക്ക് നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വാരിസിനെതിരെ ഇഡി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാരിസിന്റെ ആരോപണങ്ങൾ ഇഡി പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ഇഡിയുടെ നിലപാട്. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ തള്ളി മുൻമന്ത്രിയും എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസ്. വീണാട്ടി പണം വാങ്ങിയത് നിയമപരമായാണ്. എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റിയത് സേവനം നൽകിയതിനാണ്. വീണ സേവനം നൽകിയിട്ടില്ലെന്ന് സിഎംആർഎൽ എംഡി മൊഴി നൽകിയിട്ടില്ല. പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം വീണയ്ക്കുണ്ടെന്ന് മുഹമ്മദ് റിയാസ്. റെയ്ഡ് നടത്തി ഒന്നും കിട്ടാതെ വന്നപ്പോൾ തന്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പിണറായി വിജയന്റെ ഇടപാടാണെന്ന് പറയാൻ ഇഡി പറഞ്ഞു. പിണറായിയെ കണ്ടിട്ട് പോലുമില്ല എന്ന് സുഹൃത്ത് മറുപടി പറഞ്ഞു. മകളെ പ്രതിയാക്കണോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. മെയ് 27-ലെ റെയ്ഡ് സംബന്ധിച്ച് പല കഥകളും വന്നു. എന്നാൽ സുഹൃത്തിന്റെ വീട്ടിൽ ഗൌരവമായ വിഷയമാണ് നടന്നതെന്നും മുഹമ്മദ് റിയാസ്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സിഎംആർഎൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. ഇക്കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോകാവുന്ന അത്ര ദൂരത്തിൽ പോകും. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാം എന്ന് ധരിച്ചവർക്കും ധരിക്കുന്നവർക്കുമുള്ള പാഠമാണ് ഇത്. സർക്കാർ കേസെടുക്കണമെന്നാണ് ആവശ്യം. UDF സർക്കാരിന് ഇതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല നടപടി വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളം കേട്ടാൽ വിശ്വസിക്കാൻ മടിക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തുവരും. ഇത്രയും വിവരങ്ങൾ കിട്ടിയാൽ ഇഡിക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും മാത്യു കുഴൽനാടൻ. സിഎംആർ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. AGM ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സിഎംആർ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല CPM-നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും TP രാമകൃഷ്ണൻ. LDFനെ ദുർബലപ്പെടുത്തുക ാണ് UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ ഇഡി. പിണറായി വിജയന് മകൾ വീണ ടിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമെതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അതിനിടെ PMLA കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനും ഇഡി നിലവിൽ ആലോചിക്കുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീംകോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാകും കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുക. വെള്ളപ്പള്ളി നരേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 70 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 21 കേസുകൾ SP ശശിധരന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. PUC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ എത്തിക്കാൻ എന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 കോടിക്ക് മുകളിൽ നികുതി വെട്ടിപ്പെന്ന ജി എസ് ടിയുടെ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രിക്കെതിരെ ഇപ്പോഴത്തെ കായികമന്ത്രി ഒ ജെ ജിനീഷ് മന്ത്രി കള്ളം പറയുന്നു എന്നല്ലേ അബ്ദുറഹ്മാന് പറയാൻ സാധിക്കും. സത്യം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗം പറയാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് കായികമന്ത്രി. ചിറയൻകീഴ് കോൺഗ്രസിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിന് വീഴ്ച സംഭവിച്ചു എന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ എം എം ഹസൻ. രമ്യയുടെ നടപടികൾ ഉചിതമായില്ലെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കെ പി സി സി അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ പി സി സി ഭാരവാഹികളായ മന്ത്രിമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ഡി സി സി അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ ഏകോപനമില്ലായ്മയാണെന്ന് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുറ്റപ്പെടുത്തി. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഭിന്നതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതിനാൽ ധാരണയിലെത്തുന്നതിന് 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഷെർപ്പകളുടെ ശ്രമം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇറാൻ, യുഎഇ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഫോർമുലയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പ്രധാന കാരണം. ഇറാനും യുഎഇയും സൌദി അറേബ്യയും തമ്മിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഉച്ചകോടിയുടെ ആതിഥേയരായ ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും സമവായം ഉറപ്പാക്കി ഡൽഹിയിൽ സംയുക്ത പ്രഖ്യാപനം ഉറപ്പാക്കാനാണ് അംഗരാജ്യങ്ങളിലെ ഷെർപ്പകളും ശ്രമിക്കുന്നത്. യമനിൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ച സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധ വിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യുഎസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. അതിനിടെ ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പാസാക്കി. ദിലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. 2 ഇന്നിംഗ്സുകളിലുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്.
0: കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം FM ന്യൂസ് was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move. You are

0: கேருவாடா மக்களே, கேருவா.
1: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 എഫ്എമ്മിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കുന്നു മലയാളിയിട. ഇന്ന് വ്യാഴാഴ്ചയാണ്. സാധാരണ വ്യാഴാഴ്ചകളിൽ 2 മണി മുതൽ 4 മണി വരെയിൽ ആദ്യത്തെ 1 ഹവർ കഴിഞ്ഞാൽ പിന്നെ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഷീബ മാത്രമായിരിക്കില്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഫൈസൽ റാസിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. നമസ്കാരം. ഒരു സെക്കൻഡ്. ഇനി നമസ്കാരം പറഞ്ഞു.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് ഫൈസൽ? സുഖമായിട്ടിരിക്കുന്നു?
1: വളരെ സുഖമായിരിക്കുന്നു.
0: ഓണത്തിരക്കുകളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ?
1: ഓണം കഴിയാൻ ഇനി ഡിസംബർ ആവണം.
0: അതെ, കഴിഞ്ഞ ആഴ്ച നമ്മളടുത്ത് എന്തോ ഓണക്കളികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒരുമിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. എല്ലാരും കണ്ടോ? ഒരുമിച്ചോ?
1: ഒരുമിക്കാൻ റിഹേഴ്സലൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ, നമ്മുടെ അതിൽ തന്നെ ഉള്ള നിസാർ വയനാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം അവിചാരിതമായി സംഭവിച്ചത്.
0: മനസ്സിലായി മനസ്സിലായി.
1: ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്.
0: വളരെ നല്ലൊരു ഗായകനായിരുന്നു.
1: വളരെ നല്ല ഗായകനായിരുന്നു.
0: ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ പാടി അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായകൻ.
1: ശബ്ദം ഉദിത് നാരായണന്റെ ഒരുപാട് സാമ്യമുള്ള ഒരു ശബ്ദം മാത്രമല്ല, അദ്ദേഹം ഹിന്ദി സോങ്സ് ഒക്കെ പാടുമ്പോൾ ശരിക്ക് ആൾക്കാര് നല്ലൊരു പെർഫോമർ ആയിരുന്നു നിസാർ വയനാട്.
0: അതെ അതെ, അറിയാം അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം കുറച്ച്
1: വളരെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു. അത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഏത് സമയവും മരിച്ചു പോകാവുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഇതാണെന്നുള്ളത് ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ചില സമയത്തൊക്കെ. കാരണം ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെ ശരിക്ക് കുറച്ച് സെൽഫിഷ് ആവണം നമ്മൾ. കാരണം മരിച്ചു പോയാൽ നമുക്ക് മാത്രമാണ് നഷ്ടപ്പെടുന്നത്. പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ സുഹൃത്തുക്കളും എല്ലാവരും മറക്കും, വീട്ടുകാരും കുറച്ചൊക്കെ മറന്ന് മറവിയിലേക്ക് പോയി കല്യാണങ്ങൾക്കും അതുപോലെ സിനിമയ്ക്കും എല്ലാം പഴയ രൂപത്തിലുള്ള ആ ഒരു ലൈഫിലേക്ക് എല്ലാവരും തിരിച്ചു വരും.
0: അതെ, അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് അങ്ങ് ജീവിക്കുകയാണ്
1: രണ്ടു വശത്ത് നോക്കുമ്പോഴും.
0: അതെ,
1: ശരിയാണ്.
0: അതെ അതെ. അപ്പോ ഇനി കുറെ കുറെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഫൈസൽ റാസിക്ക് നമുക്ക് നമ്മുടെ കൂടെ പറയാനുണ്ട്. അപ്പോ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ മൂവീസ് വരും. ഇപ്പോ ഖലീഫയിലൊക്കെ ഒരുപാട് ക്രൂ മെമ്പർ ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഏതൊക്കെ മൂവി കണ്ടു? എങ്ങനെ ഉണ്ടായിരുന്നു? ഓണത്തിന് സ്പെഷ്യൽ മൂവീസ് ഒക്കെ കാണാൻ പോയോ?
1: സ്പെഷ്യൽ മൂവീസ് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇനി വരുന്ന
0: ഖലീഫ കണ്ടു
1: അല്ലേ? ഖലീഫ കണ്ടു.
0: ബാക്കിയുള്ള സിനിമക്കായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ വീക്കെൻഡിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന് പറഞ്ഞ സിനിമ, പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ എത്തുന്ന സിനിമയുണ്ട്. അതുപോലെ തന്നെ ഉർവശി, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി ഒക്കെ ഒരുമിക്കുന്ന ആശ എന്ന
1: സിനിമയുണ്ട്.
0: നമുക്ക് ആശ മൂവിയുടെ ടിക്കറ്റ് കൊടുത്താലോ? കാരണം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരുടെ ടിക്കറ്റ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കൊടുത്തായിരുന്നു.
1: ഈ സമയം നമ്മള് ആശാ മൂവിയുടെ ടിക്കറ്റ് കൊടുക്കാം.
0: അതെ, ആശാ മൂവിയുടെ ടിക്കറ്റ്. 12-ാം തീയതിയാണ് നമ്മൾ ഈ മൂവി ഒരുമിച്ച് കാണാനായിട്ട് പോകുന്നത്. 8 മണിക്കുള്ള സ്പെഷ്യൽ ഷോയാണ്. അപ്പോൾ ആശാ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഇന്നൊന്നും ഞാൻ ചോദ്യമോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഇന്നലെ ഞാൻ ആശ ഞാൻ ചോദിക്കട്ടെ, ഫൈസൽ റാസി ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ പഠിച്ചത്?
1: ഇംഗ്ലീഷ് മീഡിയം.
0: ആ ഓക്കെ.
1: മീഡിയത്തിൽ പഠിച്ച ഒരു കാര്യമുണ്ട്.
0: എന്താണ്?
1: അവസാനം മലയാളം ഉണ്ടാവില്ല, ഇംഗ്ലീഷ് ഉണ്ടാവില്ല.
0: ഇപ്പൊ മലയാളം ഇല്ല, ഇംഗ്ലീഷും ഇല്ലേ?
1: അതല്ല, സാധാരണ ലിറ്ററലി പറയുന്നതാണ്. നമ്മളൊന്നും പഠിച്ചിട്ടല്ല ഒന്നും നേടുന്നത്. മീൻസ് നമ്മൾ ഭാഷ പഠിക്കുന്നത് ഒരുപാട് ആൾക്കാരെ കൂടെ ഇടപഴകുമ്പോഴും, നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു പാഠ്യവിഷയമായി അക്കാഡമിക്കലി അല്ല. നമ്മൾ കുറെ ഹിന്ദിക്കാരായിട്ട് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി
0: നമ്മുടെ എക്സ്പീരിയൻസാണ്
1: ഓരോ ഭാഷയും. നമ്മൾ ഇടപഴകുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ബന്ധങ്ങളും സമയങ്ങളൊക്കെയാണ് നമുക്ക് അതിലെ നമുക്കത് പഠിക്കാൻ പറ്റുന്നത്.
0: ഓക്കെ ഓക്കെ, ശരി. എന്തായാലും മലയാളം മീഡിയം പഠിച്ച കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്കും ഒക്കെ, എന്തായാലും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാലും നമ്മൾ മലയാളം വാക്കുകളുടെ അർത്ഥം പഠിക്കണമല്ലോ
1: അല്ലേ?
0: ഇന്നലെ ഞാൻ ചോദിച്ചു ആശ എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ പറയാമോ എന്ന്.
1: ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ആശ, ആശ ഇഷ്ടത്തോടു കൂടിയുള്ള ആഗ്രഹത്തിനാവും ആശ
0: എന്ന് പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന
1: ഒന്നിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഇഷ്ടം കൂടിയുള്ള ഒരു കാര്യം എന്റെ ആശയാണ് എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ആശയ്ക്ക് ഇതുപോലെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുപോലെ നമ്മള് ഒരുപാട് അർത്ഥങ്ങള് ഞാൻ പറഞ്ഞ പോലെ ഉള്ളതാണ് ഈ ടപ്പിയോക്ക,
0: കപ്പ.
1: കപ്പ, കപ്പക്ക് ഈ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും അല്ല സോറി ഓരോ ജില്ലകളിലും കേരളത്തിൽ തന്നെ പല
0: പേരുകളാണ്.
1: ജില്ലകളിൽ പല സ്ഥലത്തും പല പേരുകളാണ്. കപ്പ, ചീനി, മരച്ചീനി, മത്തോക്ക്, കുള്ളി,
0: മത്തോക്കി എന്ന് എവിടെയാ പറയുന്നത്?
1: മത്തോക്കി എന്റെ നാട്ടില് മത്തോക്ക് എന്ന്
0: പറയുന്നത് തൃശ്ശൂരാ?
1: തൃശ്ശൂര്.
0: ആ അത് ശരി. അത് ഞാൻ വലിയ പിടിയില്ലായിരുന്നു.
1: എനിക്ക് കൊള്ളിയൊക്കെ പറയുന്നത് പിന്നീട് കേട്ടിട്ടില്ല. ആദ്യം മത്തോക്കി എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഈ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് പര്യായ പദങ്ങളുള്ള വാക്കുകൾ മലയാളത്തിലുണ്ട്. അതോരോ ജില്ലയിലും വ്യത്യസ്ത ഭാഷ പോലെ തന്നെ.
0: ഞങ്ങളുടെ തിരുവനന്തപുരത്ത് മരച്ചീനി എന്നാണ് പറയുന്നത്. മരച്ചീനി, കപ്പ, ഇത് രണ്ടുമാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന.
1: കൊള്ളി പറയാറുണ്ട്.
0: കൊള്ളി നമ്മൾ തിരുവനന്തപുരത്ത് പറയാറില്ല. എനിക്ക് തോന്നുന്നു
1: പൂള പറയും. പൂളക്കിഴങ്ങ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ആശയിൽ തുടങ്ങി മരച്ചീനിയിലേക്ക് എത്തിയതാണ്. ഇനിയിപ്പോ ആർക്കെങ്കിലും കപ്പ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതും അങ്ങനെ കഴിച്ചോളൂ. ശരി, അപ്പൊ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഖലീഫ, ഐ ആം ഗെയിം ഒക്കെ മൂവിയിലെ പാട്ടുകളാണ്. അപ്പൊ നമുക്ക് ഐ ആം ഗെയിമില് പാട്ട് കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634729.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പുലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Home 92.2 FM first anniversary birthday bash.
8: Joya Lucas, world's favorite jeweler.
0: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
9: മലയാളിട
10: മലയാളിട
11: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അപ്പൊ നമ്മൾ കേട്ടത് ഏത് മൂവിയിലെ പാട്ടാണ്?
1: സർവം മായ.
0: കറക്റ്റ് ആൻസർ. സമ്മാനം ഒന്നും ഇല്ല കേട്ടോ, സമ്മാനം നമ്മുടെ ലിസ്ണേഴ്സിനാണ്.
1: അതുപോലെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ?
0: ക്വസ്റ്റ്യൻ ഒക്കെ വേണ്ട. ക്വസ്റ്റ്യൻ ഇഷ്ടമാണോ ചോദ്യോത്തര പരിപാടിയിലൊക്കെ പങ്കെടുക്കാനായിട്ട്? ശരി, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു പഴഞ്ചൊല്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ ചോദിച്ചത് അധികമായാൽ അമൃതം. ഉത്തരം പറ.
1: വിഷം.
0: വിഷമമായ
1: രണ്ടും. വിഷമം
0: വിഷം. അധികമായ
1: വിഷം രണ്ടും ഒന്നാണല്ലോ.
0: അധികമായാൽ അമൃതം. വിഷം.
1: വിഷമം
0: അല്ലെ? വിഷമല്ല, വിഷം
1: പറയാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ പ്രോവെർബ്സ് ഉള്ളത് മലയാളത്തിലാന്ന്
0: തോന്നുന്നു.
1: തമിഴിലുണ്ട് അതുപോലെ.
0: തമിഴിൽ എനിക്ക് ഒരുപാട് അറിഞ്ഞൂടെ.
1: തമിഴില് റൊമ്പ இந்த மாதிரி ஃப்ரேஸ் இருக்கு.
0: இருக்கு.
1: இனி ஒன்னு சொல்லுங்க.
0: இனி மலையாளத்திலே சொல்லலாமா? കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കേട്ടതാണ് ആമയും മുയലും കളിയിൽ ശരിക്കും ആരാ ജയിച്ചത്?
1: ശരിക്കും ആമയാണ് ജയിച്ചത്.
0: അല്ല,
1: അതെങ്ങനെ? ഞാൻ പഠിച്ചത് ആമോ ജയിച്ചെന്നാണല്ലോ.
0: അതിപ്പോ എപ്പോഴാ മാറിയെന്നല്ലേ? കഴിഞ്ഞ ദിവസം ഇത് ആരും പറഞ്ഞിട്ട് കുറെ നേരം എണ്ണിച്ചിരിക്കുന്നുണ്ട്. എല്ലാരും നമ്മള് പറയും ആമ മുയലുറങ്ങിപ്പോയി എന്നല്ലേ, ആമ ഓടി ജയിച്ചു എന്നല്ലേ. പക്ഷെ തമിഴ്നാട്ടിലെ ഈ ഇത് ഈ ഒരു ആമ മുയലും കളി വെച്ചപ്പോ
1: മുയലാണ് ജയിച്ചത്.
0: മുയലാണ് ജയിച്ചത്. പക്ഷെ മുയൽ പറഞ്ഞു ആമയാണെന്ന്. അതെങ്ങനെയാണെന്നറിയോ? അവിടെ ആ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കില്ലേ, അവര് ചോദിച്ചു എന്ത് കളിയിൽ ആര് ജയിച്ച്, നീക്ക താനേ എന്ന് ചോദിച്ചപ്പോ മുയൽ പറഞ്ഞു ആമാന്ന്.
1: അത് കലകി.
0: അപ്പൊ മുയൽ പറഞ്ഞു കൊടുത്തു മുയലാണ് ആക്ച്വലി ജയിച്ചതെങ്കിൽ ട്വിസ്റ്റായി പോയി. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ എനിക്ക് എവിടെയോ ഞാനത് കേട്ടിട്ട് ഞാനും കുറയുന്ന ശരിയാണല്ലോ സംഭവം, കൊള്ളാലോ.
1: പഴയ കഥകളിലൊക്കെ ഇതേപോലെ നമുക്ക് കുറെ അറിവ് പകരുന്ന കുറെ കഥകളുണ്ട്. അതുപോലെ മനുഷ്യനെ ഒരിക്കലെ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ഈ മറ്റുള്ള ജീവികളെക്കാളും കൂടുതൽ ആയുസ് വേണമെന്ന് പറഞ്ഞു.
0: ഓക്കെ.
1: അപ്പൊ ദൈവം അന്ന് 1000 വർഷമായിരുന്നു. മറ്റുള്ള ജീവികൾക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നിട്ട് ദൈവം പറഞ്ഞു എനിക്കിന്ന് മുതൽ ആയുസ് ഇല്ല എന്ന് പറഞ്ഞു.
0: ശരി.
1: അപ്പൊ ദൈവം പറഞ്ഞു എനിക്ക് 24 hours സമയം തരാം, നീ പെട്ടെന്ന് പോയിട്ട് ഒരു കുറച്ച് മൃഗങ്ങളെ ജീവികളേക്ക് കുറച്ചു ഐസ് വാങ്ങാൻ പറഞ്ഞു.
0: ഓക്കെ. ആരടുത്താണ്?
1: മനുഷ്യനോട്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: അതായിരിക്കും നിന്റെ ആയുസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനുഷ്യന് ശരാശരി 100 വയസ്സ് കിട്ടിയത്. അപ്പൊ ആദ്യം പോയത് കുരങ്ങന്റെ
0: അടുത്താണ്.
1: പുള്ളി ഒരു 10 വർഷം കൊടുത്തു.
0: ശരി.
1: പിന്നെ പോയത് ഇതേപോലെ കുതിരയുടെ അടുത്താണ്. ആ പുള്ളിയും ഒരു 20 വർഷം കൊടുത്തു.
0: ഓക്കെ.
1: പിന്നെ പോയത് ഡോങ്കിയാണ്, കാരണം മനുഷ്യനെ സഹായിക്കുന്ന ആൾക്കാർ. അപ്പൊ പുള്ളി ഒരു 30 വർഷം കൊടുത്തു ബുദ്ധില്ലാത്തതുകൊണ്ട്.
0: ഓക്കെ.
1: പിന്നെ കൊടുത്തത് നായയാണ്. അപ്പൊ പുള്ളിക്കും കൊടുത്തു ഒരു 20 വർഷം.
0: ഓക്കെ.
1: പിന്നെ മൂങ്ങയാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ 100 വർഷമാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം കൊടുത്ത 10 വർഷത്തെ കുരങ്ങന്റെ സ്വഭാവമായിരിക്കും ആദ്യത്തെ 10 വർഷം.
0: ഓ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട്?
1: അത് കഴിഞ്ഞിട്ട് കുതിര എല്ലാം വെട്ടിപ്പിടിക്കാനും ഒന്നും പിന്നും മിന്നും നോക്കാതെ ഓടി നടക്കുന്ന അങ്ങനെ ഉള്ളതാണ്
0: ഒരു കുതിര. എത്ര വർഷം കൊടുത്ത?
1: 20 വർഷം.
0: ഓ, അപ്പൊ ആദ്യത്തെ 10 വർഷം നമ്മൾ കുരങ്ങനെ പോലെ ആയിരിക്കും. 20 വർഷം പിന്നീട് ഭയങ്കര എനർജറ്റിക് ആയിട്ട്
1: ഓടി നടക്കും.
0: ഫൈൻ. അടുത്ത്
1: ഡോങ്കി, കഴുത.
0: അപ്പൊ 30 വയസ്സ് കഴിഞ്ഞ ബുദ്ധിയില്ല മണ്ടത്രം കാണിക്കില്ല.
1: പിന്നെ ഭാരം ചുമക്കും.
0: ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ
1: ഒരുപാട് ഭാരം ചുമക്കും.
0: ഓക്കെ.
1: അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പട്ടി വരുന്നത്, നായ വരുന്നത്.
0: ഓക്കെ.
1: അത് മക്കൾ പറയും, അച്ഛാ ഇവിടെ വീടും നോക്കണം, ഞങ്ങൾ സിനിമക്ക് പോയിട്ട് വരാന്ന് പറയും. പുള്ളി ഒരു കാവൽക്കാരനായി. പിന്നെ വരുന്ന മൂങ്ങ, അതൊരു 80 വയസ്സ് കഴിഞ്ഞാല് അമ്മേ ഉണ്ണണോ, അപ്പൊ
0: പറയാം
1: വാഷ്റൂമിൽ പോണോ. പിന്നെ മൂങ്ങയുടെ ഒരു
0: ഈ കഥ കൊള്ളാം കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കഥ കേൾക്കുന്നത്. എന്തായാലും സൂപ്പർ കഥ. ശരി,
1: അപ്പൊ ഇതുപോലുള്ള പ്രോവർബ്സും കഥകളൊക്കെ
0: നിറയെ സ്റ്റോക്ക് ഉണ്ട് കയ്യില്, നമുക്ക് അടുത്ത പ്രോഗ്രാംസിലൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിന്നുന്നതെല്ലാം
1: ഞാൻ പറയില്ല.
0: പറയൂല?
1: ഇല്ല.
0: ശരി, അപ്പൊ മിന്നുന്നതെല്ലാം ഡാഷ് എന്താണെന്നുള്ളത് ഫൈസൽ റാസി പറയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കായിട്ടുള്ള ഒരു സമ്മാനം ഞാനിവിടെ കരുതി വെച്ചിട്ടുണ്ട്. അൽ മറായ കാർ റെന്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഉത്തരവായിക്കുമ്പം കേരളം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം. കാരണം നമുക്ക് വരുന്ന മെസ്സേജുകൾ തിരിച്ചറിയാൻ,
1: പിന്നെ നിങ്ങളുടെ പേരും കൂടി.
0: അതെ, അപ്പൊ മിന്നുന്നതെല്ലാം
1: എന്തല്ല
0: എന്നാണ് ആ ഒരു വാക്കാണ് നിങ്ങൾ
1: പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സമ്മാനം?
0: അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 മന്തിന്റെ
1: സബ്സ്ക്രിപ്ഷൻ കിട്ടും.
0: അതെ അതെ, അതാണ്. അപ്പൊ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ അടുത്ത് ഒരു തമിഴ് പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസൽ റാസ്. ഏത് പാട്ടാ?
1: മുത്തുമണിമാല
0: കേക്കാം.
2: 922 Madras Mail. Tamil hit of the heart.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
5: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എവർഗ്രീൻ സോങ്ങുകൾ ഈ പാട്ട് ഇടാണ്. അപ്പം ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഫൈസല് പറയാ താങ്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്.
1: പാട്ട് മാത്രമല്ല, ഇത് പുതിയൊരു അറിവ് കൂടി കിട്ടി. ഇത് എസ് പി അല്ല പാടിയെന്നുള്ളത്,
0: എസ് പി ബി അല്ല, ഇത് അഫ്സൽ പാടിയ വേർഷനാണ്.
1: ഞാൻ ഇത്ര കാലത്ത് എസ് പിയുടെ സോങ് ആണെന്ന് കരുതിയിട്ട്.
0: അല്ല, ആക്ച്വലി ഒറിജിനൽ സോങ് എസ് പി ബി ആണ്, എസ് പി ബി ആണ് പാടിയിരിക്കുന്നത്.
1: പക്ഷെ എനിക്ക് തമിഴിലെ ഈ സോങ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തമിഴിനേക്കാളും വരികളും അതേപോലെ പാടിയതും എനിക്ക് ഇഷ്ടമായത് മലയാളത്തിലാണ്.
0: ആഹാ, ഓക്കെ. മലയാളത്തിലും എസ് പി ബി തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പുതിയ
1: ഗായകരൊക്കെ
0: ഈ പാട്ട് വന്നിട്ട് തന്നെ ഏകദേശം 10-12 വർഷമായി. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു വേർഷൻ കേൾക്കാനും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇതുപോലെ എവർഗ്രീൻ പാട്ടുകളിൽ പഴയ പാട്ടുകളൊക്കെ കുറച്ച് പുതിയ ഗായകരൊക്കെ പാടുന്ന പാട്ടൊക്കെ ഞാൻ ഇടും. കാരണം എല്ലാവരും വളരെ നന്നായിട്ട് പാടുന്നവരാണ്. ആരാണ് ഇല്ലേ, നമ്മുടെ ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികളാണെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് പാടുന്നത്. എനിക്ക് ചില പാട്ടുകള് ഒരുപാട് ഇഷ്ടം തോന്നും, പക്ഷെ അതിന്റെ ട്രാക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല.
1: അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പഴയ പാട്ടുകാരും കഴിവില്ലാത്തവരോ ആയിട്ടല്ല, ഇന്നത്തെ ടെക്നോളജിയിൽ നമ്മളത് പാടുമ്പോൾ അതിന് ക്ലാരിറ്റി, അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കുന്നു, അതല്ലെങ്കിൽ മനോഹരമാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്.
0: ആ അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചില പഴയ ഒത്തിരി പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ ഞാനിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ദാസേട്ടന്റെ പഴയ പാട്ടുകളൊക്കെ അത് നോക്കുമ്പോൾ ട്രാക്ക് നോക്കുമ്പോൾ ചിലതിൽ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. അപ്പൊ നമ്മളത് റേഡിയോയിൽ പ്ലേ ചെയ്യുമ്പം ചില സുഹൃത്തുക്കള് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊരു ഇത് വരില്ലേ, അയ്യോ ഇത് നേരെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്.
1: ദാസേട്ടൻ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഈ ഒരു നമ്മൾ ഏഷ്യാനെറ്റ് ഇതിലൊക്കെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് വരുന്നുണ്ടല്ലോ ഈ പാടുന്നതിൻ്റെ. അപ്പം അതിൽ ഈ നമ്മൾ ഹരിമുരളിയിൽ അതിലൊക്കെ പ്രമദവനൊക്കെ പാടുമ്പോൾ ഒരുപാട് നീട്ട് ഒരുപാട് ശ്വാസം പിടിച്ചിട്ടുള്ള കുറേ സെഗ്മെൻ്റ് ഉണ്ടല്ലോ. അത് കുട്ടികൾ പാടുമ്പോൾ ദാസേട്ട് ഒരിക്കൽ പറഞ്ഞു, മക്കളെ ഞാൻ ഒറ്റ ശ്വാസത്തിൽ പാടിയതല്ല ചിലതൊന്നും, അതൊക്കെ സ്റ്റുഡിയോയിൽ അങ്ങനെ നമ്മൾക്ക് അതിനുവേണ്ടി പുള്ളി അത് പറഞ്ഞു ഓപ്പണായിട്ട്, നിങ്ങൾ അങ്ങനെ അത്രയും ഇതായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു.
0: അപ്പോഴേ നമുക്കിനി ഒരു പാട്ടിന്റെ കൂടെ സമയമുള്ള
1: പാട്ട്,
0: അത് ഫൈസൽ റാസയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള, മിക്കവാറും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, കാരണം മഴക്കാലമല്ലേ എന്ന് പറഞ്ഞ
1: പാട്ടിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട് എന്നറിയോ. ഈ പാട്ടിന്റെ മുന്നേ എഴുതിയതാണ് ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം എന്നുള്ള സോങ്. അത് എൻ്റെ കസിനും എൻ്റെ നൈബറേറ്റിലെ മൻസൂർ അഹമ്മദാണ് അത്
0: എഴുതിയിട്ടുള്ളത്.
1: അപ്പം മൻസൂർ അന്ന് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുള്ളി ഇഷ്ടം എനിക്കിഷ്ടം ഈ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഇത് ഒരു കവിത അല്ല, ഇതിൽ ഇത് നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ഒരിത് മാത്രമുള്ളൂ, കവിത അതിനകത്തില്ല. പിന്നെ അവൻ എഴുതിയതാണ് മഴക്കാലമല്ലേ മഴയല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, ഇതും ഇതേപോലെ സംസാരിക്കുന്നതാ. പക്ഷെ ഇതൊക്കെ ഓർക്കസ്ട്രേഷൻ പാട്ടായിട്ട് വന്നപ്പോ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ടുകൾ എത്രയോ പ്രാവശ്യം നമ്മള് റിപ്പീറ്റ് ചെയ്ത് കേട്ടിരിക്കണ അങ്ങനത്തെ സോങ്സ്. അപ്പൊ അത് വരികൾ നമ്മൾ എഴുതുമ്പോ പലതും ഇതുപോലെ നമ്മള് പ്രൊജിഡൈസ് ചെയ്യരുത്, പ്രിഡിക്റ്റ് ചെയ്യരുത്. ചിലവരെ അതൊന്നും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ ഒരു സോങ് ഒക്കെ. എന്തായാലും മനോഹരമായിട്ടുള്ള ഈ മഴക്കാലമല്ലേ മഴയല്ലേ മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ എന്ന സോങ് നമുക്ക് കേൾക്കാം.
0: ഓക്കെ, ഒപ്പം നമ്മുടെ ഇന്നത്തെ സമയവും ഇവിടെ
1: കഴിയുകയാണ്.
0: അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ
1: കേട്ടുകൊണ്ടിരിക്കുക, നല്ല മെസ്സേജുകളൊക്കെ വന്നോട്ടെ.
0: ശരി, താങ്ക് യു ഫൈസൽ.
1: താങ്ക് യു.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED Vadangal Talli, Mohammed Riyas. ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി റിയാസിന്റെ സുഹൃത്ത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന് മാത്യു കുഴനാടൻ. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല. യമനിൽ സൗദിയുടെ വ്യോമാക്രമണം, ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നീനി പത്മ. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ്. ഇഡിക്ക് നൽകിയ മൊഴി പിൻവലിക്കാൻ വാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് ഹസൻ വാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 18-നാണ് കോഴിക്കോട്ടുള്ള ഹസൻ വാരിസിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ കള്ളപ്പണം ദുബായിലുള്ള ഫൈജാസിനെ കടത്താൻ വാരിസ് ഇടനിലക്കാരനായെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വാരിസ് ഒപ്പിട്ട് നൽകിയ മൊഴിയിൽ ഇക്കാര്യം ഉണ്ടായിരുന്നു. റിയാസിനെതിരായ നിർണായക തെളിവായാണ് വാരിസിന്റെ മൊഴിയെ ഇഡി കണ്ടത്. എന്നാൽ 20-ന് ഈ മൊഴി പിൻവലിച്ച് വാരിസ് ഇഡിക്ക് നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വാരിസിനെതിരെ ഇഡി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാരിസിന്റെ ആരോപണങ്ങൾ ഇഡി പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ഇഡിയുടെ നിലപാട്. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ തള്ളി മുൻമന്ത്രിയും എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസ്. വീണാട്ടി പണം വാങ്ങിയത് നിയമപരമായാണ്. എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റിയത് സേവനം നൽകിയതിനാണ്. വീണ സേവനം നൽകിയിട്ടില്ലെന്ന് സിഎംആർഎൽ എംഡി മൊഴി നൽകിയിട്ടില്ല. പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം വീണയ്ക്കുണ്ടെന്ന് മുഹമ്മദ് റിയാസ്. റെയ്ഡ് നടത്തി ഒന്നും കിട്ടാതെ വന്നപ്പോൾ തന്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പിണറായി വിജയന്റെ ഇടപാടാണെന്ന് പറയാൻ ഇഡി പറഞ്ഞു. പിണറായിയെ കണ്ടിട്ട് പോലുമില്ല എന്ന് സുഹൃത്ത് മറുപടി പറഞ്ഞു. മകളെ പ്രതിയാക്കണോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. മെയ് 27-ലെ റെയ്ഡ് സംബന്ധിച്ച് പല കഥകളും വന്നു. എന്നാൽ സുഹൃത്തിന്റെ വീട്ടിൽ ഗൌരവമായ വിഷയമാണ് നടന്നതെന്നും മുഹമ്മദ് റിയാസ്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സിഎംആർഎൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് മാത്യു കുഴനാടൻ എംഎൽഎ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. ഇക്കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോകാവുന്ന അത്ര ദൂരത്തിൽ പോകും. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാം എന്ന് ധരിച്ചവർക്കും ധരിക്കുന്നവർക്കുമുള്ള പാഠമാണ് ഇത്. സർക്കാർ കേസെടുക്കണമെന്നാണ് ആവശ്യം. യുഡിഎഫ് സർക്കാരിന് ഇതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല നടപടി വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളം കേട്ടാൽ വിശ്വസിക്കാൻ മടിക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തുവരും. ഇത്രയും വിവരങ്ങൾ കിട്ടിയാൽ ഇഡിക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും മാത്യു കുഴനാടൻ. സിഎംആർ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. എജിയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സിഎംആർ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല സിപിഎമ്മിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. ഇഡി നടപടിയെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ടി പി രാമകൃഷ്ണൻ. എൽഡിഎഫിനെ ദുർബലപ്പെടുത്തുക ാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ ഇഡി. പിണറായി വിജയനും മകൾ വീണ ടിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമെതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അതിനിടെ പിഎംഎൽഎ കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ട് പോകാനും ഇഡി നിലവിൽ ആലോചിക്കുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാകും കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുക. വെള്ളപ്പള്ളി നരേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട 70 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 21 കേസുകൾ SP ശശിധരന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. PUC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ എത്തിക്കാൻ എന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 കോടിക്ക് മുകളിൽ നികുതി വെട്ടിപ്പെന്ന ജി എസ് ടിയുടെ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രിക്കെതിരെ ഇപ്പോഴത്തെ കായിക മന്ത്രി ഒ ജെ ജിനീഷ് മന്ത്രി കള്ളം പറയുന്നു എന്നല്ലേ അബ്ദുറഹ്മാന് പറയാൻ സാധിക്കൂ? സത്യം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗം പറയാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് കായിക മന്ത്രി. ചിറയൻകീഴ് കോൺഗ്രസിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിന് വീഴ്ച സംഭവിച്ചു എന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ എം എം ഹസൻ. രമ്യയുടെ നടപടികൾ ഉചിതമായില്ലെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കെ പി സി സി അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ പി സി സി ഭാരവാഹികളായ മന്ത്രിമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ഡി സി സി അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ ഏകോപനമില്ലായ്മയാണെന്ന് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുറ്റപ്പെടുത്തി. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഭിന്നതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതിനാൽ ധാരണയിലെത്തുന്നതിന് 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഷെർപ്പകളുടെ ശ്രമം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനുമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇറാൻ, യുഎഇ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഫോർമുലയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പ്രധാന കാരണം. ഇറാനും യുഎഇയും സൌദി അറേബ്യയും തമ്മിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഉച്ചകോടിയുടെ ആതിഥേയരായ ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും സമവായം ഉറപ്പാക്കി ഡൽഹിയിൽ സംയുക്ത പ്രഖ്യാപനം ഉറപ്പാക്കാനാണ് അംഗരാജ്യങ്ങളിലെ ഷെർപ്പകളും ശ്രമിക്കുന്നത്. യമനിൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ച സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധ വിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യുഎസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. അതിനിടെ ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പാസാക്കി. ദിലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. 2 ഇന്നിംഗ്സുകളിലുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982. Ningal kekunnathu Home 92.2 FM. Home is a feeling.

0: നമ്മുടെ ഹോം എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്ത് നിന്ന് നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ്എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: First anniversary birthday bash.
6: Joya Lucas, world's favorite jeweler.
5: Supported by akbartravels.com, Almaraya car rentals and Volcano LED solutions.
7: You're tuned into Home 92.2 FM. Home is the feeling.

0: home of a birthday bash. Win 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം, അതായത് EVM ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത്? ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. തിരുവനന്തപുരം വെസ്റ്റ്, കോഴിക്കോട് നോർത്ത്, എറണാകുളം, പറവൂർ, ഇതിലേതാണ് ഉത്തരം? ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്നേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED Vadangal Thalli Mohammed Riyas. ED-ക്കെതിരെ ഗുരുതര ആരോപണവുമായി റിയാസിന്റെ സുഹൃത്ത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന് മാത്യു കുഴൽനാട്. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല. യമനിൽ സൗദിയുടെ വ്യോമാക്രമണം. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നീനി പത്മ. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ ബാരിസ്. ഇഡിക്ക് നൽകിയ മൊഴി പിൻവലിക്കാൻ ബാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് ഹസൻ ബാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 18-ന് കോഴിക്കോട്ടുള്ള ഹസൻ ബാരിസിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ കള്ളപ്പണം ദുബായിലുള്ള ഫൈജാസിനെ കടത്താൻ വാരിസ് ഇടനിലക്കാരനായെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വാരിസ് ഒപ്പിട്ടു നൽകിയ മൊഴിയിൽ ഇക്കാര്യം ഉണ്ടായിരുന്നു. റിയാസിനെതിരായ നിർണായക തെളിവായാണ് വാരിസിന്റെ മൊഴിയെ ഇഡി കണ്ടത്. എന്നാൽ 20-ന് ഈ മൊഴി പിൻവലിച്ച് വാരിസ് ഇഡിക്ക് നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വാരിസിനെതിരെ ഇഡി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാരിസിന്റെ ആരോപണങ്ങൾ ഇഡി പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ഇഡിയുടെ നിലപാട്. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ തള്ളി മുൻമന്ത്രിയും എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസ്. വീണാട്ടി പണം വാങ്ങിയത് നിയമപരമായാണ്. എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റിയത് സേവനം നൽകിയതിനാണ്. വീണ സേവനം നൽകിയിട്ടില്ലെന്ന് സിഎംആർഎൽ എംഡി മൊഴി നൽകിയിട്ടില്ല. പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം വീണയ്ക്കുണ്ടെന്ന് മുഹമ്മദ് റിയാസ്. റെയ്ഡ് നടത്തി ഒന്നും കിട്ടാതെ വന്നപ്പോൾ തന്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പിണറായി വിജയന്റെ ഇടപാടാണെന്ന് പറയാൻ ഇഡി പറഞ്ഞു. പിണറായിയെ കണ്ടിട്ട് പോലുമില്ല എന്ന് സുഹൃത്ത് മറുപടി പറഞ്ഞു. മകളെ പ്രതിയാക്കണോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. മെയ് 27-ലെ റെയ്ഡ് സംബന്ധിച്ച് പല കഥകളും വന്നു. എന്നാൽ സുഹൃത്തിന്റെ വീട്ടിൽ ഗൌരവമായ വിഷയമാണ് നടന്നതെന്നും മുഹമ്മദ് റിയാസ്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സിഎംആർഎൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. ഇക്കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോകാവുന്ന അത്ര ദൂരത്തിൽ പോകും. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാം എന്ന് ധരിച്ചവർക്കും ധരിക്കുന്നവർക്കുമുള്ള പാഠമാണ് ഇത്. സർക്കാർ കേസെടുക്കണമെന്നാണ് ആവശ്യം. UDF സർക്കാരിന് ഇതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല നടപടി വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളം കേട്ടാൽ വിശ്വസിക്കാൻ മടിക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തുവരും. ഇത്രയും വിവരങ്ങൾ കിട്ടിയാൽ ഇഡിക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും മാത്യു കുഴൽനാട്. സിഎംആർ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. AGM ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സിഎംആർ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല CPM-നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും TP രാമകൃഷ്ണൻ. LDFനെ ദുർബലപ്പെടുത്തുക ാണ് UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ ഇഡി. പിണറായി വിജയനും മകൾ വീണ ടിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമെതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അതിനിടെ PMLA കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനും ഇഡി നിലവിൽ ആലോചിക്കുന്നുണ്ട്. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീംകോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാകും കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുക. വെള്ളപ്പള്ളി നരേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 70 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 21 കേസുകൾ SP ശശിധരന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. PUC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. അർജന്റീനൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ എത്തിക്കാൻ എന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 കോടിക്ക് മുകളിൽ നികുതി വെട്ടിപ്പെന്ന ജി എസ് ടിയുടെ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രിക്കെതിരെ ഇപ്പോഴത്തെ കായിക മന്ത്രി ഒ ജെ ജിനീഷ് മന്ത്രി കള്ളം പറയുന്നു എന്നല്ലേ അബ്ദുറഹ്മാന് പറയാൻ സാധിക്കൂ? സത്യം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗം പറയാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് കായികമന്ത്രി. ചിറയൻകീഴ് കോൺഗ്രസിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിന് വീഴ്ച സംഭവിച്ചു എന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ എം എം ഹസൻ. രമ്യയുടെ നടപടികൾ ഉചിതമായില്ലെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കെ പി സി സി അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ പി സി സി ഭാരവാഹികളായ മന്ത്രിമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ഡി സി സി അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ ഏകോപനമില്ലായ്മയാണെന്ന് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുറ്റപ്പെടുത്തി. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഭിന്നതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതിനാൽ ധാരണയിലെത്തുന്നതിന് 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഷെർപ്പകളുടെ ശ്രമം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇറാൻ, യു എ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഫോർമുലയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പ്രധാന കാരണം. ഇറാനും യു എയും സൌദി അറേബ്യയും തമ്മിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഉച്ചകോടിയുടെ ആതിഥേയരായ ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും സമവായം ഉറപ്പാക്കി ഡൽഹിയിൽ സംയുക്ത പ്രഖ്യാപനം ഉറപ്പാക്കാനാണ് അംഗരാജ്യങ്ങളിലെ ഷെർപ്പകളും ശ്രമിക്കുന്നത്. യമനിൽ വീണ്ടും വ്യോമാക്രമണം ഘടിപ്പിച്ച സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധ വിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. അതിനിടെ ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പാസാക്കി. ദിലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. 2 ഇന്നിംഗ്സുകളിലുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
7: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.
8: യു ആർ ലിസണിംഗ്

0: വെരി വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ വലിയ എനർജിയും കാര്യമൊന്നുമില്ല എന്തോ ചെറുതായിട്ട് ഇങ്ങനെ പനിച്ച് തുടങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് പനിച്ച് തുടങ്ങുക എന്നുള്ളതല്ല നമുക്കൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ശരീരം എന്തൊക്കെയോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് മോനെ നിനക്ക് ചെറുതായിട്ട് ഞാനൊരു സംഭവം നിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ ബോഡി തന്നെ നമുക്ക് പറഞ്ഞു തരുമല്ലോ ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പം ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ട് സോ എന്ന് കരുതി ഇപ്പൊ പനി ഇങ്ങനെ റേഡിയോയിലൂടെ ഒന്നും ഒരിക്കലും പകരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളാരും പേടിക്കണ്ട നിങ്ങളൊക്കെ സേഫാണ് കേട്ടോ പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുക അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ എനിവേ എന്തായാലും UAE ദുബായിൽ ശരിക്കും ആഘോഷങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് പ്രത്യേകിച്ചും എല്ലായിടത്തും ഓണത്തിൻ്റെതായിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് അസോസിയേഷൻസിൻ്റെ ഓണങ്ങൾ ഒരുപാട് സംഘടനകളുടെ ഓണങ്ങൾ ആൻഡ് ഒരുപാട് കൂട്ടായ്മകൾ ഒരുപാട് സൗഹൃദങ്ങളെല്ലാം ചേർന്നുള്ള ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണല്ലോ ആ കൂട്ടത്തിൽ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി കൂടിയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഗംഭീര സെലിബ്രേഷൻസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എല്ലാം വഴിവഴിയായിട്ട് തന്നുകൊണ്ടേയിരിക്കും ആൻഡ് മെയിൻലി 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാൻ ഇന്നും അവസരമുണ്ട് ഇന്നത്തെ ഷോയുടെ ഏതെങ്കിലും ഒരു സമയത്ത് കയറിയിട്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതായിരിക്കും സ്വർണം സ്വന്തമാക്കാനുള്ള ചോദ്യം സോ ശ്രദ്ധയെപ്പോഴും റോഡിൽ തന്നെ വേണം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് കുറച്ചൊക്കെ ഒരു ശ്രദ്ധ റേഡിയോയിലേക്ക് കൊടുത്തോളൂ എപ്പോഴാണ് കൃത്യമായിട്ട് ആ ചോദ്യം വരുന്നത് അപ്പോൾ തന്നെ ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് റെഡിയായി തയ്യാറായി നിന്നോളൂ കേട്ടോ UAE ഇന്ന് വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ സാധനം അല്ലെങ്കിൽ ഒരു കിഡിലൻ സംഗതി കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ വാവ് അടിച്ച് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു സംഗതി ആക്ച്വലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് ലൂപ്പ് പദ്ധതി ദുബായ് ലൂപ്പ് എന്ന് കേൾക്കുമ്പോഴേ ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ദുബായ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 150 കിലോമീറ്റർ നീളം വരുന്ന ഒരു ടണലാണ് വരാൻ വേണ്ടി പോകുന്നത് ഇലോൺ മസ്കിൻ്റെ ബോറിംഗ് എന്ന കമ്പനിയാണ് ഈ ഒരു ടണൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ UAE ആക്ച്വലി UAE ഒരു ഗതാഗത മേഖലയിൽ തന്നെ വലിയൊരു കുതിച്ചു ചാട്ടത്തിനാണ് ഇത്തരത്തിൽ ഇലോൺ മസ്കിൻ്റെ ഈ ടണലിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ടുള്ള ദി ബോറിംഗ് കമ്പനിയായിട്ട് ചേർന്നുകൊണ്ട് ദി ബോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബോർവെല്ലിൻ്റെ ബോറാണ് കേട്ടോ അല്ലാതെ ബോറടിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ ഒരു ജോലിക്ക് ശ്രമിക്കാമല്ലോ എന്നാലും വിചാരിക്കരുത് ആ ബോറിംഗ് അല്ല ദ ബോറിംഗ് കമ്പനി ഈ ഒരു പദ്ധതിക്കായിട്ട് UAE ആൻഡ് അവരുടെ അനുബന്ധ നിക്ഷേപ സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും എല്ലാം ചേർന്ന് ഏതാണ്ട് ഒരു $3 ബില്യൺ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ 150 കിലോമീറ്ററിലധികം നീളത്തിലാണ് ഈ അണ്ടർഗ്രൗണ്ട് ടണലുകൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് സോ അതിവേഗത്തിലുള്ള ട്രാവൽ അതാണ് ശരിക്കും ഈ ഒരു ദുബായ് ലൂപ്പ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നത് പുതിയ നിക്ഷേപത്തോടെ ബോറിംഗ് കമ്പനിയുടെ ആകെ മൂല്യം ഏതാണ്ട് $23 ബില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട് സോ എന്തായാലും കാത്തിരിക്കുന്ന ദുബായിയുടെ അത്രയും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകളുടെ കൂട്ടത്തിലേക്ക് നാളത്തെ ദുബായിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊജക്ടുകളുടെ കൂട്ടത്തിലേക്ക് നമുക്കിനി ഇതിനെയും ചേർത്ത് പറയാം ദുബായ് ലൂപ്പിനെയും നമുക്ക് ചേർത്ത് പറയാം ഒഫ്കോഴ്സ് ദുബായിൽ കാര്യങ്ങൾ പേപ്പറിൽ നിന്നും റിയാലിറ്റിയിലേക്ക് എത്തുന്നത് എത്ര വേഗത്തിലാണെന്ന് നമുക്കറിയാം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന നമ്മൾ കോൺസെപ്റ്റായിട്ട് മാത്രം കരുതിയിരുന്ന ഒരു സംഗതി നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരിക എന്ന ആ ഒരു അത്ഭുതം പലതവണ ദുബായ് ആവർത്തിച്ചിട്ടുള്ളതാണ് ഇത്തവണയും അതിവൈകാതെ തന്നെ സംഭവിക്കുന്നതായിരിക്കും ഇനിയും എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഏതെന്നറിയാലോ ഈ ആഴ്ച നമുക്ക് ഒന്നല്ല 2 സിനിമകളാണുള്ളത് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരുമുണ്ട് ആശയുമുണ്ട് അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർക്കുള്ള ടിക്കറ്റാണ് കരുതി വെച്ചിട്ടുള്ളത് പാട്ട് കേട്ട് ഓടി തിരിച്ചു വാ ആ സമയത്ത് ടിക്കറ്റ് തരാം
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ്
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: 1. Pistol number 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

മാത്യു തോമസ് എന്ന നടൻ അദ്ദേഹത്തിന്റെ ഏർലി സ്റ്റേജിൽ, അദ്ദേഹത്തിന്റെ ഒരു കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കയറുന്ന ആ ഒരു പ്രായത്തിൽ നമുക്ക് മുന്നിലേക്ക് കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ആ ഒരു ക്യാരക്ടറായിട്ട് വന്നതാണ്. അന്നേ ഭയങ്കര ക്യൂട്ട്നെസ് തോന്നിയ ആ ഒരു പയ്യൻ സാധാരണഗതിയിൽ ആ ഒരു പ്രായക്കാരൻ്റെ, ഒരു പ്ലസ് ടുക്കാരൻ്റെ എല്ലാവിധ ചാവല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തണ്ണീർമത്തൻ ദിനങ്ങൾ അത്രയും വലിയ ഹിറ്റായി മാറിയ സിനിമയിലൂടെ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തി. പിന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മുന്നിൽ വളർന്ന ഒരാളാണ് മാത്യു തോമസ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒരു സിനിമയാണ് നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. മാത്യു തോമസ് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ 20 വർഷത്തിലേറെയായി മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രിയായി നിൽക്കുന്ന, മലയാളത്തിന്റെ ഒരു റെപ്രസെന്റേഷനായി മറ്റ് ഇൻഡസ്ട്രീസിൽ പോലും വളരെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്ന പാർവതി തിരുവോത്തുണ്ട്, ഉണ്ണിമായ പ്രസാദ് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ. സിദ്ധാർത്ഥ് ഭരതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മലയാളത്തിലെ ഈ അണ്ടർ റേറ്റഡ് ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 3 പേരിൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥ് ഭരതനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. കാരണം ഒരു ഗംഭീര പ്രതിഭയാണ് അദ്ദേഹം അഭിനയത്തിന്റെ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ നമ്മുടെ മമ്മൂക്കൻ്റെ ഒപ്പം ചെയ്ത ഭ്രമയുഗം സിനിമയിലെ ആ ഒരു ക്യാരക്ടറിന്റെ, ആ ഒരു പാചകക്കാരന്റെ വേഷമുണ്ടല്ലോ, അത് നമുക്ക് വേറൊരു നടനെയും അവിടെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം അത്രയും ഗംഭീരമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം പലപ്പോഴും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാൻ ആക്ടർ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിന്റെ നമ്മളെല്ലാവരും കൈയടിക്കുന്ന ഒരു മികച്ച പ്രകടനം തന്നെ ആയിരിക്കും നമുക്ക് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരിൽ കാണാൻ പറ്റുന്നത് എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് വിജയരാഘവൻ സാറിന്റെ ഒരു ചെറിയ ഇന്റർവ്യൂ പോർഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എഡ്ജ് ഓഫ് ദി സീറ്റിൽ അത്ര മാത്രം ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരിക്കും. ആൻഡ് ചില റിയൽ സ്റ്റോറി റെലവൻസുകൾ അല്ലെങ്കിൽ റിയൽ സ്റ്റോറിന്റെ ചില മെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഒരു യഥാർത്ഥ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ പുരോഗമിക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ വൈകിട്ട് നമുക്ക് ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട് ഈ സിനിമ കാണാം. അല്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീക്കെൻഡിൽ ടിക്കറ്റ് കിട്ടാത്തവർ, നമ്മുടെ ഷോയിലൂടെ ടിക്കറ്റ് കിട്ടാത്തവർ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് തന്നെ ഈ ആഴ്ച സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സിനിമയാണല്ലോ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് വിജയിപ്പിച്ചിരിക്കണം. അപ്പം ഈ ഒരു കോണ്ടസ്റ്റിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരുടെ, നിങ്ങളാരും കുറ്റക്കാരല്ല, പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരായിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളത് നാളെ നമുക്ക് തിയേറ്ററിൽ നിന്നറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ടിക്കറ്റുകൾ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എൻ്റെ സീസണിൽ എടുത്തിട്ടുള്ളത് ചില മികച്ച പോലീസ് സിനിമകളാണ്. മലയാളത്തിൻ്റെ, മലയാള സിനിമയുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ റെപ്രസെൻറ്റേഷനായി മാറിയിട്ടുള്ള ഒരു സിനിമ. ആ സിനിമയുടെ ഏതാണ്ട് 80% കൂടുതലും പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആൻഡ് ആ സിനിമയിൽ നിന്നുള്ള ഒരു പാട്ട് ഞാനിപ്പോൾ കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി ക്ലൂസും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ അത് ഏതാണ് സിനിമ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ.

0: റൈറ്റ്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ആലപ്പുഴയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ ആലപ്പുഴ ഈ ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ സിനിമയുടെ പ്രധാന രംഗങ്ങളൊക്കെ നടക്കുന്നത് കാസർഗോഡ് കാസർഗോട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷന്റെയൊക്കെ ചുറ്റുവട്ടത്തിലാണ്. ഈ സിനിമയിലെ പ്രസാദ് എന്ന കള്ളൻ ഒരു കാരണവശാലും നമ്മൾ മറക്കാറില്ല. കാരണം മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച കള്ളന്മാരിൽ ഒരാളാണ് ഈ സിനിമയിൽ നമ്മൾ കണ്ട പ്രസാദ് എന്ന കള്ളൻ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏതാണ് കേസെന്ന്. ഒരു മാലമോഷണത്തിൻ്റെ കേസാ മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും. ദിലീഷ് ബോധൻ സംവിധാനം ചെയ്ത ഒരു ഗംഭീര സിനിമയാണ് ഈ ഒരു ചിത്രം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു വലിയ പേരാണ് കേട്ടോ, കുറച്ച് വലിയൊരു പേരാണ്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അതിൻ്റെ ഷോർട്ട് ഫോംസ് ആയിട്ട് അയച്ചാലും ഞാനത് പരിഗണിച്ചോളാം. പെട്ടെന്ന് വലിയ പേരൊക്കെ മെസ്സേജ് അയക്കാൻ അല്ലെങ്കിൽ മറ്റേ സ്പെല്ലിങ്ങൊക്കെ നോക്കിയിട്ട് ആരും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിൻ്റെ HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. സ്വന്തമാക്കിക്കോ കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 9-2 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഈ ഒരു സമയത്ത് ദുബായിലെ റോഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പലയിടത്തും കുറച്ചധികം കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൽഖേൽ റോഡിൽ ഓൾമോസ്റ്റ് ദുബായ് ഹിൽസ് സ്റ്റേറ്റിന്റെ അടുത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതേ ഏരിയയിൽ തന്നെ കുറച്ചധികം കഞ്ചഷൻസ് അൽഖേൽ റോഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽഖേൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഈ ഒരു സമയത്ത് കാണപ്പെടുന്നത് കേട്ടോ. ഹെസ സ്ട്രീറ്റിലും വലിയ കഞ്ചഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഉമ്മസഖീം സ്ട്രീറ്റിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഒരു വെഹിക്കിൾ കൗണ്ട് കൂടുതലുണ്ട്, ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഷെയ്ഖ് റാഷിദ് റോഡിൽ നിന്നും റിബാസ് സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്നിടത്തായിട്ട് ഗറൂദ് ഭാഗത്തായിട്ട് കുറച്ചു നേരമായി, ഒരു 20 മിനിറ്റിന് കൂടുതലായി അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല. ഇപ്പോഴും അവിടെ ഒരു കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് എയർപോർട്ട് സ്ട്രീറ്റിലും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ട്രാഫിക് കഞ്ചഷൻസ് കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും എത്തിഹാദ് ടോൾ റോഡിലേക്ക് വരികയാണെങ്കിൽ ഇല്ല. സാധാരണഗതിയിൽ ആ ദുബായ് നമ്മുടെ ദുബായ് പോലീസിൻ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ആണല്ലോ. ഇന്ന് അത്രയൊന്നും ട്രാഫിക് ഇല്ലെന്ന് ആരും ഓഫീസിലേക്കൊന്നും പോയില്ലേ. എത്തിഹാദ് ടോൾ റോഡിൽ ഓൾമോസ്റ്റ് അൽനാദ ഷാർജയൊക്കെ എത്തുന്ന സമയത്താണ് ട്രാഫിക് ഒന്ന് ബിൽഡപ്പ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. മാപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. ഇനിയും എന്തായാലും മറിച്ചാണ് സാഹചര്യം എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ. അൺയൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയിച്ചോളൂ. മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ വാട്സാപ്പിലൂടെ 0585829220 നമുക്കിത് പിറകെ വരുന്ന മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
5: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നും അല്ല ജീവിതം. ജീവിതം നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
4: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
13: ശ്രദ്ധിക്കണ്ട.
12: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
14: അണ്ണം പേടിക്കണ്ട,
15: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
12: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക.
16: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
17: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
13: സെഞ്ചുറി ബാൻഡ്, ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
14: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
13: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
14: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
13: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് ആൻഡ് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർമാർക്കറ്റ്.
14: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: ഈ ആപ്പിൾ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം പറയണ്ട പറയണ്ടെന്ന് വിചാരിച്ചതാണ്. നമ്മളൊന്നിനെയും ഡീഗ്രേഡ് ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ആപ്പിൾ വലിയൊരു മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സംഭവം ഫോൾഡബിൾ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇറക്കി. സാധാരണ ആപ്പിൾ എല്ലാ വർഷവും ഇത്തരത്തിൽ സെപ്റ്റംബർ മാസങ്ങളിൽ അവരുടെ പുതിയ മോഡലുകൾ ഇറക്കുന്ന സമയത്ത്, ഐഫോണിന്റെ പുതിയ മോഡലുകൾ ഇറക്കുന്ന സമയത്ത് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ട്വീറ്റാണ്, നിങ്ങളുടെ ഫോൺ എപ്പോൾ മടക്കാൻ പറ്റും, ഞങ്ങളുടെ ഫോൺ ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് മടക്കാൻ പറ്റും, നിങ്ങളുടെ ഇതുവരെ മടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നിവിടെ ആക്ച്വലി ഭയങ്കര ഡിബേറ്റ് നടക്കുന്നതിനിടയിൽ നമ്മുടെ തമിഴ് സ്റ്റേഷനിലുള്ള ഫ്രണ്ട്സ് ആകും, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയണം. അപ്പോൾ അതിൽ ആൻഡ്രോയിഡ് പക്ഷത്തു നിന്ന് ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു വർത്തമാനം, അതായത് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ ഫോൺ മടക്കിയിട്ടുണ്ട്, ഇപ്പോൾ വിജയ് മുഖ്യമന്ത്രിയായി, ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫോണൊന്ന് മടക്കാൻ പറ്റുന്നതെന്ന്. സംഭവം സത്യമല്ലേ? ഏതോ കാലത്ത് അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ ഏതോ കാലത്ത് മറ്റ് ബ്രാൻഡുകൾ അച്ചീവ് ചെയ്ത ഒരു സംഗതിയെ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ സി, ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയത് വിലയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വില കൂടി എന്ന് മാത്രമല്ല, ഇപ്പോൾ 17 അല്ലെങ്കിൽ 17 സീരീസിലുള്ള ഡിവൈസുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ 16 സീരീസിലെ ഫോണുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും വൻ തിരിച്ചടിയാണ് നേരിട്ടിട്ടിരിക്കുന്നത്. കാരണം വില ഒരു രക്ഷയില്ലാത്ത കൂടുതലാണ് കൂടിയിരിക്കുന്നത്. 5,099 ദിർഹംസ് മുതൽ 13,599 ദിർഹംസ് വരെയാണ് ഐഫോൺ 18 സീരീസിൻ്റെയും ഡിയോയുടെയും കംപ്ലീറ്റ് പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഏറ്റവും കൂടിയ ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 1 ഡുവോയിലെ മടക്കാൻ പറ്റുന്ന ഫോൺ, ഫോൾഡബിൾ ഡിവൈസിലെ 2 TB ഡിവൈസിന് 13,599 ദിർഹംസാണ് അവർ വിലയിട്ടിട്ടുള്ളത്. അതിൻ്റെ ബേസ് മോഡൽ 256 GB മെമ്മറി ഉള്ളതിന് 8,499 ദിർഹംസുമാണ് വില വന്നിട്ടുള്ളത് കേട്ടോ. ഐഫോൺ 18 ഇവർ പുറത്തിറക്കിയിട്ടില്ല, അത് അടുത്ത വർഷം ഇറക്കത്തുള്ളൂ. 18 പ്രോ മുതലാണ് മോഡലുകൾ തുടങ്ങുന്നത്. 18 പ്രോയിലേക്ക് വരികയാണെങ്കിൽ 5,099 ദിർഹംസാണ് 18 പ്രോൻ്റെ 256 GB വന്നിട്ടുള്ളത്. ആകെ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ 17 പ്രോയെ വെച്ച് നോക്കുമ്പോൾ A19 പ്രോസസ്സർ A20 പ്രോസസ്സറായിട്ട് മാറിയിട്ടുണ്ട്. വേറെ ബാറ്ററിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ റാമിലോ ഒന്നും തന്നെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ വിലവർദ്ധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എനിക്കറിഞ്ഞൂടാ ഗൈസേ, ആപ്പിൾ പ്രേമികൾക്കൊക്കെ എന്തായാലും വൻ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 18 പ്രോ എത്തിയതോടെ 17 വില കുതിച്ചുയർന്നപ്പോഴത്തേക്കും ഇതിനുമാതിരി ഇരട്ടത്താപ്പ് പരിപാടിയായിപ്പോയി എന്നുള്ള വിമർശനങ്ങളും സർവ്വസജീവമായിട്ട് തന്നെ പലയിടത്തും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ ആക്ച്വലി ശരിക്കും ഇവിടെയുള്ള യുഎയിലുള്ള നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ഭയങ്കര ലാഭമായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയിലെ വില നിലവാരം വെച്ച് പറയാനാണെങ്കിലും ഇപ്പോൾ യുഎയിൽ നമ്മൾ ഈ ഐഫോൺ ഡുവോൻ്റെ ബേസ് മോഡൽ എടുക്കുന്നതിന് 220,000 രൂപയാണ് ആവുന്നത്. അതേസമയത്ത് ഇന്ത്യയിലെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 300,000 കുറവ്, അതായത് 300,000 തന്നെ കൂട്ടിക്കോ, 299,900 ആണ് ഇപ്പോൾ ശരിക്കും വില വന്നിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ പറയാനാണെങ്കിലും നാട്ടിൽ നിന്നൊരു ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു, 10-20,000 രൂപ വിസയ്ക്ക് കൊടുത്തു, 10,000, 10,000, 20,000 അപ്പാണ്ടും ടിക്കറ്റ് എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ പോലും 10,000-40,000 രൂപ, ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ യുഎ വന്ന് ഫോണും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോക്കൂടെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും 10-30,000 രൂപ ലാഭമായിരിക്കും നാട്ടിലുള്ളവർക്ക് യുഎയിൽ വന്ന് ഫോൺ വാങ്ങിയിട്ട് പോകുന്നു. അത്രയും വലിയ വിലയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇവർ ഫോൺ ഇട്ടിട്ടുള്ളത്. ഇനി വേ എന്തായാലും ചിലപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ, അത് ഈ വില വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളോ അനിയനോ അനിയത്തോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ വേണമെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ സംഗതിയുടെ പേര് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുൻകരുതൽ എടുത്തു വെച്ചാൽ നല്ലതാണ് കേട്ടോ. ചേട്ടാ അല്ലെങ്കിൽ മാമ അങ്കിൾ ഒരു ഫോൺ വാങ്ങിയിട്ട് കൊണ്ട് തരുമോ, ഐഫോണിൻ്റെ ഡുവോ വാങ്ങിക്കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് പോയേക്കരുത്, നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലത്. അതാണ് ലാഭം, അല്ല നാട്ടിലേക്ക്, സോറി, ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടു നല്ലത്, നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഇനി എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആശ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ഉണ്ട്, 9 ഗ്രാമിൻ്റെ 22-ക്യാരറ്റ് ഗോൾഡ് അത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ആ ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്കൊരു അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. ഏത് സമയത്തും ആ ചോദ്യം പ്രതീക്ഷിക്കാം, ആ സമയത്ത് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കണം. ആ സമയത്ത് അതിലൂടെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 9 ഗ്രാമിൻ്റെ 22-ക്യാരറ്റ് ഗോൾഡ്. പിന്നെയും ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. Stay tuned to Home 92.2 FM.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും.

0: ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED Vadangal Talli, Mohammed Riyas. ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി റിയാസിന്റെ സുഹൃത്ത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന മാത്യു കുഴൽനാടൻ. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല. യമനിൽ സൗദിയുടെ വ്യോമാക്രമണം. ഇറാനുമായി ചർച്ചയ്ക്ക് സാധ്യതയെന്ന് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ്. ഇഡിക്ക് നൽകിയ മൊഴി പിൻവലിക്കാൻ വാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് ഹസൻ വാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 18-ന് കോഴിക്കോട്ടുള്ള ഹസൻ വാരിസിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ കള്ളപ്പണം ദുബായിലുള്ള ഫൈജാസിനെ കടത്താൻ വാരിസ് ഇടനിലക്കാരനായെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വാരിസ് ഒപ്പിട്ട് നൽകിയ മൊഴിയിൽ ഇക്കാര്യം ഉണ്ടായിരുന്നു. റിയാസിനെതിരായ നിർണായക തെളിവായാണ് വാരിസിന്റെ മൊഴിയെ ഇഡി കണ്ടത്. എന്നാൽ 20-ന് ഈ മൊഴി പിൻവലിച്ച് വാരിസ് ഇഡിക്ക് നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വാരിസിനെതിരെ ഇഡി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാരിസിന്റെ ആരോപണങ്ങൾ ഇഡി പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ഇഡിയുടെ നിലപാട്. സിഎംആർഎൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ തള്ളി മുൻമന്ത്രിയും എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസ്. വീണാട്ടി പണം വാങ്ങിയത് നിയമപരമായാണ്. എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റിയത് സേവനം നൽകിയതിനാണ്. വീണ സേവനം നൽകിയിട്ടില്ലെന്ന് സിഎംആർഎൽ എംഡി മൊഴി നൽകിയിട്ടില്ല. പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം വീണയ്ക്കുണ്ടെന്ന് മുഹമ്മദ് റിയാസ്. റെയ്ഡ് നടത്തി ഒന്നും കിട്ടാതെ വന്നപ്പോൾ തന്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന് മുഹമ്മദ് റിയാസ് ആരോപിച്ചു. പിണറായി വിജയന്റെ ഇടപാടാണെന്ന് പറയാൻ ഇഡി പറഞ്ഞു. പിണറായിയെ കണ്ടിട്ട് പോലുമില്ല എന്ന് സുഹൃത്ത് മറുപടി പറഞ്ഞു. മകളെ പ്രതിയാക്കണോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തി. മെയ് 27-ലെ റെയ്ഡ് സംബന്ധിച്ച് പല കഥകളും വന്നു. എന്നാൽ സുഹൃത്തിന്റെ വീട്ടിൽ ഗൌരവമായ വിഷയമാണ് നടന്നതെന്നും മുഹമ്മദ് റിയാസ്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് സിഎംആർഎൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. ഇക്കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോകാവുന്ന അത്ര ദൂരത്തിൽ പോകും. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാം എന്ന് ധരിച്ചവർക്കും ധരിക്കുന്നവർക്കുമുള്ള പാഠമാണ് ഇത്. സർക്കാർ കേസെടുക്കണമെന്നാണ് ആവശ്യം. UDF സർക്കാരിന് ഇതിൽ ഭയക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല നടപടി വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളം കേട്ടാൽ വിശ്വസിക്കാൻ മടിക്കുന്ന, കേരളത്തെ നടുക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനി പുറത്തുവരും. ഇത്രയും വിവരങ്ങൾ കിട്ടിയാൽ ഇഡിക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും മാത്യു കുഴൽനാടൻ. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം കാത്ത് സർക്കാർ. AGM ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംയുക്തമായി നിയമോപദേശം നൽകും. പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ 20 കോടി രൂപയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇഡി ഉൾപ്പെടുത്തിയിരുന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിലൂടെ പിണറായി വിജയനെയല്ല CPMനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ഇഡി നടപടിയിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും TP രാമകൃഷ്ണൻ. LDFനെ ദുർബലപ്പെടുത്തുക ാണ് UDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിഎംആർഎൽ എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ കേസെടുക്കുമെന്ന വിലയിരുത്തലിൽ ഇഡി. പിണറായി വിജയന് മകൾ വീണ ടിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമെതിരെ മതിയായ തെളിവുകൾ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പലരുടെയും ഹവാല ഇടപാടുകളുടെ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇഡിയുടെ തീരുമാനം. അതിനിടെ PMLA കേസിന്റെ അന്വേഷണവുമായി ശക്തമായി മുന്നോട്ടു പോകാനും ഇഡി നിലവിൽ ആലോചിക്കുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്താൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി മുതൽ സുപ്രീംകോടതി വരെ തള്ളിയ കാര്യമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാകും കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുക. വെള്ളപ്പള്ളി നരേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 70 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 21 കേസുകൾ SP ശശിധരന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. പി എസ് സി ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ എത്തിക്കാൻ എന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ 25 കോടിക്ക് മുകളിൽ നികുതി വെട്ടിപ്പെന്ന ജി എസ് ടിയുടെ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട്. സ്പോൺസറിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രിക്കെതിരെ ഇപ്പോഴത്തെ കായിക മന്ത്രി ഒ ജെ ജിനീഷ്, മന്ത്രി കള്ളം പറയുന്നു എന്നല്ലേ അബ്ദുറഹ്മാന് പറയാൻ സാധിക്കൂ? സത്യം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗം പറയാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് കായികമന്ത്രി. ചിറയൻകീഴ് കോൺഗ്രസിലെ കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസിന് വീഴ്ച സംഭവിച്ചു എന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ എം എം ഹസൻ, രമ്യയുടെ നടപടികൾ ഉചിതമായില്ലെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. കെ പി സി സി അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ പി സി സി ഭാരവാഹികളായ മന്ത്രിമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ഡി സി സി അധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സർക്കാരിന്റെ ഏകോപനമില്ലായ്മയാണെന്ന് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുറ്റപ്പെടുത്തി. ബ്രിക്സ് ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഭിന്നതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതിനാൽ ധാരണയിലെത്തുന്നതിന് 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഷെർപ്പകളുടെ ശ്രമം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഇറാൻ, യുഎഇ, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഫോർമുലയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പ്രധാന കാരണം. ഇറാനും യുഎഇയും സൌദി അറേബ്യയും തമ്മിൽ പ്രത്യേക ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഉച്ചകോടിയുടെ ആതിഥേയരായ ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും സമവായം ഉറപ്പാക്കി ഡൽഹിയിൽ സംയുക്ത പ്രഖ്യാപനം ഉറപ്പാക്കാനാണ് അംഗരാജ്യങ്ങളിലെ ഷെർപ്പകളും ശ്രമിക്കുന്നത്. യമനിൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ച സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധ വിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ യുഎസ് ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ്. അതിനിടെ ആണവ പരിശോധനകൾക്ക് തയ്യാറാകാത്ത ഇറാനെ ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിന് റഫർ ചെയ്യാനുള്ള പ്രമേയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പാസാക്കി. ദിലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. 2 ഇന്നിംഗ്സുകളിലുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 57%.
5: വെതർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യു എ ഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
7: യു ആർ

ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ മുഖം അത് തീർച്ചയായിട്ടും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറുടെ മുഖം തന്നെയായിരിക്കും. ഇന്ന് മഞ്ജു വാര്യറുടെ ബർത്ത്ഡേ ആണ്, 48th ബർത്ത്ഡേ ആണ്, 10th of September. തന്റെ 17th വയസ്സ് മുതൽ മലയാളികൾക്ക് മുന്നിലേക്ക് മലയാള ചലച്ചിത്രത്തിന്റെ അല്ലെങ്കിൽ ചലച്ചിത്ര തിരശീലയിലേക്ക് കടന്നു വന്ന ഒരു അഭിനേത്രിയാണ്. ചെറിയ ഒരു ബ്രേക്കും ആ ഒരു ബ്രേക്കിന് ശേഷം തിരികെ എത്തുന്ന സമയത്താണെങ്കിലും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ, അതും മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ ഒതുങ്ങി നിൽക്കാതെ മലയാളത്തിന് പുറമെ തമിഴിലേക്കും അതിന്റെ മറ്റ് ഭാഷകളിലേക്കും എത്തി അവിടെയും കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അത്രമാത്രം വലിയ ഒരു ആരാധക സമ്പത്ത് നേടിയെടുത്തിട്ടുള്ള ഒരു അഭിനേത്രി തന്നെയാണ്. ആൻഡ് ഇനി വരാനിരിക്കുന്ന മഞ്ജു വാര്യർ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകളാവട്ടെ, എല്ലാം തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ആക്ച്വലി ഇനിയും വരാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് ഒടിയന്റെ ഒരു ഒരു മറ്റൊരു വേർഷന് വേണ്ടിയിട്ടാണ്, ദ ഏജ് ഓഫ് ഇല്യൂഷൻ. ഒടിയനെ വില്ലനാക്കിക്കൊണ്ട്, ഒടിയനെ നായകനാക്കിയ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ ഒടിയനെ വില്ലനാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇനി വരാൻ വേണ്ടിയിട്ടുണ്ട്. ഹാപ്പി ലൂപ്പ് എന്ന പടം വരാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും മികച്ച സിനിമകളിലൂടെ, അതിമികച്ച അതിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഇനിയും ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ മഞ്ജു വാര്യർ എന്നുള്ളതാണ് കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഈ ആഴ്ച നമുക്ക് മറ്റൊരു സിനിമ കൂടിയുണ്ട്, ദാറ്റ് ഈസ് നൺ അദർ ദാൻ ആശ. ഞാനിപ്പോൾ മഞ്ജു വാര്യരെ മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, പാൻ ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് മലയാള സിനിമയിൽ നിന്നും എത്രയോ വർഷങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഉർവശി മാം. ഉർവശി മാമിൻ്റെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു, ആസ്വദിച്ചു, ആൻഡ് നായികയായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തി. പിന്നീട് അമ്മ വേഷങ്ങളിലാണെങ്കിൽ പോലും എല്ലാം തന്നെ ഇപ്പോൾ പേരിന് വന്നു പോകുന്ന നായകൻ്റെ അമ്മ കഥാപാത്രങ്ങളായിട്ടല്ല, തനിക്ക് കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ തന്നെ കൊണ്ട് മാത്രമേ പുൾ ഓഫ് ചെയ്യാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഓരോന്നോരോന്ന് ചൂസ് ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അഭിനേത്രിയാണ് ഉർവശി മാം. അപ്പോൾ ഉർവശി മാം വേഴ്സസ് ജോജു ജോർജ്, ഒരു കിഡിലൻ ഈഗോ ക്ലാഷ് സിനിമ വീണ്ടും മലയാളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഇത്തവണ സാധാരണ ഈ മെയിൽ ഈഗോ ക്ലാഷ് വരുന്ന സിനിമകളാണ് പലപ്പോഴും നമ്മൾ ഈ വലിയ വിജയങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്, അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ളവ. പക്ഷേ ഈ ഫീമെയിൽ വേഴ്സസ് മെയിൽ ഈഗോ ക്ലാഷ് അത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് ഇനി ഒരു ദിവസത്തിൻ്റെ മാത്രം കാത്തിരിപ്പ്. തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആശ. ഗംഭീര സിനിമയായിരിക്കും കേട്ടോ, കാരണം അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രെയിലറാണ്, ജോജു ജോർജ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എഴുതിയിട്ടുള്ള സിനിമ കൂടിയാണ്. സോ അങ്ങനെ പലതരത്തിൽ ഗ്യാരണ്ടി ഘടകങ്ങൾ ഉള്ള ഒരു സിനിമ തന്നെയാണ് ആശ. അപ്പോൾ ആശയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിടിലൻ ചോദ്യം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉർവശി എന്ന അഭിനേത്രിയുടെ കരിയറിൽ ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഒരു ഒരു സിനിമ, ആ സിനിമയിൽ നിന്നുള്ള ഒരു ചെറിയ വോയിസ് ബൈറ്റ് ഞാൻ അങ്ങോട്ട് കേൾപ്പിക്കാം. അപ്പോൾ ഇത് ഏത് സിനിമയാണെന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സിനിമയാണെന്ന് നിസ്സംശയം ഞാൻ പറയുന്നത്. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും.

ഈ ഒരു പാട്ടിന്റെ സീക്വൻസിലൊക്കെ സിനിമ മുഴുവൻ നിറഞ്ഞാടി നിന്ന ലാലേട്ടന്റെ ക്യാരക്ടറിനെ പോലും ഓവർ പവർ ചെയ്ത ഉർവശി മാമിന്റെ തുളസി എന്ന കഥാപാത്രം. അത് ഏത് സിനിമയിലേതാണ് എന്ന് മാത്രമാണ് ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space the right answer space നിങ്ങളുടെ പേര്, HT space the right answer space നിങ്ങളുടെ പേര്, ചോദ്യ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, സ്വന്തമാക്കിക്കോളൂ ആശ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
3: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
10: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
11: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
13: Joy Alukas, world's favorite jeweler.
12: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ, ആർക്കെങ്കിലും എന്നല്ല എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ പ്രാവശ്യത്തെ ആ ഒരു വൈറൽ പനി വന്നിട്ടുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും. ഞാനും ഒന്ന് ആക്ച്വലി ഒരു പനി തുടങ്ങുന്ന പനിയുടെ തുടക്കം ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് ട്രാപ്പിലായല്ലോ പടച്ചവനെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ വൈറൽ പനി വന്നിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, പനി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും സാധാരണ നമുക്ക് നമ്മൾ പണ്ടൊക്കെ നമുക്ക് പനി വരുന്ന ഒരു 4 ദിവസം 5 ദിവസം നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ ഇത് 10 ദിവസം 12 ദിവസം ഒക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു പനിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ വൈറൽ പനി വന്നു കഴിഞ്ഞതിന് ശേഷം പനി മാറിയിട്ടും നമ്മുടെ ക്ഷീണമോ അല്ലെങ്കിൽ ശരീരവേദനയോ ചുമയോ തളർച്ചയോ ഒക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിന്റെ പിറകിലും ചില കാരണങ്ങളുണ്ട് കേട്ടോ. എന്തായാലും അതിലേക്ക് തന്നെയാണ് പോകാൻ
1: വേണ്ടിയിട്ടുള്ളത്.
0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ വൈറൽ പനി മാറിയതിനു ശേഷവും നമുക്ക് വൈറൽ ഇൻഫെക്ഷന് ശേഷവും തുടരുന്ന അമിതമായിട്ടുള്ള ക്ഷീണം, ശരീരവേദന, തലകറക്കം, വിശപ്പില്ലായ്മ ആൻഡ് റെക്കറിംഗ് ആയിട്ടുണ്ടാവുന്ന ഈ സൈനസിലൊരു കൺജഷൻ ഉള്ള പോലെയുള്ള തോന്നൽ, ചുമ, തൊണ്ടവേദന, ഉറക്കക്കുറവ്, ഇതൊക്കെ തന്നെ വീണ്ടും കുറച്ചധികം ദിവസങ്ങൾ, ഏതാണ്ട് 1 മാസത്തോളമൊക്കെ ഇത് നീളുന്ന ഒരു കാഴ്ച പലരിലും കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷീണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പനിക്കാലത്ത് നമ്മുടെ ശരീരം ഈ ഒരു ഇൻഫെക്ഷനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം എനർജി ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ, അതിനോടൊപ്പം തന്നെ ശരീരത്തിലെ വെള്ളം കുറയുന്നതും ആൻഡ് ഭക്ഷണം കുറയുന്നതും നമ്മുടെ ഉറക്കം കുറയുന്നതും ഒക്കെയാണ് ഇത്തരത്തിൽ ക്ഷീണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ആവശ്യത്തിന് വെള്ളം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് സമ്മർ കൂടിയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ശരീരത്തിന് കൊടുക്കുക, അതോടൊപ്പം തന്നെ പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഏറ്റവും മതിയായിട്ടുള്ള ഉറക്കം നേടിയെടുക്കുക, ഇവൻച്വലി ശരീരത്തിന് എല്ലാ തരത്തിലുമുള്ള വിശ്രമം നൽകുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ച് മാത്രം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആവട്ടെ, മറ്റ് ബോഡി ക്ഷീണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ ഒക്കെ കൂട്ടുക, ജിമ്മിൽ പോകുന്ന പരിപാടി ഉൾപ്പെടെ കുറച്ച് ഡിലേ എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പനി വീണ്ടും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ അമിതമായിട്ടുള്ള ക്ഷീണമോ അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഒമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വരികയോ ബോധക്ഷയമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങളൊന്നും അവഗണിക്കരുത്, സ്വയം ചികിത്സിച്ച് മാറ്റാം, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചെങ്കിൽ മാറ്റാം എന്നൊന്നും നമ്മൾ കരുതിയിരിക്കരുത്. വൈറൽ പനി മാറിയിട്ടും ഇത്തരത്തിലുള്ള ക്ഷീണമൊന്നും മാറാതിരിക്കുകയാണെങ്കിൽ സ്വയം മരുന്ന് കഴിക്കാതെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നമ്മൾ നേടുക. കാരണം നമ്മുടെ ആരോഗ്യം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ശരിയായിട്ടുള്ള പരിചരണം ആവശ്യമാണ്. പനിക്ക് ശേഷം ഇപ്പോൾ നല്ലൊരു വൈറൽ പനിയൊക്കെ വന്ന് മാറിക്കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്കപ്പ് ചെയ്തിരിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ദൂഷ്യവശങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കണ്ടെത്തുന്നതിനും ഏർലി സ്റ്റേജിൽ തന്നെ അതിനു വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനൊരുപാട് ചിലവാകുമല്ലോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്കലാപ്പിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഈ ചെക്കപ്പുകളെല്ലാം തന്നെ ചെയ്യാം. അത് ഈവൻതോ ഇൻക്ലൂഡിങ് വലിയ വലിയ രോഗങ്ങളുടേതായിട്ടുള്ള, ഇപ്പോൾ കുടുംബത്തിലേതെങ്കിലുമൊക്കെ മാരക രോഗങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവരൊക്കെ കർശനമായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ് 6 മാസം കൂടുമ്പോഴുള്ള പലതരത്തിലുള്ള ചെക്കപ്പുകളൊക്കെ. അപ്പോൾ അതെല്ലാം തന്നെ പലതരത്തിലുള്ള പാക്കേജുകളിലൂടെ, ബേസിക് പാക്കേജുകളിലൂടെയും ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളിലൂടെയും അഡ്വാൻസ്ഡ് പാക്കേജുകളിലൂടെയും എല്ലാം ഏതാണ്ട് 50% മുകളിൽ ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട് തന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടം UAE-യിലുണ്ട്, ദുബായിലുണ്ട്. അതാണ് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ നിങ്ങൾക്ക് MVR-നെ ബന്ധപ്പെടാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പരിഗണനയിലൂടെ, നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളിലൂടെ നിങ്ങളുടെ രോഗം മനസ്സിലാക്കുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ആൻഡ് അലോങ് വിത്ത് ദം ഏറ്റവും മികച്ച അത്യാധുനിക ഉപകരണങ്ങളുമൊക്കെ ആയിട്ട് പ്രീമിയം നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരിടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ബോഡി കണ്ടീഷൻ, പനിയൊക്കെ വന്ന് മാറിയവരാണെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തിക്കോ. അതിന് വേണ്ടിയിട്ട് വിളിക്കേണ്ടത് 050-860-9611 എന്ന നമ്പറിലാണ്, 050-860-9611 നമ്പർ സേവ് ചെയ്ത് വെച്ചോ, MVR-ന്റെ നമ്പറാണ്. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന ചെക്കപ്പുകളിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യം ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം. നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
1: വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ് അണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും
10: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഹോളിവുഡിലെ മലയാള സാന്നിധ്യം എത്രയോ മികച്ച ത്രില്ലർ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടും അല്ലെങ്കിൽ എത്രയോ മികച്ച ത്രില്ലർ ചിത്രങ്ങൾ ലോക സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടും ഇപ്പോൾ സ്പ്ലിറ്റ് പോലെ അൺബ്രേക്കബിൾ പോലെയുള്ള സിനിമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ക്ലാസിക്കുകളായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടും നമുക്കൊരു മോളിവുഡ് ടൈംസ് എന്ന സിനിമ വേണ്ടി വന്നു പലപ്പോഴും. മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന മലയാളിയായ ഹോളിവുഡ് സംവിധായകനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മനോജ് നൈറ്റ് ശ്യാമളന്റെ മോളിവുഡ് ടൈംസിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു റിസപ്ഷൻ മലയാളികൾക്കിടയിൽ കിട്ടിയിരിക്കുന്ന റീമെയിൻ എന്ന സിനിമയുടെ ടീസർ പുറത്തുവന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ആസ് യൂഷ്വൽ ഒരു ഒരു ടിപ്പിക്കൽ മനോജ് നൈറ്റ് ശ്യാമളൻ സ്റ്റൈലിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു ട്രെയിലർ ഒരു സിനിമയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു ടീസറാണ് പുറത്തുവിട്ടിട്ടുള്ളത്. റീമെയിൻ്റേതായിട്ട് ജേക്ക് ഗില്ലൻഹാളും ഹീബി ഡെനോവറും ആണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ആൻഡ് ചിത്രം ഓൾമോസ്റ്റ് 2027 ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് അറിയിക്കുന്നത് കേട്ടോ. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ റീമെയിൻ. യെസ്, ഇനി എന്തായാലും ഈ സിനിമയുടെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ് എന്ന സിനിമ കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിലൊന്ന് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന സംവിധായകനെ കുറിച്ച് അറിയാത്ത കുറച്ച് പേരിലേക്ക് കൂടി എത്തി എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ. അദ്ദേഹം ഒഫ്കോഴ്സ് അറിയാത്ത ആളെന്നൊന്നും ഒരിക്കലും ഒരു കാരണവശാലും പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ മലയാളികൾ ഏറ്റവും പ്രൗഡോടെ ഏറ്റെടുക്കേണ്ട വ്യക്തിത്വങ്ങൾ ഒരാൾ തന്നെയാണ് വിതൗട്ട് എനി ഡൗട്ട് മനോജ് നൈറ്റ് ശ്യാമളൻ. എന്തായാലും ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയട്ടെ, വേറൊന്നുമല്ല നിങ്ങൾ കാത്തിരുന്നൊരു സംഗതി തന്നെ, കാത്തിരുന്ന ആ ഒരു സമ്മാനം ഇപ്പൊ തരാൻ വേണ്ടി പോവാം.
1: Home FM birthday bash with 9 grams of 22 carat gold brought to you by Joya Lucas, world's favorite jeweler.
0: That's right. Yes, ഒരു വർഷം കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ ആരംഭിച്ച് യു എയിലുള്ള മലയാളികളുടെ കാതോരമെത്തി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് നമ്മൾ ഒരു വർഷത്തെ യാത്ര എങ്ങനെ പൂർത്തിയാക്കിയതിൻ്റെ ഈ ഒരു വേള, അത് തീർച്ചയായിട്ടും വലിയ ആഘോഷത്തിലൂടെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള സമ്മാനങ്ങളില്ലാതെ നമുക്കൊരു കാരണവശാലും ആ ഒരു ആഘോഷങ്ങൾ പൂർണ്ണമാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി സമ്മാനങ്ങളാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്ന് 9 grams 22 കാരറ്റ് ഗോൾഡ് ഫ്രം ജോയ ലുക്കാസ്. അപ്പോ 9 grams 22 കാരറ്റ് ഗോൾഡ്, അതായത് 922 എന്നുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇപ്പോ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഹോം എന്നാൽ നമ്മളും നിങ്ങളും എല്ലാവരും ചേരുന്ന ഒരു കുടുംബമായതുകൊണ്ട് മലയാള സിനിമയിലൂടെ നമ്മൾ കണ്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ചില സിനിമകൾ അല്ലെങ്കിൽ ആ സിനിമകളിലെ ചില കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ക്യാമ്പയിനിൽ അല്ലെങ്കിൽ ഈ ഒരു കോൺടസ്റ്റിലുടൻ ഉടനീളം ബാക്ക് ടു ഹോമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള കുടുംബം അത് തെക്കേടത്ത് എന്ന ഫാമിലിയാണ് കേട്ടോ. തെക്കേടത്ത് ഫാമിലിയെ കുറിച്ച് പറയുമ്പോഴേക്കും ഈ ഫാമിലിക്ക് ഒരു വലിയ ശാപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ശാപം എന്താണെന്നുള്ളതൊക്കെ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഫാമിലിയുടെ ആ ഫാമിലിയിലെ ഒരു അംഗത്തിന്റെ ഒരു ചെറിയ ശബ്ദരേഖയിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും.

0: ഡെട്രോയിറ്റ് പാരമ്പര്യമായി പാചകക്കാരായിട്ടുള്ള തെക്കേടത്ത് കുടുംബക്കാർ രാജാവിൽ നിന്നും പുട്ടും കടലയും അല്ല പട്ടും വളയും വരെ വാങ്ങിയിട്ടുള്ള കുടുംബക്കാരാണ്. അപ്പോൾ തെക്കേടത്തെ ഫാമിലി നമുക്ക് മുന്നിലേക്ക് എത്തിയ, തെക്കേടത്തെ ഫാമിലിയും തെക്കേടത്തെ രാമൻകുട്ടിയും ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. സ്വന്തമാക്കാം ശരി ഉത്തരം അയക്കുന്നതിലൂടെ 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കേട്ടോ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടി ഉണ്ട്. 922 space the right answer സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിലാണ് ഉത്തരങ്ങൾ അയക്കാനായിട്ട്. 922 space the right answer സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. തെക്കേടത്ത് കുടുംബത്തെ മലയാള സിനിമയിൽ തെക്കേടത്ത് കുടുംബത്തിന് ഒരു അടയാളം ഉണ്ടാക്കി കൊടുത്ത ആ സിനിമ ഏത്, തെക്കേടത്തെ പാചക വിദഗ്ധരുടെ ആ ഒരു സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. 922 space the right answer സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 സ്വന്തമാക്കാം 9 ഗ്രാംസിന്റെ 22 കാരറ്റ് ഗോൾഡ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED കേസിൽ CPI തൽക്കാലം പ്രതികരണത്തിനില്ല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുസ്ലിം ലീഗ് അനുകൂലികളുടെ വഖഫ് വിശദീകരണ സമ്മേളനം മാറ്റി. സമസ്തയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത്. സമ്മേളനം നിർത്തിവെക്കാൻ സംഘാടക സമിതിക്ക് സമസ്ത നേതൃത്വം കത്ത് നൽകി. ലീഗ് അനുകൂലികളുടെ എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. നാളെ മലപ്പുറത്ത് വെച്ചാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ വഖഫ് വിശദീകരണ സമ്മേളനം പ്രഖ്യാപിച്ചത്. സമ്മേളനം സമസ്തയിലെ വിഭാഗീയത രൂക്ഷമാക്കിയ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. ED കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് CPI തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് ധാരണ. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. 17 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും വിഷയം അവലോകനം ചെയ്യും. ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ്. ED നൽകിയ മൊഴി പിൻവലിക്കാൻ വാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് വാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. വാരിസിനെതിരെ ED കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന് ED. വാരിസിന്റെ ആരോപണങ്ങൾ ED പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ED നിലപാട്. ED കേസ് കരുതലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്. ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. PSC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ KPCC ഭാരവാഹി യോഗത്തിൽ എതിർപ്പ്. PM ശ്രീ നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഭാരവാഹി യോഗത്തിൽ ആവശ്യപ്പെട്ടു. PM ശ്രീ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് KPCC യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. സംഘർഷത്തിനല്ല, സഹകരണത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതിനിടെ ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സ്ഥിരീകരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പ് നൽകി. UAE പ്രസിഡന്റിന് ജർമ്മനിയിൽ ഊഷ്മള സ്വീകരണം. UAE പ്രസിഡന്റിന്റെ ആദ്യ ഔദ്യോഗിക ജർമ്മൻ സന്ദർശനമാണ് ഇത്. Keep listening to Home 92.2 FM. യമനിൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ച് സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധവിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കനത്ത നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ US ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ദുലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. രണ്ട് ഇന്നിംഗ്സുകളുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഏറ്റവും വേഗത്തിൽ അതിവേഗത്തിലുള്ള റെസ്പോൺസ് സിസ്റ്റം കൊണ്ട് തന്നെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട സംവിധാനമാണ് ദുബായ് പോലീസിന്റെ 999 സേവനങ്ങളൊക്കെ തന്നെ അല്ലെ. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ 999 സേവനം 999 എന്ന നമ്പർ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പല അനാവശ്യ സാഹചര്യങ്ങളും, അതായത് അത്യാവശ്യമല്ലാത്ത പല ഘട്ടങ്ങളിലും ഈ ഒരു നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുബായ് പോലീസ് പ്രത്യേകം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്, 999 എന്ന നമ്പർ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് കേട്ടോ. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 999 എന്ന നമ്പറിന്റെ റെലവൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ജീവൻ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്ക് ഒരു അടിയന്തര ഭീഷണി ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ 999 ആക്ച്വലി വിളിക്കേണ്ടത്. അടിയന്തരമല്ലാത്ത പോലീസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് 901 നമുക്ക് ഏതെങ്കിലും അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് 901 നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. പക്ഷേ പരസ്പരം ഈ രണ്ട് നമ്പറുകൾക്കിടയിലുള്ള ആ ഒരു എന്താ അത് കൃത്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഓർത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ പല അനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ 999 വിളിച്ച് നമ്മൾ സമയം കളയാറുണ്ട് അല്ലെ. സമയം കളയുക ഇൻ ദ സെൻസ് ഓഫ് ആ ഒരു സമയത്ത് ചിലർ പക്ഷെ വളരെ എമർജൻസി ആയിട്ട് അവരുടെ സേവനം ആവശ്യമായി നിൽക്കുന്ന ഒരാളുടെ അവസരമായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 999 എന്ന നമ്പർ കൃത്യമായി എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് വിളിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ജീവന് ഭീഷണി നേരിടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അക്രമം നമ്മൾ നേരിടുകയാണെങ്കിൽ, നമുക്ക് അടിയന്തരമായിട്ട് സഹായം ആവശ്യമായിട്ടുള്ള ഒരു അപകട സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പോലീസിന്റെ സഹായം ആവശ്യമുള്ള ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 999 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി 999 വിളിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡിറക്ഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിറക്ഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാഫിക് ഫൈൻ എല്ലാവർക്കും വളരെയധികം സംശയങ്ങളുള്ള ഒരു സെക്ടറാണല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ പോലീസിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അടിയന്തരമല്ലാത്ത സേവനങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതിന് അങ്ങനെ അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ ദുബായ് പോലീസിന്റെ 999 വിളിക്കാൻ പാടില്ല. അപ്പോൾ വിളിക്കേണ്ടത് 901 എന്നുള്ളതാണ്. അടിയന്തരമല്ലാത്ത പോലീസ് അന്വേഷണങ്ങൾക്കും സേവനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് 901 എന്ന ഡെഡിക്കേറ്റഡ് നമ്പർ ഉള്ളത്. 999 അനാവശ്യമായിട്ടുള്ള കോളുകൾ വരുമ്പോൾ യഥാർത്ഥമായിട്ടും അടിയന്തര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു എമർജൻസി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് സഹായം ലഭിക്കാൻ വൈകും എന്നുള്ളതുകൊണ്ടാണ് ഇത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ദുബായ് പോലീസ് ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. 999 ഫോർ എമർജൻസി, 901 ഫോർ നോൺ എമർജൻസി. ഒരു സെക്കൻഡ് പോലും വളരെ നിർണായകമായിരിക്കും കേട്ടോ ഇത്തരം ചില സാഹചര്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ദുബായ് പോലീസ് കർശനമായിട്ട് ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എമർജൻസി ആണെങ്കിൽ 999, നോൺ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ 901 കോൾ ചെയ്യാവുന്നതാണ്. ഇനിയും എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഒരു സംഗതി കൂടി ഞാൻ പറയട്ടെ. അതായത് ഒരു മാസത്തേക്ക് ഇപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് ഇതുവരെയും വാഹനം ഓടിക്കാത്തവരാണെങ്കിൽ, യു എയുടെ മനോഹരമായിട്ടുള്ള നിരത്തുകളിലൂടെ റോഡുകളിലൂടെ വാഹനം ഓടിക്കാൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ഇന്നും സുഹൃത്തിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള കാർ സബ്സ്ക്രിപ്ഷൻ, അതോടൊപ്പം റെൻ്റ് കാർ സബ്സ്ക്രിപ്ഷൻ, അതോടൊപ്പം നാല് ഭാഗ്യശാലികൾക്ക് ഓരോ ആഴ്ച വീതമുള്ള റെൻ്റ് കാർ സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെ നിരവധി സമ്മാനങ്ങളുമായിട്ട് ഇത്തവണത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ വേളയിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അൽമറായ കാർ റെന്റൽസ്. കഴിഞ്ഞ 10-32 വർഷത്തിലേറെയായി യു എയിൽ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലൂടെ 1300 വാഹനങ്ങളുടെ കാറും ബസ്സും ഒക്കെ റെന്റ് ചെയ്തുകൊണ്ട് അത്രമാത്രം നിൽക്കുന്ന, നമ്മൾ മലയാളി ഓണർഷിപ്പിലുള്ള ഒരു വലിയ സ്ഥാപനമാണ് അൽമറായ. അപ്പോൾ അൽമറായ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായി നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ലിസണേഴ്സിന് ഈ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നിസാരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്നത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ബ്രാൻഡിന്റെ, ഒരു പ്രമുഖ കാർ ബ്രാൻഡിന്റെ ലോഗോയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത് ഏത് കാർ ബ്രാൻഡിന്റെ ലോഗോയിലാണ് കുതിച്ചുയരുന്ന ഒരു കുതിര, അതായത് പ്രാൻസിംഗ് ഹോഴ്സ് അടയാളമുള്ളത്? ഒരു സൂപ്പർ കാർ ബ്രാൻഡാണ്. ഏതൊരു സൂപ്പർ കാർ ബ്രാൻഡിന്റെ ലോഗോയിലാണ് കുതിച്ചുയരുന്ന ഒരു കറുത്ത കുതിരയുടെ ആ ഒരു ഇൻഡിക്കേഷൻ ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ആൻഡ് ഇവരുടെ ഒരു ചുവപ്പ് നിറത്തിലുള്ള കാറുകളൊക്കെ ഭയങ്കര ഐക്കോണിക്കാണ്. ചുവപ്പ് നിറത്തിലുള്ള ഇവരുടെ കാറുകൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. മനസ്സിലായില്ലേ? അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ. കുതിച്ചു വരുന്ന ആ ഒരു കുതിര എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് വരുമല്ലോ. ഫോർഡ് വേഴ്സസ് ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ വരെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയത്തില്ല ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കും. ഉത്തരങ്ങൾ അയക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
15: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
16: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
15: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
17: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
18: ശ്രദ്ധിക്കണ്ട.
17: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
18: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
17: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
18: അണ്ണ ശ്രദ്ധിക്ക.
19: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
20: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
21: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
22: നീ എന്നിൽ തൂവും പ്രണയവും, നിൻ കണ്ണിൽ പൂക്കും അനുദിന മധുരവും, നിൻ ചുണ്ടിൽ വിടരും ചിരികളിൽ ഞാൻ കാണും മോഹങ്ങളടിമുടി പുളകവും.

0: മമ്മൂക്കയുടെ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് ഒരു സിനിമയുടെ പോസ്റ്റർ പുറത്തു വിടുകയും അതിലൊരു ചെറിയ ട്രാക്ക് പുറത്തു വിടുകയും അതിനുശേഷം 2026 മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് കയറി പറ്റുകയും ചെയ്ത ഒരു സിനിമയാണ് ഫാലിമിക്കും തലീവർ തമ്പി തലമയിലിനും ശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന മമ്മൂക്ക ചിത്രം. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആരംഭ ദശകത്തിൽ അദ്ദേഹം ചെയ്ത മേള എന്ന ചിത്രത്തിന്റെ അതേ പേരിൽ മറ്റൊരു മേള വരുന്നു. ആ ഒരു മേളയുടെ ഫസ്റ്റ് ലുക്ക് തന്നെ ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്, വലിയ സെലിബ്രേഷനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. അപ്പോൾ ഒരു റൌഡി ആയിട്ടാണ് അദ്ദേഹം വരുന്നത് നേരെക്കുറെ ഉറപ്പായിട്ടുണ്ട്. റൌഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറതീർന്ന ഗ്യാങ്സ്റ്റർ സെറ്റപ്പിലുള്ളൊരു പടം. മമ്മൂക്കയും ഗ്യാങ്സ്റ്റർ സിനിമകളും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അത് പറയാനാണെങ്കിൽ എത്ര സിനിമകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. താരാദാസ് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങണം അല്ലേ. താരാദാസിനെ എല്ലാവർക്കും ഓർമ്മയാണല്ലോ അല്ലേ. രണ്ടാമതൊന്ന് ബൽറാം വേഴ്സസ് താരാദാസിലെ മറ്റേ അറബിയൊക്കെ പറയുന്ന ആ താരാദാസ് അല്ല, കത്രീന കൈഫിൻ്റെ കൂടെ അഭിനയിച്ച ആ താരാദാസ് അല്ല, അതിന് മുൻപേ അതിൻ്റെ ഒരു പ്രീക്വൽ വന്നിട്ടുണ്ടല്ലോ. ആ താരാദാസിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അവിടെ നിന്നും തുടങ്ങിയതാണ്. എത്രയോ തരത്തിലുള്ള ഡോൺ കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തത്. നമുക്ക് ശരിക്കും ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം മമ്മൂക്ക ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഈ റൌഡി അല്ലെങ്കിൽ ഡോൺ ക്യാരക്ടേഴ്സിലൂടെ. അതിൽ ആദ്യം പറയാനുള്ളത് 84 വന്ന അതിരാത്രത്തിലെ താരാദാസിനെ തന്നെയായിരിക്കും. വണ്ടർവേൾഡിലേക്ക് ഒരു റോയൽ എൻട്രി അദ്ദേഹം നേടിയത് ഈ ഒരു സിനിമയിലൂടെ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ലോക്കലൈസ്ഡ് ഡോണായിട്ട് വന്ന് അല്ലെങ്കിൽ ഒരു നാട്ടുമ്പുറത്തെ ഒരു തനി കറതീർന്ന ചട്ടമ്പിയായി വന്ന് ശരിക്കും ആ ഒരു റൌഡിത്തരത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചിരപ്രതിഷ്ഠ നേടിയ ചിത്രമായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ. ശരിക്കും കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രത്തിന് തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല കുന്നാന്തരം കോട്ടയം സ്ലാങ്ങും നല്ല തനി നാടൻ മാസും ഒക്കെ കാണിച്ചൊരു സിനിമയായിരുന്നല്ലോ. പിന്നെ വന്നു സാമ്രാജ്യത്തിലൂടെ വീണ്ടും ആ ഒരു കൾട്ട് ഡോൺ ക്യാരക്ടറായിട്ട്. 1990 തന്നെ കോട്ടയം കുഞ്ഞച്ചൻ വന്ന അതേ വർഷം തന്നെയാണ് അലക്സാണ്ടർ എന്ന കൾട്ട് ഡോണായിട്ടും അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 92 കൗരവർ എന്ന സിനിമയിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആന്റണി എന്ന ക്യാരക്ടറായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ആന്റണിയൊക്കെ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഈ വിക്രംവേദമൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ആ ഒരു അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപെയാണ് ഇതുപോലെ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കരിക്കാമറ ഷൺമുഖൻ വീണ്ടും വരാൻ വേണ്ടി പോകുന്നുണ്ട് ലോ ആൻഡ് ഓർഡർ എന്ന രഞ്ജിത് സിനിമയിലൂടെ. അതിന് മുൻപേ 2004 ബ്ലാക്കിലൂടെ പകൽ പോലീസും രാത്രി ഹിറ്റ്മാനുമായിട്ട് മാറുന്ന ഒരു പ്രത്യേകതരം റൌഡിയുടെ കഥ നമ്മൾ കണ്ടു. പിന്നെ എത്രയോ ഗുണ്ടകൾ ക്യാരക്ടർ അല്ലേ. ബെല്ലാരി രാജ, രാജമാണിക്യത്തിലെ അൾട്രാ മാസിനൊപ്പം നല്ല പൊളപ്പൻ ട്രിവാൻഡ്രം ആക്സെന്റും പറഞ്ഞ് ബെല്ലാരി രാജ. സംസാരം കുറവാണെങ്കിലും കിഡിലൻ ഇമ്പാക്ട് ഉണ്ടാക്കിയ 2007 ബിഗ് ബിയിലെ ബിലാൽ ജോൺ കുരിശിങ്കൽ, ചട്ടമ്പി നാട്ടിലെ വീരേന്ദ്ര മല്ലയ്യ, കന്നഡ ആക്സെന്റിൽ ഒരു ഫുൾ ഓൺ ചട്ടമ്പിയായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയ ചട്ടമ്പി നാട്, പോക്കിരി രാജയിലെ മധുരരാജ, ഓഫ്കോഴ്സ് മമ്മൂക്കയുടെ ഗുണ്ടാ ക്യാരക്ടേഴ്സ് പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം റൌഡിസത്തിൽ സ്വന്തമായിട്ടുള്ള മോറൽ കോഡും സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുത്ത ആളാണ് മധുരരാജ. മധുരരാജ പിന്നെ ഒന്നുകൂടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും അതുപോലെ പിന്നെ ഭീഷ്മപർവം, അയ്യോ ഭീഷ്മപർവത്തിലെ മൈക്കിളപ്പൻ. ഈ മൈക്കിളപ്പൻ ശരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമയായിട്ടുള്ള വല്യേട്ടൻ്റെ ഒരു ബ്രൂട്ടൽ വേർഷനായിട്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ. ഏറെക്കുറെ വല്യേട്ടനെ പോലെ ആ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ബ്രൂട്ടൽ വേർഷനാണ് ഭീഷ്മപർവം. ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് കറുത്ത ഷർട്ടും കയ്യിലൊരു വെട്ടുകത്തിയൊക്കെ ആയിട്ട് മേളയാണ്. മേളയുടെ കാര്യം എന്തായാലും അതിൻ്റെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ അറിയുമ്പോൾ തന്നെ നമുക്ക് സംസാരിക്കാം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നല്ല വട്ടാ.
6: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
8: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: You are listening to Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഐഫോണിന്റെ ഏറ്റവും പുതിയ ഫോൾഡബിൾ ഡിവൈസ് ഇത്രയും വലിയ ആഘോഷത്തിനൊടുവിൽ പുറത്തിറക്കുന്ന സമയത്ത് പലരും അതിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നത് വേറൊന്നും പറഞ്ഞിട്ടല്ല. ഇത് മടക്കാൻ പറ്റുന്ന ഒരു ഐപാഡ് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വലിയ ആഡംബരമൊന്നും വേണ്ട, തോന്നാൻ ആഡംബരമൊന്നും വേണ്ട എന്നുള്ള തരത്തിലാണ് കേട്ടോ. പക്ഷേ സീരിയസ്ലി ഈ ടെക്നോളജി മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ എല്ലാവിധ ബ്രാൻഡുകളും എല്ലാ കാലഘട്ടത്തിലെ ബ്രാൻഡുകളും ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു റെട്രോ സമയത്ത് 80s and 90s വന്നിട്ടുള്ളതിന്റെ അത്രയും ഇന്നോവേഷൻ ഇപ്പോഴൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവി കാണാൻ പറ്റുന്ന ഒരു വാച്ച് നമുക്ക് എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? പലതരത്തിലുള്ള വാച്ചുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏതാണ്ട് ഇന്ന് 500 crore rupees വരെ വിലമതിക്കാവുന്ന തരത്തിലുള്ള വാച്ചുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നിത്യ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാനത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അത് ഏതൊക്കെയാണ് ആ വാച്ചസ് എന്നുള്ളത്. അതിൻ്റെ പലപ്പോഴും വലിയ വലിയ വാച്ചുകൾ, ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ കയ്യിലിരിക്കുന്ന വാച്ചിന് 13 crore rupees വില, ആനന്ദ് അംബാനിൻ്റെ കയ്യിലിരിക്കുന്ന വാച്ചിൻ്റെ വില പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വാച്ചുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വാച്ചിനകത്തൊരു ടിവി ഇൻബിൽട്ട് ചെയ്ത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെ ലൈവ് ടിവി കാണാവുന്ന ഒരു വാച്ച് ആക്ച്വലി ഇറക്കിയിട്ടുണ്ട്, സെയ്കോ ടിവി വാച്ച് എന്നായിരുന്നു ഇതിന്റെ പേര് കേട്ടോ. സ്മാർട്ട് വാച്ചുകൾ പോയിട്ട് സ്മാർട്ട് ഫോണുകൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് 1982 റെട്രോയാണ് കേട്ടോ, റെട്രോ സംഗതിയാണ് സെയ്കോ എന്ന ബ്രാൻഡ് പുറത്തിറക്കിയ T001 എന്ന് പറയുന്ന മോഡൽ വാച്ചാണ് ഇത്. വലിയ രൂപത്തിലുള്ള ടെലിവിഷനുകൾ നിലനിന്നിരുന്ന ആ ഒരു കാലത്താണ് സെയ്കോ ടിവി, സെയ്കോ ഒരു ഒരു ചെറിയ വാച്ചിലേക്ക് ഒരു ടിവിയെ കൊണ്ടെത്തിച്ചത് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ് ആയിരുന്നില്ല അവരുടേത്. സെയ്കോ 2001 എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കൊമേഴ്ഷ്യൽ റിസ്റ്റ് വാച്ച് തന്നെയായിരുന്നു. ഏതാണ്ട് 1.2 inch ഒരു LCD സ്ക്രീനിൽ നമുക്ക് ടെലിവിഷൻ ഈ ഒരു വാച്ചിൽ തന്നെ കാണാൻ പറ്റുമായിരുന്നു അത്രേ. അതോടൊപ്പം വാച്ചിൻ്റെ മറ്റ് ഫംഗ്ഷൻസ് ടൈം, അലാം, പിന്നെ ക്രോണോഗ്രാഫ്, കലണ്ടർ ആൻഡ് ടിവി കാണാൻ ഒരു സെപ്പറേറ്റ് ട്യൂണർ ഉൾപ്പെടെ സംഗതികളൊക്കെ തന്നെ ഇതിൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെഡ്ഫോൺസ് ഉപയോഗിക്കണമായിരുന്നു കേട്ടോ, കാരണം അതിനകത്ത് സ്പീക്കേഴ്സ് ഇൻബിൽറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ സ്പീക്കറുടെ വാച്ചിൽ ഇവിടെ കുത്തിക്കയറ്റാനാണെന്നായിരിക്കും പലരും കരുതുന്നത്. സി, നമ്മളിപ്പോൾ ഏതാണ്ട് 44 years ഇപ്പുറം നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ 1982 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പീക്ക് ഇന്നോവേഷനാണ്. ഒരു വാച്ചിനകത്തേക്കൊക്കെ ടിവികൾ പോലും സർവ്വസാധാരണമായിട്ടില്ല. ടിവി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെ ബോക്സ് ടിവിസ് എല്ലായിടത്തും നിലനിന്ന കാലഘട്ടത്തിലാണ്. ഇന്നത്തെ പോലെ LED LCD അല്ലെങ്കിൽ വോൾ മോൾഡഡ് ടിവിസ് ഒന്നുമല്ല, അത്രയും വലിയ ടിവികൾ, പിക്ചർ ട്യൂബൊക്കെയുള്ള ടിവി നിലനിന്ന സമയത്താണ് ഇവർ ഈ വാച്ചിലേക്ക് ഏതാണ്ട് 1.5 inch LCD സ്ക്രീനും ടിവി ട്യൂണറും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ എത്തിച്ചത്. ശരിക്കും വലിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് കേട്ടോ. സെയ്കോയെ സംബന്ധിച്ചിടത്തോളം T001 ഒരു ഒറ്റപ്പെട്ട എക്സ്പെരിമെൻ്റ് ഒന്നും ആയിരുന്നില്ല. എല്ലാ കാലത്തും ഇന്നോവേഷൻസിലൂടെ ലോകത്ത് ഞെട്ടിച്ചിട്ടുള്ളൊരു ബ്രാൻഡാണ് സെയ്കോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ശരിക്കും കൗതുകം, ഭയങ്കര ഭയങ്കര ആ ഒരു മൈൻഡാണ് ആക്ച്വലി ആപ്പിളിനൊക്കെ വേണ്ടത്. ആപ്പിളിൻ്റെ കുറ്റം പറയുന്നൊന്നുമല്ല. അപ്പോൾ ഈ കുറേ പേര് വിമർശിക്കുന്നുണ്ടേ, ഐപാഡ് പോലെ ഇരിക്കുന്നു, നിവർത്തി വെച്ചേക്കുമ്പോഴത്തേക്കും അതിന് ഇത്രയും വില വാങ്ങണമെന്നൊക്കെ ചോദിച്ചിട്ട്. വരട്ടെ വരട്ടെ, നല്ല നല്ല ഇന്നോവേഷൻസ് വരട്ടെ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: തീരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
0: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
0: FM.
3: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ED case il CPI talkalam pradigarnathinilla. Namaskaram, Home 92.2 FM, Varthagalumayi, Mini Padma. മുസ്ലിം ലീഗ് അനുകൂലികളുടെ വഖഫ് വിശദീകരണ സമ്മേളനം മാറ്റി. സമസ്തയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത്. സമ്മേളനം നിർത്തിവെക്കാൻ സംഘാടക സമിതിക്ക് സമസ്ത നേതൃത്വം കത്ത് നൽകി. ലീഗ് അനുകൂലികളുടെ എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കാനാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. നാളെ മലപ്പുറത്ത് വെച്ചാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ വഖഫ് വിശദീകരണ സമ്മേളനം പ്രഖ്യാപിച്ചത്. സമ്മേളനം സമസ്തയിലെ വിഭാഗീയത രൂക്ഷമാക്കിയ സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ. ഇഡി കേസിൽ തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന് സിപിഐയുടെ തീരുമാനം. കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം വേണ്ടെന്ന് തീരുമാനിച്ചത്. ഹവാല ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉള്ളതിനാൽ വ്യക്തത വന്നിട്ട് പ്രതികരിച്ചാൽ മതിയെന്നാണ് ധാരണ. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. 17 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും വിഷയം അവലോകനം ചെയ്യും. ഇഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെതിരെ മൊഴി നൽകിയതെന്ന് സുഹൃത്തായ ഹസൻ വാരിസ്. ഇഡിക്ക് നൽകിയ മൊഴി പിൻവലിക്കാൻ വാരിസ് സത്യവാങ്മൂലം നൽകി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് മൊഴി നൽകിയതെന്ന് വാരിസ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. വാരിസിനെതിരെ ഇഡി. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വാരിസ് കള്ളം പറയുകയാണെന്ന് ഇഡി. വാരിസിന്റെ ആരോപണങ്ങൾ ഇഡി പൂർണ്ണമായും നിഷേധിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനുമാണ് വാരിസ് ഇപ്പോൾ മൊഴി മാറ്റുന്നതെന്നാണ് ഇഡിയുടെ നിലപാട്. ഇഡി കേസ് കരുതലോടെ പ്രതികരിക്കാൻ കോൺഗ്രസ്. ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വീണ്ടും ഹൈക്കോടതിക്ക് അതൃപ്തി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലാണ് വിമർശനം. PSC ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. മൂല്യനിർണയ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. PM-SRI പദ്ധതി നടപ്പാക്കുന്നതിൽ KPCC ഭാരവാഹി യോഗത്തിൽ എതിർപ്പ്. PM-SRI നടപ്പാക്കരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഭാരവാഹി യോഗത്തിൽ ആവശ്യപ്പെട്ടു. PM-SRI തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായെന്നും പദ്ധതി നടപ്പാക്കരുതെന്നുമാണ് KPCC യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത്. സംഘർഷത്തിനല്ല സഹകരണത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതിനിടെ ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സ്ഥിരീകരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിപ്പ് നൽകി. UAE പ്രസിഡന്റിന് ജർമ്മനിയിൽ ഊഷ്മള സ്വീകരണം. UAE പ്രസിഡന്റിന്റെ ആദ്യ ഔദ്യോഗിക ജർമ്മൻ സന്ദർശനമാണ് ഇത്. Keep listening to Home 92.2 FM. യമനിൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ച് സൌദി അറേബ്യ. യമനിലെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി സൌദി യുദ്ധവിമാനങ്ങൾ 40 തവണ ബോംബ് ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ കനത്ത നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാനുമായി ചർച്ചകൾക്ക് സാധ്യതയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബറിലെ US ഇടക്കാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ദുലീപ് ട്രോഫി കിരീടം നേടി ഈസ്റ്റ് സോൺ. ഫൈനലിൽ സൌത്ത് സോണിനെതിരായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് ഈസ്റ്റ് സോൺ ചാമ്പ്യന്മാരായത്. രണ്ട് ഇന്നിംഗ്സുകളുമായി 1000+ റൺസാണ് കിഴക്കൻ മേഖല അടിച്ചെടുത്തത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടെന്ന പ്രായമാണ് നമ്മുടെ ചൈൽഡ്ഹുഡ്. ഇനി നമ്മളതിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, പറ്റാത്തവരുണ്ടായിരിക്കാം, പലതരത്തിലായിരിക്കാം നമ്മുടെ സാഹചര്യങ്ങൾ. പക്ഷേ അടുത്ത വരുന്ന തലമുറയ്ക്കെങ്കിലും ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അവരുടെ ഗട്ട് ഹെൽത്ത് ഏറ്റവും പ്രോപ്പറാക്കി നമ്മുടെ ശരീരത്തിന്റെ, നമ്മൾ ഒരു 70-80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടുന്ന ബേസ്മെന്റ് നമ്മൾ ഇടുന്നത് ഒരു 10-15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരം പാകപ്പെടേണ്ടത്, പല ഭക്ഷണങ്ങളുമായിട്ട് നമ്മൾ ചേരേണ്ടത് ഒക്കെ തന്നെ ആ ഒരു ബേസ് ബാല്യകാലഘട്ടത്തിൽ തന്നെയാണല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പ്രത്യേകിച്ചും ഷാർജയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി മീൽ കിട്ടുന്നതിന് വേണ്ടി ഷാർജ നേഴ്സറികളിൽ ഒരു സെൻട്രൽ കിച്ചൺ സംവിധാനം ഇപ്പോൾ സ്ഥാപിതമായിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഏറ്റവും മാത്രം അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട പോഷകങ്ങൾ, വേണ്ട ന്യൂട്രിയൻസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻട്രൽ കിച്ചൺ സംവിധാനം ഇപ്പോൾ ഷാർജയിലെ നേഴ്സറികളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിവേ, എന്തായാലും ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇന്ന് എന്തോ ഒരു സമ്മാനം ഇനി തരാനുണ്ടല്ലോ. ഞാനിങ്ങനെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നാട്ടിലേക്ക് പോകണ്ടേ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. കാരണം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തിൻ്റെയൊക്കെ ദിവസങ്ങളിൽ അവധിക്കാലങ്ങളിൽ പ്രത്യേകിച്ചും വെക്കേഷനൊക്കെ ആയ സമയത്ത് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. ആ സമയത്ത് വർക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുന്ന ചുമതല ഈ ആനിവേഴ്സറി വേളയിൽ ഞങ്ങളും അക്ബർ ട്രാവൽസും ചേർന്ന് നമ്മളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. സോ ഈ ഹോം 92.2 FM-ൻ്റെ ഒന്നാം ആനിവേഴ്സറിയോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന സമ്മാനം എന്താ എന്താന്ന് ചോദിച്ചാൽ, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. നാട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസത്തേക്ക് നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ്, അത്രയുമാണ് നമ്മൾ സമ്മാനമായി തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങ് തരുമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കടമ്പകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നാട്ടിലേക്ക് പോകാനല്ലേ, അപ്പോൾ കേരളത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേൾക്കുന്ന നിങ്ങൾ, സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇന്നും ഇന്നലെയും മെനഞ്ഞാനും എല്ലാം ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം വേറെ ഒന്നുമല്ല, കേരളത്തിലെ, വടക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ക്ലൂസ് പറയാം. ഏതാണ് ആ സ്ഥലമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തരിക. അപ്പോൾ ഈ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കാം. ആൻഡ് വടക്കൻ കേരളത്തിന് പുറത്തുള്ളവർക്ക്, ഇപ്പോൾ മലബാറിന് പുറത്തുള്ള തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി മേഖലയിലൊക്കെ ഉള്ളവർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടക്കാർ, ആലപ്പുഴക്കാർ, എറണാകുളംകാർ, തൃശ്ശൂരുകാർ, ഇവർക്കെല്ലാം പറ്റുന്ന രീതിയിലേക്ക് ഞാൻ മറ്റൊരു ക്ലൂ അവസാനം തരുന്നുണ്ട് കേട്ടോ. അവസാനമല്ല, ആദ്യമേ തന്നെ ആ ക്ലൂ തന്നെ ഒന്ന് തുടങ്ങാം. അതായത് ഈ കോളേജിൻ്റെ വരാന്തയിലൂടെയാണ് വിനോദും ആയിഷയും കൈപിടിച്ച് നടന്നത്. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്. വളരെ ഫേമസ് ആയ ഒരു സിനിമയിലെ വളരെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണിത്. ഈ സ്ഥലത്തുള്ള ഒരു കോളേജിൻ്റെ വരാന്തയിലൂടെ ആ പയ്യൻ ഐഷൻ്റെ ഒപ്പം നടന്നു. അത്രേ എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ശരിക്കും ഈ ഒരു പ്രദേശം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ്. ദേശീയപാത 66 ഈ ഒരു പട്ടണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പലവിധ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യ, കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു സ്ഥലം. കാസർഗോഡേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ സാധാരണ കണ്ണൂർ ജില്ലയിലെ ഈ ഒരു പ്രദേശം വഴിയായിരിക്കും കടന്നു പോകുന്നത്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പഴയ മലബാറിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ ഒരു സ്ഥലം. ഇത്രയൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏതാണെന്ന്. വടക്കൻ മലബാറിന്റെ ഹൃദയഭൂമികളിലൊന്നായിട്ടുള്ള ഈ ഒരു സ്ഥലം ഏതാണെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങളൊന്ന് അയച്ചോളൂ. തെയ്യത്തിന്റെയും കളരിയുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും എല്ലാം തന്നെ നാടായിട്ടുള്ള ഈ സ്ഥലം, കണ്ണൂരിലെ ആ സ്ഥലം ഏതാണ്, ആ സ്ഥലം അതേതാണെന്ന് മനസ്സിലായെങ്കിൽ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, സ്വന്തമാക്കിക്കോ റിട്ടേൺ ടിക്കറ്റ്സ് ഫ്രം അക്ബർ ട്രാവൽസ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634727.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഞാനേ ഒരു കിഡിലൻ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കരുതി ഈ ഒരു വെബ്സൈറ്റ് എന്തായാലും നിങ്ങളെ കൂടി അങ്ങ് പരിചയപ്പെടുത്താന്ന്. നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ നൊസ്റ്റാൾജികളൊന്നായിരിക്കും ഈ പ്രൈവറ്റ് ബസ്സിലുള്ള യാത്ര. പ്രൈവറ്റ് ബസ്സിന്റെ ആ ഒരു സൈഡ് സീറ്റും പിടിച്ച് പ്രൈവറ്റ് ബസ്സിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഈ പാട്ടുകളൊക്കെ കേട്ട് ആ വൈബിൽ ഇങ്ങനെ ഇരുന്ന് പതിയെ ഒരു പാതി മയക്കത്തിൽ നമ്മൾ യാത്ര ചെയ്തത് വൈകുന്നേരങ്ങൾ ഒക്കെ തന്നെ എല്ലാവരുടെയും ഓർമ്മകളുണ്ടായിരിക്കും. ഒരിക്കലെങ്കിലും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിന്റെ ട്രാക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആലോചിച്ച് കഴിഞ്ഞാലും പിന്നെ ഈ പാട്ട് കേൾക്കാറില്ല അല്ലെ. പലപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് മാത്രമായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിന്റെ പാട്ടുകളോട് മലയാളികൾക്കുള്ള ആഭിമുഖ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് ഡോട്ട് ഓൺലൈൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് തന്നെ. ഞാൻ ആക്ച്വലി ഈ ഒരു വെബ്സൈറ്റ് കയറി നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും, അതായത് പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളിൽ മാത്രം നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ടുകളുടെ ഒരു ഗംഭീര പ്ലേലിസ്റ്റ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബെല്ലടിക്കുന്ന ശബ്ദം, ഹോൺ അടിക്കുന്ന ശബ്ദം, അതെല്ലാം തന്നെ ഇതിനകത്ത് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് എത്ര ആർക്കെങ്കിലും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഹോൺ ഇടാം, ഹോൺ അടിക്കുന്നു. ആ അത് തന്നെ, ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഒരു റൂട്ടിൽ ഓടുന്ന കുറേയധികം ബസ്സുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും നാട്ടുമ്പുറങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ചില ബസ്സുകൾ, ആക്ച്വലി അതെല്ലാം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പാലക്കാട് ഷൊർണൂർ റൂട്ടിലോടുന്ന ഏതോ മയിൽവാഹനം, അങ്ങനത്തെ ഒരു ബസ്, പിന്നെ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന രാജധാനി, മലപ്പുറം കോഴിക്കോട് റൂട്ടിലോടുന്ന അസ്മ, അങ്ങനെ ഓരോരോ ബസ്സുകളുടെ പേരിലാണ് ഇവർ ഫോൾഡേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോൾഡറുകളിലൊക്കെ കേൾക്കുന്നത് ആക്ച്വലി നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളിൽ കേട്ട് ശീലിച്ചിട്ടുള്ള കുറേയധികം പാട്ടുകളാണ്. പിന്നെ നമുക്ക് ആ ഒരു മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോണടി ശബ്ദവും പിന്നെ മറ്റേ ബെല്ലടിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ ഓരോ സ്റ്റോപ്പ് എത്തുന്ന സമയത്ത്, ആ സംഗതികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേൾക്കാനാണെങ്കിലും ഈ പ്രൈവറ്റ് ബസ്സിലെ ആ ഒരു മൂഡ്, ആ ഒരു നാട്ടുമ്പുറം പരിപാടിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിസ്സിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വെബ്സൈറ്റാണ് പ്രൈവറ്റ് ബസ് ഡോട്ട് ഓൺലൈൻ എന്നാണ് അതിന്റെ പേര് കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം. അമ്മേ, ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
2: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
7: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
7: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
7: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

ഫുഡ് വോസ് എന്നൊരു സംഗതിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? ഫുഡ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ പലതരത്തിലുള്ള ഇപ്പോ ഒരു ബന്ധത്തിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിൽ പോലും ദമ്പതികൾക്കിടയിൽ രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള അഭിരുചികളായിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പോ പാട്ടിന്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളുടെ കാര്യത്തിലാവട്ടെ, അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിലാവട്ടെ, ഇവൻ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിലാവട്ടെ, എല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വിഭിന്നങ്ങളായിട്ടുള്ള അഭിരുചികളുള്ളവരായിരിക്കും. രണ്ട് ഇൻഡിവിജ്വൽസ് ആണല്ലോ, രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള താല്പര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അവിടെയാണ് ഈ ഫുഡ് വോസ് എന്ന് പറയുന്ന ആ ഒരു ടേം. ഇപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികൾ വരുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ എയർപോർട്ട് വോസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് എയർപോർട്ടിലേക്ക് പോയിട്ട് എയർപോർട്ടിൽ ആ ഒരു യാത്ര അവസാനിക്കുന്നവരെ, ഐ മീൻ എയർപോർട്ട് എക്സ്പ്ലോറേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ രണ്ട് വ്യത്യസ്ത ഇൻഡിവിജ്വൽസിനെ പോലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എയർപോർട്ട് വോസ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുപോലെ ഒന്നാണ് ഈ ഫുഡ് വോസ്. അതായത് ദമ്പതികൾക്കിടയിൽ, പങ്കാളികൾക്കിടയിലും ഒക്കെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അഭിരുചികളും ശീലങ്ങളും ഒക്കെ വ്യത്യാസങ്ങളായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പരസ്പരം അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതിനെയോ ആണ് അത് സൂചിപ്പിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഈ ഒരു ഫുഡ് ഡിവോഴ്സ് എന്ന കോൺസെപ്റ്റ്. ഇപ്പോൾ എൻ്റെ ഒരു ഒരു എക്സ് കൊളീഗ്, ആക്ച്വലി ആ കൊളീഗ് ഭയങ്കര കൊറിയൻ ഫാനാണ്. കൊറിയൻ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ കെ ഡ്രാമാസ് കാണുക, കെ പോപ്പിൻ്റെ പാട്ടുകൾ ഭയങ്കരമായിട്ട് കേൾക്കുക, ആൻഡ് അപ്പോൾ ഈ കെ ഡ്രാമയിലൊക്കെ കാണുന്ന ഫുഡുകൾ തേടി പിടിച്ചു പോയി കഴിക്കുന്ന പുള്ളിക്കാരിയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ എവിടെയോ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് ആളിങ്ങനെ പറയുകയാണ്, ആൾ പറഞ്ഞ പരാതികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഈ കൊറിയൻ ഫുഡിനോട് യാതൊരു താല്പര്യമില്ല, പക്ഷേ നിർബന്ധപൂർവ്വം ഇത് കഴിക്കേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ, അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയെ അടിച്ചേൽപ്പിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഭക്ഷണ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് രണ്ടുപേരും അതിനെ ഫോളോ ചെയ്ത് ഒരേ വീട്ടിലാണെങ്കിൽ പോലും അവനവന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ പലരും മീറ്റ് തന്നെ പലരും കഴിക്കുന്നവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബീഫ് കഴിക്കുന്നവരും ബീഫ് കഴിക്കാത്തവരും ഉണ്ടായിരിക്കും, വെജും നോൺ വെജുമായിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നില്ലേ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ട്രെൻഡിന് പറയുന്ന, അതിനെ സൂചിപ്പിക്കുന്ന പുതിയ ട്രെൻഡാണ് ഈ ഫുഡ് വോസ് എന്ന് പറയുന്ന സംഗതി കേട്ടോ. യഥാർത്ഥത്തിൽ ഇതൊരു നിയമപരമായിട്ടുള്ള ഹോമോജനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊന്നും അല്ല, മറിച്ച് ബന്ധങ്ങളിൽ പരസ്പരമുള്ള റെസ്പെക്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുത്തുന്ന ആ ഒരു സെപ്പറേഷനാണ്. അത് ആക്ച്വലി നല്ലത് തന്നെയാണ്. കാരണം എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പങ്കാളിയെ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിരുചികളെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിഗണിക്കുന്ന സമയത്ത് മാത്രമാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത്. ഇനി എന്തായാലും അഡ്വൈസോടുകൂടി ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നല്ല ദേഹം വേദന, എന്താണെന്നറിയില്ല, തല നിറച്ചും ഇങ്ങനെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചേക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഒരു കാരണം വെച്ചാലും പനിയൊന്നും പിടിപ്പിക്കല്ലേ. ഈ ഒരു സമയത്തെ, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പനി വന്നു കഴിഞ്ഞാൽ, ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പോകാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്, നാളേക്കുള്ളിൽ ഞാനിത് തീർക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: മഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയാ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: നാ ഷൺമുഖം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
10: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
11: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാ

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.